0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM-ന്റെ ആദ്യത്തെ ഷോയുമായി ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. ഇറ്റ്സ് മീ, ജയ, വിത്ത് യു. വേക്കപ്പ് കോൾ വിത്ത് ജയ ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഇന്ന് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിച്ചു അല്ലേ. ഒരിക്കലും പറഞ്ഞാലും തീരാത്തത്ര പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല സ്നേഹം അല്ലേ. പണം കൊടുത്താൽ കിട്ടുമായിരുന്നെങ്കിലോ? മനുഷ്യർ അതിനുവേണ്ടി ലോൺ പോലും എടുത്തേനെ. കാരണം അത്രയധികം നമുക്ക് സ്നേഹം ആവശ്യമാണ്. എവിടെ ഇത് കിട്ടും എന്ന് തേടി നടക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ. ഏതെങ്കിലും ഷോപ്പിൽ പോയി കുറച്ച് പൈസ കൊടുത്തിട്ട് എനിക്ക് കുറച്ച് സ്നേഹം വേണം എന്ന് ലോകത്താർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, അവിടെ കിട്ടില്ല. കിട്ടുന്നത് ആത്മാർത്ഥമായ സ്നേഹവുമായിരിക്കില്ല. മറിച്ച് വിൽക്കാൻ പറ്റുമായിരുന്നെങ്കിലോ? എന്റെയിൽ കുറേയധികം സ്നേഹമുണ്ട്, എനിക്കിത് വിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ പലരും സമ്പന്നരായനെ. കാരണം ഒരുപാടധികം നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹമുണ്ട്, അത് കൃത്യമായ കരങ്ങളിൽ ഏൽപ്പിക്കുക എന്നതാണ്. ഇതിപ്പോൾ വെറുതെ കിട്ടുന്നതായിപ്പോയി സ്നേഹം. പണം കൊടുത്താൽ വാങ്ങാനും പറ്റുന്നില്ല, ഇത് കൊടുത്താൽ വിൽക്കാനും പറ്റുന്നില്ല. വാങ്ങാനും വിൽക്കാനും പറ്റാത്തത്ര ഈസിയായിപ്പോയി ഈ സ്നേഹം. അതിൻ്റെ മൂല്യം തിരിച്ചറിയണമെങ്കിൽ ആത്മാർത്ഥത ഉള്ള ഒരു മനസ്സായിരിക്കണം നമ്മളുടേത്. വെറുതെ കിട്ടുന്നതായതുകൊണ്ട് ആർക്കും വലിയ വിലയില്ലാതെ പോകുകയാണ് സ്നേഹം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തുടക്കത്തിന് വേണ്ടി പറഞ്ഞു വന്നേ ഉള്ളൂ. മനസ്സ് നിറയെ സ്നേഹമുണ്ടായിക്കോട്ടെ, നല്ല സ്നേഹിക്കുന്ന ആൾക്കാർ. പണ്ട് കാലങ്ങളിൽ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട് ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറയുന്നത് അല്ലേ. എത്രയധികം കവിതകളിലാണ്, എത്രയധികം ഗാനങ്ങളിലാണ് ആ പ്രണയം. ഇന്നും ആ വരികൾ കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് മൂളിപ്പോകും, ഓർത്തുപോകും. പക്ഷെ പുതിയ ജനറേഷൻ വരുമ്പോൾ ആത്മാർത്ഥത എന്നത് വളരെ ചുരുക്കമായി മാറിയോ, സ്വന്തം കാര്യം മാത്രമാണോ അവിടെ പ്രസക്തി എന്ന് തോന്നിപ്പോകുന്ന ചില ഇൻസ്റ്റൻസസ് ഉണ്ടാകാറുണ്ട്. എല്ലാവരും അങ്ങനെയാവണം എന്നില്ല. ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ പര്യായമായി മാറട്ടെ നമ്മുടെ ഓരോ മനസ്സും ഓരോ വ്യക്തികളും. ഹെവ് യു സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: എങ്ങനെയാണ് നമുക്ക് സന്തോഷമായി ഇരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് മനസ്സെപ്പോഴും സന്തോഷമായിരിക്കാൻ നാം നമ്മെ തന്നെ പഠിപ്പിക്കേണ്ടത്? അവിടെ ഒരു ചെറിയ ഒരു വേർഡ് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്, സിംപതി ആൻഡ് എംപതി. എന്താണ് ഇതിന്റെ വ്യത്യാസം? പറയാൻ നല്ല റൈമിംഗ് അല്ലെ, സിംപതി ആൻഡ് എംപതി. ഒരുപാടധികം അർത്ഥ വ്യത്യാസങ്ങളുണ്ട് അതിന്. ആക്ച്വലി നമ്മൾ ഒരാളുടെ ദുഃഖം കാണുമ്പോൾ അയ്യോ കഷ്ടം, നമ്മൾ സാധാരണ പറയുന്നത് എന്താ, അയ്യോ അവന് വല്ലാത്ത ദുഃഖം, അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെ എന്തിനാണോ ഈ ഗതി വന്നത്, കഷ്ടം എന്നങ്ങനെ പറഞ്ഞു പോകുന്ന, നമ്മൾക്ക് ഒരു യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത ഒരു കമന്റ് ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് പോകുന്നതാണ് സിംപതി. എനിക്ക് അവളോട് സിംപതി തോന്നുന്നു, അവളുടെ ഈ ഒരു കഷ്ടകാലത്തിൽ എനിക്ക് പാവം കഷ്ടം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങനെ ആ വഴിയെ അങ്ങ് പോകുന്നതിന് നമുക്ക് സിംപതറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ വാട്ട് ഈസ് എംപതി? ആ പറയുമ്പോൾ നല്ലൊരു റൈമിംഗ് വേർഡ് തന്നെയാണ്, സിംപതിയോട് ചേർന്ന് നിൽക്കുന്ന വാക്ക് തന്നെയാണ്, പക്ഷേ അർത്ഥവ്യത്യാസമുണ്ട്. സിംപതി എന്നത് ഒരാളുടെ വേദനയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടുന്നതാണെങ്കിൽ, നിനക്കിത് സംഭവിച്ചാൽ എനിക്ക് വളരെ വിഷമമുണ്ടെന്നൊക്കെ പറയുന്നത് പോലെയാണെങ്കിൽ, എംപതി എന്നത് ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഞാനാണ് ആയിരുന്നെങ്കിലോ ഞാൻ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു, അവൻ അല്ലെങ്കിൽ അവൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വേദന അത് എനിക്കായിരുന്നു എങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എംപതറ്റിക്കാണ്. അവരുടെ വികാരം അതേപടി മനസ്സിൽ സ്വന്തം ആത്മാർത്ഥതയിൽ സ്വന്തമായിട്ട് അനുഭവിച്ചറിയുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ടോ? നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു ദുസ്ഥിതി അത് എത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ ഊഹിച്ചെടുക്കുകയാണ് എന്ന് മനസ്സ് നിങ്ങളോട് പറയുന്നെങ്കിൽ നിങ്ങൾ എംപതറ്റിക്കാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ സിംപതി മീൻസ് ഓ ഐ ഫീൽ സോറി ഫോർ യു എന്നൊരു സ്റ്റൈലിഷ് ലേൺ ഒരു പറഞ്ഞങ്ങ് പോകാം. എന്നാൽ എംപതറ്റിക് ആണെങ്കിൽ ഐ എം റിയലി സാഡ് ആൻഡ് ഐ ഫീൽ വിത്ത് യു എന്ന് ആത്മാർത്ഥയോട് പറയുന്ന ഒരു വ്യക്തിത്വം. ഒരാളുടെ കണ്ണുനീർ കാണുമ്പോൾ വിഷമിക്കുന്നത് സിംപതിയാണെങ്കിൽ, ആ കണ്ണുനീരിന് പിന്നിലെ വേദന മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു തലോടൽ, ഒരു സാന്ത്വനം, ഒരു ആശ്വാസവാക്ക് ആത്മാർത്ഥമായി പറയുന്നിടത്താണ് എംപതറ്റിക് ആകുന്നത്. സിംപതി നമ്മെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരും, പക്ഷേ എംപതി അവരെ നമ്മിലേക്ക് കൊണ്ടുവരും.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: കാഞ്ഞിരം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കാഞ്ഞിരത്തിന്റെ കയ്പ് എത്രയധികം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മിൽ പലരും കയ്പുള്ള സാധനം കാണുമ്പോൾ ഓ കാഞ്ഞിരത്തിന്റെ പോലെ ചോദിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആരും കാഞ്ഞിരം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനെന്തായാലും ചെയ്തിട്ടില്ല. മാക്സിമം പാവയ്ക്ക് കടിക്കുമ്പോൾ ഞാൻ അയ്യോ വല്ലാത്ത കയ്പ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ എത്രയോ ഇരട്ടിയാണ് കാഞ്ഞിരത്തിന്റെ കയ്പ് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ചില മരുന്നുകൾ അങ്ങനെയാണ്. ആയുർവേദത്തിന്റെ ചില മരുന്നുകൾ കയ്പേറിയതാണ്. കയ്പേറിയ മരുന്നുകൾ, അതിപ്പം ഏത് മെഡിക്കൽ ഫോം ആണെങ്കിൽ പോലും, അപ്പം അത് ഒരിക്കലും നമ്മൾ ചവച്ചരച്ച് കഴിക്കാറില്ല. കയ്പേറിയ മരുന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പോലും വിഴുങ്ങാനാണ് നമ്മെ ഉപദേശിക്കാറ് അല്ലേ? പിന്നെ ചില മരുന്നുകൾ കയ്പേറിയതാണ്. കയ്പേറിയ മരുന്നുകൾ, അതിപ്പം ഏത് മെഡിക്കൽ ഫോം ആണെങ്കിൽ പോലും, അപ്പം അത് ഒരിക്കലും നമ്മൾ ചവച്ചരച്ച് കഴിക്കാറില്ല. കയ്പേറിയ മരുന്ന് ഡോക്ടർ

0: ബി ച്യൂഡ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ജീവിതത്തിൽ അർത്ഥവത്തായൊരു വാക്കാണ്. നമുക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പല സന്ദർഭങ്ങളിൽ പലരിൽ നിന്നും അപ്രതീക്ഷിതമായി ചില കൈപ്പേറിയ അനുഭവങ്ങൾ. ചിലർ വാക്കുകൾ കൊണ്ട് നമ്മെ വേദനിപ്പിച്ചേക്കാം. ചില അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ മായാതെ മറയാതെ ചെറിയൊരു നീറ്റിൽ തന്നുകൊണ്ട് അവശേഷിച്ചേക്കാം. ചില ഒരു എൻഡിങ് വിൽ ഓൾവേസ് ഹേർട്ടേഴ്സ് അല്ലേ. പക്ഷേ അതുകൊണ്ടൊക്കെ ആ വേദനകളെ നമ്മൾ ജീവിതകാലം തലേ ചുമന്നുകൊണ്ട് നടക്കണമെന്ന് അർത്ഥമില്ല. ഒരിക്കലും നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. വേദന തോന്നിക്കോട്ടെ, അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത്. അതങ്ങനെ വിട്ടുകളയാം. കാരണം ഒരിക്കൽ സംഭവിച്ച ഒരു വേദന, ഒരു അപമാനമോ ഒരു നിരാശയോ നമ്മൾ ഓരോ ദിവസവും വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരുന്നാൽ, അങ്ങനെ ഒരിക്കൽ മാത്രം സംഭവിച്ചൊരു കാര്യം എന്റെ ഇന്നത്തെ സമാധാനം കാർന്നു തിന്നുവെങ്കിൽ നാളത്തെ എന്റെ ജീവിതം എന്തായിരിക്കും എന്നൊരു തോട്ട് നമുക്ക് മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചില അനുഭവങ്ങളെ നമ്മൾ കൈപ്പേറിയ ഗുളികകളെ പോലെ കാണണം എന്ന് പറയുന്നത്. അതായത് ആ ഒരു ജർമ്മൻ പ്രോവേർബ് തന്നെ ഇങ്ങനെയാണ്, ബിറ്റർ പിൽസ് ഷുഡ് നോട്ട് ബി ച്യൂഡ്, ദേ ഷുഡ് ബി സ്വാളോഡ്. വിഴുങ്ങുക, വേണ്ടാത്തതാണെങ്കിൽ വിഴുങ്ങുക, മനസ്സിൽ നിന്നും കളയേണ്ടതാണെങ്കിൽ മായ്ച്ചു കളയുക. അങ്ങനെ മാത്രമേ ആ ഒരു പുതിയ നിങ്ങളെ നിങ്ങൾക്ക് തേടിക്കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിന്റെ തുടക്കം ഇന്ന് തന്നെയാകട്ടെ. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: ദ സോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വീണയ്ക്കെതിരെ തെളിവുകൾ പുറത്തുവിട്ട ഇഡി. നമസ്കാരം, ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ പുറത്ത്. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ പറയുന്നു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നും ഇഡി. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തൽ. കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ഇഡി. വീണാട്ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്നും ഇഡി പറയുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മെയ്മാസം 27 വീണയുടെയും CMRL പ്രൊമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇഡിയുടെ കണ്ടെത്തലുകൾ. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാട്ടി വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനത്തിലേക്കും അന്വേഷണം. ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചതിൽ ഫെമ ലംഘനമുണ്ടായോ എന്നാണ് ഇഡി അന്വേഷണം നടത്തുന്നത്. വ്യാജ സിം ഉപയോഗിച്ചത് ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയോ എന്ന സംശയവും ഉയരുന്നു. വീണയുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയത് 85 ലക്ഷം ദുബായിലേക്ക് അയച്ചുവെന്നാണ്. പണം എങ്ങനെ അയച്ചു, ആർക്ക് അയച്ചുവെന്നാണ് അന്വേഷണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ ഇഡിയുടെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള മുടന്തൻ ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. ഈ വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും സണ്ണി ജോസഫ്. NCERT പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചു. സമിതിയിലെ 20 അംഗങ്ങളിൽ 4 പേർ RSS ബന്ധമുള്ളവർ. 11-12 ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സമിതിയിലാണ് RSS ബന്ധമുള്ളവർ അംഗങ്ങളായത്. തമിഴ്നാട് നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയ് മറ്റംഗങ്ങൾ അതിരുവിട്ട് പ്രശംസിക്കുന്നത് വിലക്കി സ്പീക്കർ JCD പ്രഭാകർ. ഓരോ വിഷയങ്ങൾ സഭയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ അതിലുറച്ചുകൊണ്ട് അതേക്കുറിച്ച് മാത്രം സംസാരിക്കണമെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചു. വിഷയവുമായി ബന്ധമില്ലാത്ത അനാവശ്യമായ പ്രശംസ അംഗീകരിക്കാൻ ചേർന്ന് സാധിക്കില്ലെന്ന് സ്പീക്കർ. പശ്ചിമേഷ്യയിൽ ഇറാനും US തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ ബന്ധം ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി ആവശ്യപ്പെട്ടു. അതേസമയം USA പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധ പങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. US സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും UAE പൂർണ്ണമായി നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ, ബിസിനസുകൾ, വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏതൊരു രാജ്യവും വൻ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ചരിത്രത്തിലാദ്യമായി അമേരിക്കയുടെ ദേശീയ കടം $40 ട്രില്യൺ കടന്നു. വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ചെലവുകളും സാമൂഹിക സുരക്ഷയും വരും വർഷങ്ങളിൽ പലിശ നിരക്കുകളും കടവും ഇനിയും കൂടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഈ വർഷം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ ദേശീയ കടം $1 ട്രില്യൺ വർദ്ധിച്ചിരിക്കുന്നത്. സൌദി അറേബ്യയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഹൂതികൾ. തങ്ങൾക്ക് മേലുള്ള ഉപരോധം ഉടൻ നീക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. നബിദിനവുമായി ബന്ധപ്പെട്ട് പൊതു അവധി പ്രഖ്യാപിച്ചു. ഗൾഫ് രാജ്യങ്ങൾ 25 നബിദിനമെങ്കിലും UAE 28 പൊതു അവധി. ശനിയും ഞായറും ചേർന്ന് 3 ദിവസം ഇതോടെ തുടർച്ചയായ അവധി ലഭിക്കും. വിശദവാർത്ത 8 മണിക്ക്.
0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai. ഹ്യൂമിഡിറ്റി കൂടിയ ദിവസമാണ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം
0: 74%.

0: സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലത്തിന്റെ ഒരു ദിവസം കൂടെ നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓഗസ്റ്റ് 20 വ്യാഴാഴ്ചയിൽ എത്തി നിൽക്കുന്ന മറ്റൊരു വീക്കെൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണത്തിന് മുന്നേയുള്ള ലാസ്റ്റ് വീക്കെൻഡിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണെങ്കിലും പത്രങ്ങളിലേക്ക് പോകാം. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, ഓണം മാത്രമല്ല വാർത്തകളും ഇവിടെയാണ് സുഹൃത്തുക്കളെ. രസമുള്ള ഒരു പാട്ട് കേട്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ജോൺസൺ മാസ്റ്റർ വിട പറഞ്ഞു പോയിട്ട് 15 വർഷം. അദ്ദേഹത്തിന്റെ സംഗീതം, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ.

0: ഈ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മുടെ യുഎയുടെ റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിംഗ് സീറ്റ് അപ്പുറത്ത് കയറി ഇരിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതും ഈ പ്രഭാതത്തിൽ ആകാശമാകെ നോക്കിട്ട് നിങ്ങൾക്ക് പലർക്കും നല്ല സന്തോഷമായി. ഈ പാട്ട് കേട്ടപ്പോ
1: ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ചെറിയ ചൂടിന് കുറവ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അപ്പൊ നമസ്കാരം. എന്തായാലും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ വണ്ടി ഓടിക്കാത്തവരുണ്ടെങ്കിൽ 2.2 FM ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കാണാതാണ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എന്താണ് മിനി പത്മ ഇന്നത്തെ പത്രങ്ങളിൽ?
0: നമുക്കിന്ന് ഓണത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ഒന്നിലധികം ഐതിഹ്യമുള്ള ഒരു ആഘോഷമാണ് ഓണം എന്നാണ് പറയാറുള്ളത്. മലയാളികൾക്ക് സുപരിചിതവും വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ ഐതിഹ്യം എപ്പോഴും മഹാബലിയുടേത് തന്നെയാണ്. എന്നാൽ പരശുരാമനും ശ്രീബുദ്ധനും ചേരമാൻ പെരുമാളും സമുദ്രഗുപ്തനും മന്ദരാജാവും തുടങ്ങിയവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒട്ടനവധി ഐതിഹ്യങ്ങൾ നമ്മുടെ ഓണവുമായി ചേർത്തിട്ടുണ്ട്. അസുര രാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി. അങ്ങനെ മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെച്ച ആ വ്യക്തിയുടെ ഓർമ്മയ്ക്കായിട്ടെന്ന്. മറ്റൊന്ന് വരുന്നത് ഓണവും പരശുരാമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പരശുരാമ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യം ഓണത്തെക്കുറിച്ചുണ്ട്. അത് വരുണനിൽ നിന്ന് കേരള ക്ഷേത്രത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയ പരശുരാമൻ അവരുമായിട്ട് പിണങ്ങി മാപ്പപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ അത്ര ഓണം ഉണ്ടായതെന്നുണ്ട്. ഇനി ഐതിഹ്യത്തിൽ ശ്രീബുദ്ധനെ കുറിച്ചും പരാമർശമുണ്ട്. മാവേലി പുരാണം പോലെ സ്വാധീനമില്ലെങ്കിലും ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കഥകൾ ഒരുപാടുണ്ട്. സിദ്ധാർത്ഥ രാജകുമാരൻ ബോധോദയത്തിന് ശേഷം ശ്രാവണ പഥത്തിലേക്ക് പ്രവേശിച്ചത് ശ്രാവണ മാസത്തിലെ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലായിരുന്നു എന്നാണ് ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവര് അങ്ങനെ വിശ്വസിക്കുന്നത്. ബുദ്ധമതത്തിന് ആധിപത്യം ഉണ്ടായിരുന്ന അന്നത്തെ കേരളം ഈ ശ്രാവണ പദസ്വീകാരം ആഘോഷപൂർവ്വം അനുസ്മരിപ്പിക്കുന്നതാണ് ഓണമെന്നും ഒരു സങ്കല്പമുണ്ട്. ശ്രാവണം ലോപിച്ച് ഓണമായതിന് ഇതിന് ശക്തമായിട്ടുള്ള തെളിവാണ്. എന്നാൽ ആലോചിച്ചാൽ ശ്രാവണം ഓണം അങ്ങനെ ലോപിച്ച് വരുമ്പോൾ ഇതിന് ബുദ്ധമതവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അങ്ങനെ ഓണത്തെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കഥകളുണ്ട്. എല്ലാ ദിവസവും കുഞ്ഞു കുഞ്ഞു ഒരുപാട് ഓണക്കഥകൾ നിങ്ങളോട് പറയാം. ഇനി ചേരമാൻ പെരുമാൾ എങ്ങനെയാണ് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ, മലബാർ മാനുവലിന്റെ കർത്താവായിട്ടുള്ള ലോകൻ ഓണാഘോഷത്തെ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലായിരുന്നുവെന്നും ഈ തീർത്ഥാടനത്തെ ആഘോഷപൂർവ്വം അനുസ്മരിപ്പിക്കുന്നതാണ് ഓണാഘോഷത്തിന് നിമിത്തമായതെന്നാണ് മലബാർ മാനുവൽ എഴുതിയ ലോകൻ ഓണാഘോഷത്തെ കുറിച്ച് പറയുന്നത്.
1: തീർച്ചയായിട്ടും നമുക്കിവിടെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. വിജയനാണ് പറഞ്ഞേക്കുന്നത്, ഇല്ല അക്ഷയപുരം ഇന്ന് ഒരു കുറവുമില്ല, ചൂടില് രാവിലെ നടക്കാൻ പോയ സമയത്ത് നല്ല ക്ഷീണിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ല, ഞാൻ എങ്ങനെ ആലോചിക്കായിരുന്നു, ചൂട് ഓക്കെ കുറവില്ല, നിങ്ങൾ നടക്കുന്നോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഇങ്ങനെ വാർത്തയൊക്കെ ഇങ്ങനെ കേട്ടുപോകാൻ എന്ത് സുഖമായിരിക്കും. ഇച്ചിരൂടെ ഒന്ന് ടെമ്പറേച്ചറോട് ഒന്ന് കുറഞ്ഞാൽ ഇച്ചിരൂടെ സുഖം കിട്ടും. അല്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞ എന്താ വെച്ചാൽ, ഈ വണ്ടിയിലൊക്കെ കയറുമുണ്ട് വരുന്ന ഇച്ചിരി ടെമ്പറേച്ചർ കുറവുണ്ട് പോലെയാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ വെളിയിലത്തെ സിറ്റുവേഷൻ, ഉച്ചക്കൊക്കെ നല്ല ചൂടാണ്.
0: ഉച്ചക്കുള്ള ചൂടിനെ പിന്നെ സഹിക്കാൻ തോന്നുന്നു. രാത്രിയിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു പുഴുക്കാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് കുറെ കൂടി പ്രശ്നം. എനിക്ക് ഞാൻ ഈ ഡെലിവറി റൈഡേഴ്സ് നമ്മുടെ സ്ഥാനങ്ങളും വെള്ളമൊക്കെ കൊണ്ടുവന്ന കുട്ടികളെ കുറിച്ചൊക്കെ ആലോചിക്കാൻ നമുക്ക് സങ്കടം വരും. അത്രയും ചൂടുണ്ട്, അപ്പൊ അങ്ങനെ ചോര നീരാക്കിയിട്ട് എപ്പോഴും പറയുന്ന പോലെ അവരെ കുറച്ചെങ്കിലും ഒന്ന് മാനിക്കും. പിന്നെ നിങ്ങൾ റോഡ് കൂടി പോകുമ്പോൾ കാറിന്റെ ഇടയിൽ കൂടി കയറാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ട്, അത് വേണ്ട. കാരണം അത് കാറിലിരിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമാവുക. കാറിലിരിക്കുന്നവർ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും, നിങ്ങളുടെ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ വലിയ പോറലുണ്ട്. അപ്പൊ സൂക്ഷിച്ച് രാവിലെ ഡ്രൈവ് ചെയ്യുക.
1: ഈ വർഷം അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഷെൽട്ടർ ഒക്കെ കൊടുത്തത് കൊണ്ട് എനിക്കൊന്ന് കുറച്ചുകൂടെ അവർക്ക് ഭയങ്കര ആശ്വാസമായിട്ടുള്ള ഫീലാണ്. നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചാണ് ഇവരെ കാണുന്നത് ഡെലിവറി, പക്ഷെ ഇപ്പൊ അത്രയും ഇല്ല എന്നുള്ള ഒരു സ്റ്റേജ് ഉണ്ട്.
0: ചെറിയൊരു ആശ്വാസം. കേരളത്തിൽ നിന്ന് വരുന്ന ഒട്ടും ആശ്വാസ വാർത്തയല്ല. സൂപ്പർ എൽനിനോ വരും, തീവ്ര മഴ, അപ്രതീക്ഷിത പ്രളയം, കനത്ത ഉഷ്ണനിരങ്ങൾ കേരളത്തെ കാത്തിരിക്കുന്നത് ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. എൽനിനോ പ്രതിഭാസം നവംബർ ഡിസംബറോടെ ശക്തിപ്പെടും. ഇനി വരാൻ പോവാണ്. മുൻകാലങ്ങളെക്കാൾ രൂക്ഷമായേക്കുമെന്ന് മുന്നറിയിപ്പ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും പൊതു സ്വകാര്യ കാലാവസ്ഥാ പഠന കേന്ദ്രങ്ങളും നൽകുന്ന സൂചനകൾ അനുസരിച്ച് മറ്റു ചില ഘടകങ്ങളും ചേരുന്നതിനാൽ കേരളത്തിന് ഇരട്ടി ആഘാതമാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പസഫിക് സമുദ്രത്തിലെ താപനില അസാധാരണമായിട്ട് ഉയരാൻ വേണ്ടി പോവുകയാണ്. നീരാവിയും വലിയ തോതിൽ ചൂടിനെ ഉൾക്കൊള്ളും. ഇത് മേഘത്തിന്റെ രൂപീകരണം കൂട്ടിയിട്ട് അതിതീവ്ര മഴ, ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഒരു രണ്ടാഴ്ച പെയ്യേണ്ട മഴ ഒറ്റൊരു ദിവസത്തിൽ പെയ്യുന്ന രീതിയിലേക്കൊക്കെ പോയേക്കാം എന്നാണ് പറയുന്നത്.
1: ശരി, തീർച്ചയായിട്ടും നമ്മുടെ വീണയ്ക്കെതിരെയുള്ള അന്വേഷണത്തെ കടുപ്പിച്ച് ഇഡി എന്നുള്ളൊരു വാർത്ത കൂടെ മുൻപേജിലുണ്ട്. അടുത്ത ആഴ്ച വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ള കാര്യമാണ് ഏറ്റവും ഫ്രണ്ട് പേജിൽ തന്നെ കൂടെ എല്ലാ പത്രങ്ങളുടെയും ഓൺലൈനിൽ കൊടുക്കും.
0: ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് കേരളത്തെ സംബന്ധിച്ച് വീണയ്ക്ക് ഹവാല ഇടപാടെന്ന ഇഡിയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ നാട്ടിൽ നിന്ന് അവർ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചിട്ടുണ്ട്. അതെന്തിന്? വ്യാജ സിമ്മിൽ അല്ലെങ്കിൽ വേറൊരു സിമ്മിലാണ് ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്, കോളുകൾ ചെയ്തിരിക്കുന്നത്, അതെന്തിനാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇഡി വലിയൊരു അന്വേഷണം ഒന്ന് അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് രണ്ടാമത്തെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വീണ ടീക്ക് ഒരു നോട്ടീസ് കൊടുക്കാനാണ് ഇഡി ഒരുങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ പറയുന്നത് ഇതുവരെ മുടന്ത ന്യായങ്ങൾ കുറെ നിങ്ങൾ പറഞ്ഞു, ഇല്ല ഉണ്ട് എന്നൊക്കെ നിങ്ങൾ അവർക്ക് പ്രതിരോധം തീർത്തു. അവർ ഒരു പാർട്ടി മെമ്പർ പോലും അല്ലാതിരുന്നിട്ട് അവർ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ത്രീക്കെതിരായിട്ട് സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ സാമ്പത്തിക കേസോ വന്നാൽ അവർ ഇൻഡിവിജ്വലായിട്ട് അതിനെ നേരിടണം. അതിനെന്തിനാണ് പാർട്ടിയുടെ പ്രതിരോധം എന്ന രീതിയിലേക്ക്. പക്ഷേ ഇത് മുഹമ്മദ് റിയാസിലേക്ക്, അവരുടെ ഭർത്താവ് ഇപ്പോഴത്തെ എം എൽ എ മുൻമന്ത്രിയായിട്ടുള്ള അവരിലേക്ക് പോകുന്നു. പിണറായി വിജയൻ എന്തായാലും ഇപ്പോഴും ആ ഒരു സർക്കിളിലേക്ക് വന്നിട്ടില്ല മുൻ മുഖ്യമന്ത്രി. പക്ഷേ അദ്ദേഹത്തിന്റെ മകൾ എന്ന ആനുകൂല്യം എവിടെയെങ്കിലും ലഭിച്ചിട്ടുണ്ടോ, അതിന്റെ പേരിലാണോ ഈ ഇടപാടുകൾ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വലിയ രീതിയിൽ, അതുപോലെ ഫെമാ ചട്ടലംഘനം, വിദേശ നാണ്യ വിനിമയ ചട്ടം എവിടെയെങ്കിലും ലംഘിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ. എനിക്കൊന്ന് ഇപ്പോഴത്തെ ഭരണപക്ഷം ഏറ്റവും വലിയ ആയുധമാക്കാൻ പോകുന്നത് ഈ സംഭവം തന്നെയായിരിക്കും. ഇവർക്ക് രാഷ്ട്രീയവുമായിട്ട് അടുത്ത ബന്ധമില്ല, രാഷ്ട്രീയക്കാരിയല്ല. പക്ഷേ മുൻമന്ത്രിയുടെ, മുൻ മുഖ്യമന്ത്രിയുടെ പിന്നെ മകളും ഭാര്യയായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്, ബിസിനസ് ചെയ്ത വ്യക്തിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് വീണ തൈക്കണ്ടി.
1: ഞാൻ മറ്റൊരു ഹെഡ്ലൈൻ കാണുകയായിരുന്നു, വീണക്ക് 85 ലക്ഷം രൂപയുടെ ഹവാല ഇടപാട് നടത്തിയതാണ്,
0: ദുബായിലേക്ക് അയച്ചു.
1: അതിന്റെ കൂടെ മുഹമ്മദ് റിയാസിന്റെ പടവും കൂടെ വെച്ചിട്ടുള്ളതാണ് ന്യൂസും വന്നിരിക്കുന്നത്.
0: അതാണ് അത് അതിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക്
1: അങ്ങനെയാണ്. എങ്ങും ഇല്ലെങ്കിൽ പോലും ഇത് കൂട്ടി ചേർക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ. എന്തായാലും ഇന്നത്തെ എല്ലാ ന്യൂസിന്റെ ഓൺലൈനിൽ പോലും ഈ വാർത്ത ഫ്രണ്ട് പേജിൽ ഇടം കൊടുത്തിട്ടുണ്ട് കേട്ടോ.
0: യെസ്, പാറ്റയാകാൻ മോദിയും രാഹുലും, നീറ്റ് പ്രക്ഷോഭ വിജയത്തിൽ ചകിതരായ BJP സർക്കാരും, വിദ്യാർത്ഥി യുവ സമൂഹത്തിന്റെ സർക്കാർ വിരുദ്ധത അവസരമാക്കാൻ കോൺഗ്രസും ജെൻസികളിലേക്ക് ഇറങ്ങുന്നു. BJP കൂടുതൽ ജെൻസികളിലേക്ക് ഇറങ്ങുന്നു. പാർട്ടിയുടെ പുനഃസംഘടന നടക്കുമ്പോൾ അതിൽ ജെൻസികൾ വരുന്നു. ഇനിയിപ്പം പിന്നെ മന്ത്രിമാരുടെ പുനഃസംഘടന നടക്കുമ്പോൾ, അതായത് മന്ത്രിസഭാ പുനഃസംഘടന നടക്കുമ്പോൾ അതിലും കുറച്ച് ജെൻസികൾ വരാൻ പോകുന്നു എന്നൊരു സൂചന നൽകുന്നു എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ.
1: നമ്മുടെ കഴിഞ്ഞ ദിവസം റോഡിൽ വീണ ഒരാളെ നമ്മുടെ ഗവർണർ രക്ഷിച്ചിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്താ സമ്മേളനത്തിന് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗെസ്റ്റർ ആണ് കാണിച്ച്, ടീച്ചറിങ് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നത് നോക്കിയപ്പോ തന്നെ അവിടെ വേറെ.
0: പക്ഷെ അതൊരു കേരളത്തിന്റെ ഒരു ഐക്യം, ഡൽഹിയിലെ ഓണാഘോഷമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു പരിച്ഛേദം, അതിൽ രാഷ്ട്രീയം മതം ഒന്നും നോക്കാതെ എല്ലാവരും ആ ഒരു വേദിയിൽ ഇരിക്കുന്നതും, ടീച്ചറിങ് വാ എന്ന് പറഞ്ഞ ആ വിളിയിലൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്. ടീച്ചർ ആ ഒരു സ്നേഹം ഉൾക്കൊണ്ടിട്ട് തന്നെ പറഞ്ഞു, ടീച്ചർ കൂടി വാ ഇവിടെ ഇരിക്കുക, അല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുമ്പോ അല്ല വരൂ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വേദിയിൽ അക്ഷയ് പറഞ്ഞ പോലെ ആ കസേരയിലേക്ക് നോക്കുമ്പോൾ
1: അവിടെ
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ഹാരിസ് ബീരാൻ MP, വി മുരളീധരൻ MLA അടക്കമുള്ളത്. എന്നാലും വി മുരളീധരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നല്ലതാണ് ഓണത്തിന്റെ ഇപ്പൊ ചെയ്ത ഈ ഓണാഘോഷം, ഈ കാഴ്ച തന്നെ നമ്മുടെ കേരളത്തിന് കൊടുക്കുന്ന നല്ല സന്ദേശം.
1: അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ ഒരുമിച്ചിരിക്കട്ടെ, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും അങ്ങനെയാണെങ്കിൽ അത് ഒരുമിച്ച് തന്നെ വേണം.
0: നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പിണറായി വിജയന്റെ ഒരു പിന്നെ വീട്ടിലെന്തെങ്കിലും നടക്കുമ്പോൾ എല്ലാവരും അത്ര സ്നേഹത്തോടെ, മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനും ഇ കെ നായനാറും തമ്മിലുള്ള ഗാഢമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് നമുക്കറിയാം. ഇപ്പോഴത്തെ നേതാക്കൾ തമ്മിൽ മുഹമ്മദ് റിയാസും തങ്ങൾ ഫാമിലിയുമായിട്ടുള്ള മുനവറിൽ തങ്ങളുമായിട്ട് ബന്ധം ഒക്കെ നമുക്കറിയാം. അത് രാഷ്ട്രീയം വരെ സൗഹൃദം വരെ.
1: ഡൽഹിയിലെ ഓണാഘോഷം എവിടെയാണ്? അതും ഇതുപോലെ തന്നെ
0: കേരള ഹൗസിലാണ് ഓണാഘോഷം ഓഫീഷ്യൽ ആയിട്ട് അവിടെയാണ് ഉദ്ഘാടനം ചെയ്യുക. അവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ട് സർക്കാരിന്റെ ഒരു ഓണാഘോഷം, ഓഫീഷ്യൽ ആയിട്ടുള്ള ഓണാഘോഷമാണ് അവിടെ നടന്നത്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ നമുക്ക് സന്തോഷിക്കാനുള്ള കാണുന്നുണ്ട്.
0: അത് സന്തോഷ വാർത്തകളും വേണമല്ലോ നമുക്ക്.
1: തീർച്ചയായിട്ടും. അല്ല, ഈ നമ്മുടെ ബിവറേജിന്റെ ഒരു വാർത്തയുണ്ട് നാട്ടിൽ നിന്ന് വരുന്നത്.
0: നഷ്ടമാണ്
1: ബെവ്കോയ്ക്ക് ബോണിന് 1.5 ലക്ഷം രൂപ എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്താണ് സംഭവം ഞാൻ ഡയറക്റ്റായിട്ട് വായിച്ചില്ല, പക്ഷെ എന്തായാലും ഓണക്കാലം ആകുന്ന സമയത്ത്
0: അവർക്കാണ് ഏറ്റവും കൂടുതൽ എല്ലാം കിട്ടുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത്, ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു വകുപ്പാകുമ്പോൾ അവർക്കായിരിക്കും ബോണസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടാൻ പോകുന്നത്. അത് കഴിഞ്ഞ ദിവസം ആ ഒരു വാർത്ത വന്നു.
1: ശരിയാണ് ശരിയാണ്. അതന്നെ ബിവറേജ് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് ആണെങ്കിലുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ജീവനക്കാർക്ക് ബോണസ് 1 ലക്ഷത്തിൽ മേലെ ആയിരിക്കും കിട്ടുന്നത്.
0: നഷ്ടത്തിലാവുന്നില്ല മനസ്സിലാവുന്നില്ല. മോഹൻലാൽ മണിച്ചിത്രത്താഴിൽ പറഞ്ഞ പോലെ എത്ര കൂട്ടിയിട്ടും ഗുണിച്ചിട്ടും ഹരിച്ചിട്ടും ഈ ഉത്തരം അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ അല്ലേ. കാരണം ഇത്രയും അധികം ഒരു ഓണക്കാലം, ക്രിസ്മസ് കാലം, വിഷുക്കാലം ഒക്കെ വരുമ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസം കേരളം കുടിച്ചു തീർത്ത കണക്കുകളൊക്കെ വരാറുണ്ട്. എന്തായാലും നോക്കാം.
1: 50,000 രൂപയാണ് കൊടുക്കുന്നത്. അടുത്ത 6 മാസത്തിനുള്ളിൽ ഗഡുക്കളായിട്ട് അടച്ചാൽ മതി എന്നുള്ള രീതിയിലും ആണ് അവർ ചെയ്യുന്നത്. എന്താണേലും ഗംഭീരം. ഈ ബെവ്കോയിലുള്ളവർക്കൊക്കെ വളരെയധികം സന്തോഷിക്കാനുള്ള സമയമാണ്. പക്ഷെ ഓണമായാലും ക്രിസ്മസ് ആയാലും ഏത് ആഘോഷവേളയിലാണ് റെക്കോർഡ് അവിടെ തന്നെ.
0: അത് ഭേദിക്കാൻ ആർക്കും കഴിയില്ല. എക്സിം ക്ലിക്കായി അനുമതി തേടി 100 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തേക്ക് 10 ഏജൻസികൾ അടുത്തയാഴ്ച എത്തും. നമ്മൾ എപ്പോഴും വിഴിഞ്ഞത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ കയറ്റി ഇറക്കുമതിയുടെ പുതിയ ഒരു ഉദ്ഘാടനം നടന്നത്. അപ്പോൾ അനുമതി തേടിയിട്ട് 100 കണ്ടെയ്നറുകൾ വരികയാണ് എന്നൊരു നല്ല വാർത്ത. നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റുമതിയും 100 കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖം വഴി കയറ്റി അയക്കാൻ അനുമതി തേടിയിട്ടുണ്ട്. വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് കരമാർഗമുള്ള കയറ്റുമതി ഇറക്കുമതി, അതിന് എക്സിന്നാണ് പറയുക, ചരക്ക് നീക്കത്തിന് തുടക്കമായതോടെയാണ് ഏജൻസി എത്തിയത്. 10 അടുത്തയാഴ്ച എത്തും. തിരുപ്പൂർ, കോയമ്പത്തൂർ, ബംഗളൂരു, തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ കണ്ടെയ്നറുകൾ വരുന്നത്. എക്സിം കാർഗോ ഉദ്ഘാടന ദിവസം തന്നെ തുറമുഖത്തെത്തിയ 2 കണ്ടെയ്നറുകൾ കയറ്റേണ്ട കപ്പലാണ്. ആയിട്ടുള്ള എം എസ് സി മേരി ലെസ്ലി അടുത്ത ആഴ്ച എത്തുമെന്നാണ് പറയുന്നത്. മറ്റൊന്നിൽ ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ ഉൽപ്പന്നങ്ങളുണ്ട്. മദർഷിപ്പിൽ നേരിട്ട് സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്കാണ് ഇവ കയറ്റി അയക്കുന്നത്. ഒന്നാലേക്ക് വിഴിഞ്ഞത്ത് നിന്ന് സ്പെയിനിലെ വലൻസിയയിലേക്ക് സാധനങ്ങൾ പോകുന്നു.
1: അല്ല, അതുപോലെ തന്നെ നമ്മുടെ കേരളം ഒരു ക്രൂസ് ഹബ് ആവും എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുബായിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് ക്രൂസ് വഴി പോകാൻ പറ്റുമോ എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നത് നമുക്ക് നമ്മൾ എത്രയോ കൊല്ലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് വരാന്നുള്ളത് വരുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലൊരു കാര്യം കൂടിയാണ് കേട്ടോ.
0: തമിഴ്നാട് നിയമസഭയെ നമ്മൾ എപ്പോഴും ഉറ്റുനോക്കും. പ്രത്യേകിച്ച് നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു നടനായ ഒരു വ്യക്തി അവിടെ നിയമസഭയിൽ മുഖ്യമന്ത്രി കസേരയിലിരിക്കും. എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ എം എൽ എമാർക്കൊക്കെ കാറ് കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതിലൊരു എം എൽ എ സഭയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഞാൻ ഓട്ടോറിക്ഷയ്ക്കൊക്കെയാണ് വരാറുള്ളത്. അപ്പൊ പലപ്പോഴും ഈ സെക്യൂരിറ്റി ചോദിക്കും, നിങ്ങൾ ആരാണ്? എം എൽ എ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാറില്ല. എന്നിട്ട് ഐ ഡി കാർഡൊക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ ജോസഫ് ജെ വിജയ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു കാഴ്ചയുണ്ട്. എന്തായാലും എം എൽ എമാർക്ക് എല്ലാവർക്കും കാറ് കൊടുക്കാൻ 75,000 രൂപ മാസ അലവൻസ് ആയിട്ട് കൊടുക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു നല്ല കാര്യമുണ്ട്. സ്പീക്കറുടെ അടുത്ത് അദ്ദേഹം ഒരു കത്ത് കൊടുത്തു. അതായത് എന്നെ കുറിച്ച് ഇങ്ങനെ എല്ലാ ദിവസവും പുകഴ്ത്തി പുകഴ്ത്തി സംസാരിക്കുന്നത് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഏത് മനുഷ്യനായാലും പുകഴ്ത്തലിന് ഒരു ഒരു ഒരു ഒരു ഒരു അറ്റമുണ്ട് അല്ലെ, ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാം വെറുപ്പ് തോന്നും നമ്മളെ പുകഴ്ത്തുന്നതാണെങ്കിൽ കൂടി. അപ്പം ഇദ്ദേഹം പറഞ്ഞു എന്നെ ഇനി പുകഴ്ത്തരുതെന്നൊന്നും ആയാലും അത് ഭരണമായാലും പ്രതിപക്ഷം ആയാലും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച പുരപ്പുറ സോളാർ നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിലൊക്കെ വലിയ പ്രാധാന്യത്തോടെ നടപ്പാക്കിയ ഒന്നാണ്. പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി അങ്ങനെയാണ് അതിന്റെ പേര്. യോജനയിൽ കേരളത്തിൽ വമ്പൻ കുതിപ്പ്. രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് 52 ലക്ഷം വീടുകളിലാണ് പദ്ധതി പ്രകാരം പുരപ്പുറത്ത് സോളാർ വെച്ചത്. കേരളത്തിൽ പദ്ധതിയിൽ ചേർന്ന വീടുകളുടെ എണ്ണം 3 ലക്ഷം കടന്നിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 3 ലക്ഷത്തിലധികം വീടുകളാണ് കേരളത്തിൽ പുരപ്പുറ സോളാറിൽ തിളങ്ങുന്നത്. ഇത് കണ്ടിട്ട് തമിഴ്നാടും ഇത് ഏറ്റുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ആന്ധ്രാപ്രദേശാണ് ദക്ഷിണേന്ത്യയിൽ രണ്ടാമത്. ആന്ധ്രയിൽ 3,20,000 വീടുകളിൽ പദ്ധതി പ്രകാരം സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തെ മറികടക്കാൻ തമിഴ്നാട് ശ്രമിക്കുന്നു. കേരളത്തിനുള്ള പോരായ്മ പഠിച്ച് മുന്നേറാനും തമിഴ്നാട് ശ്രമിക്കുകയാണ്. കേരളത്തിൽ 2,500 മെഗാവോട്ടിലധികമാണ് നിലവിൽ സോളാർ വൈദ്യുത ഉൽപ്പാദന ശേഷി. ഇതിൽ 2,036 മെഗാവോട്ടിൽ ലഭിക്കുന്നത് പുരപ്പുറ സോളാറിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉമ്മർത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മേലെ വെച്ചിരിക്കുന്ന പുരപ്പുറത്ത് വെച്ചിരിക്കുന്ന സോളാറിൽ നിന്നാണ് ഇത്രയും വൈദ്യുതി. അപ്പൊ വൈദ്യുതി ബിൽ 0 ആകാൻ വരെ പലരെയും സഹായിച്ചിട്ടുണ്ട്.
1: പക്ഷേ ഇതിന്റെ സബ്സിഡി നിർത്താൻ പോകാനുള്ള ഒരു കാര്യം അടുത്ത മാർച്ചിനുള്ളിൽ സബ്സിഡി നിർത്താൻ പോകും. അതായത് ഇപ്പൊ 75,000 രൂപയൊക്കെ സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സബ്സിഡിയാണ് നിർത്താൻ പോകുന്നത്. നമ്മൾ എന്തിനാണ് നിർത്തുന്നത്? കാരണം ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അല്ലെങ്കിൽ തന്നെ ഒരു 5 വോട്ട് മെഗാവോട്ടിനൊക്കെ മേളിലേക്ക് കിലോവോട്ടിനൊക്കെ മേളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ലക്ഷങ്ങളാണ് നമ്മൾ ചെലവാക്കുന്നത്. അപ്പം ആ സർക്കാർ കൊടുക്കേണ്ട സബ്സിഡി അങ്ങനെ തന്നെ കൊടുക്കണമെന്നാണ് എല്ലാ എനിക്കൊന്നും ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് തോന്നുന്നത്.
0: ഇപ്പൊ ഓണക്കാലായതുകൊണ്ട് നമ്മൾ പൂക്കളെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കല്ലോ. നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണുന്ന ഒരു പൂവിനെ കുറിച്ച് പണ്ട് നമ്മൾ പറഞ്ഞിട്ട് പലരും അത് കാണിച്ചിരുന്നു. മധുമതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന റംഗൂണിലാണ് റംഗൂൺ ക്രീപ്പർ. ആ ചെടിയെ കുറിച്ച് വന്നൊരു വാർത്ത എന്ന് വെച്ചാൽ, പൂക്കളുടെ ഭംഗിയും മനം കവരുന്ന ഒരു സുഗന്ധവും കൊണ്ട് സസ്യപ്രേമികളുടെ ഹൃദയം കീഴടക്കുകയാണ് ഈ റംഗൂൺ ക്രീപ്പർ. പക്ഷേ അത് നമ്മുടെ പരിസ്ഥിതിക്കും നമ്മുടെ ഒരു മണ്ണിനൊന്നും അത്ര നല്ലതല്ല. അത് വന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയാണ് ഈ റംഗൂൺ ക്രീപ്പറിന്റെ ജന്മദേശം. ബർമയിൽ നിന്ന് വന്നുകൊണ്ടാണ് അതിന് റംഗൂൺ ക്രീപ്പർ. ബർമയുടെ മുൻ തലസ്ഥാനമായിട്ടുള്ള റംഗൂണിൽ നിന്നാണ് ആ പേര് വന്നത്. ഇന്ന് ലോകമെമ്പാടും ഒരു വലിയ അലങ്കാര ചെടിയായിട്ട് ഇത് പ്രചാരത്തിലുണ്ട്. കേരളത്തിലെ ചൂടും മഴയും ഒക്കെ ഈ വളർച്ചയ്ക്ക് അനുകൂലമാണ്, നമ്മുടെ പൂന്തോട്ടങ്ങളിലും ഉണ്ട്. പക്ഷേ ഇത് അന്തരീക്ഷത്തിലെ വെള്ളത്തിനും പോഷകങ്ങൾക്കും വേണ്ടിയുള്ള മത്സരത്തിൽ നമ്മുടെ തദ്ദേശീയമായിട്ട് നമ്മുടെ കേരളത്തിൽ കുറേ സസ്യങ്ങളില്ല. പക്ഷേ അതിനെ ഇല്ലാണ്ടാക്കി ഒരു ആധിപത്യ അല്ലെങ്കിൽ അധിനിവേശ സസ്യമായിട്ടിത് മാറുന്നുണ്ട്. എത്ര തന്നെ നമ്മൾ വേരുകൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാലും ഒരു ചെറിയ നാമ്പ് മതി അതിന് വീണ്ടും വീണ്ടും ജീവൻ കണ്ടെത്താനാണെന്ന് പറയുന്നത്. അപ്പോൾ കാണാനേ ഭംഗിയുള്ളൂ. നമ്മുടെ തദ്ദേശീയരെ ഇല്ലാതാക്കിക്കൊണ്ട് വളരുന്ന ഒരു സസ്യം കൂടിയാണ്.
1: ഓണത്തിരക്ക് കൂടുതൽ ബസ് സർവീസുകളുമായിട്ട് കെ എസ് ആർ ടി സി എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നെല്ല് സംവരണത്തിനെതിരെ തിരിമറി എന്നുള്ള നടപടിക്കെതിരെ നടപടി തുടരണമെന്നുള്ള കോടതിയുടെ കാര്യം
0: കൂടെ. കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ പ്രകടനവും ജനങ്ങളുമായിട്ടുള്ള ഡിജിറ്റൽ ഇടപെടലുകളും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റാങ്കിംഗ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു കേട്ടോ. ക്യാബിനറ്റ് യോഗത്തിലാണ് മന്ത്രിമാരുടെ ഡിജിറ്റൽ പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് കാർഡ് അവതരിപ്പിച്ചത്. ഡിജിറ്റൽ പ്രകടന പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 1st എത്തിയിരിക്കുന്നത്. 2026 മെയ് 1 മുതൽ ഓഗസ്റ്റ് 15 വരെ 3 മാസക്കാലത്തെ പ്രവർത്തനങ്ങളാണ് പരിശോധിച്ചത്. ഇൻസ്റ്റഗ്രാം, എക്സ്, ഫേസ്ബുക്ക് എന്നീ പ്ലാറ്റ്ഫോമുകളിലെ മന്ത്രിമാരുടെ പ്രകടനമാണ് വിലയിരുത്തിയത്. ഓരോ ദിവസവും പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളുടെ ശരാശരി എണ്ണം, ലഭിക്കുന്ന ലൈക്കുകൾ, ഫോളോവേഴ്സിന്റെ എണ്ണം, ഓരോ പോസ്റ്റിനും ലഭിക്കുന്ന പ്രതികരണങ്ങൾ, ജനങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയം തുടങ്ങിയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് നിശ്ചയിച്ചത്. സർക്കാരിന്റെ നയവും പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സോഷ്യൽ മീഡിയ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിലായിരുന്നു ഇങ്ങനെയൊരു വിശകലനം നടന്നത്. പക്ഷേ മറ്റു പാർട്ടികളുടെ സോഷ്യൽ മീഡിയയിൽ അവർ സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് മറ്റേ ഉപയോഗിച്ചിട്ട് ആ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള പ്രവണതയല്ല അല്ലേ. ആ രീതിയിൽ നമ്മൾ ഭരണം കയ്യിലുണ്ട് അല്ലെങ്കിൽ അധികാരം കയ്യിലുണ്ട് എന്ന് കേരളത്തിലായാലും കഴിഞ്ഞ ദിവസം ബി ഡി സതീശൻ സർക്കാരിനെതിരായിട്ട് വന്ന കുറെ കാര്യങ്ങൾ ചില മാധ്യമങ്ങളിൽ നിന്ന് ഒരു മാധ്യമത്തിൽ നിന്ന് പോയതാണെങ്കിൽ മറ്റൊരാൾ ടെക്നിക്കൽ എററായിട്ട് പറയാവുന്നു. എല്ലാ മാധ്യമങ്ങളിൽ നിന്നും അത് പോയിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റ നീക്കം ചെയ്തതാണെന്ന് മെറ്റയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വിമർശിക്കുന്നതോ നമുക്കെതിരായിട്ട് എന്തെങ്കിലും പറയുന്നതിൻ്റെ പേരിലോ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ട് നീക്കരുത്. എല്ലാ ജനാധിപത്യ രാജ്യമാണ്, എല്ലാം ഉൾക്കൊള്ളുക, വിമർശനങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊള്ളുക, അത് ഉൾക്കൊണ്ടിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു.
1: തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. നമുക്കിപ്പോൾ ബിലാലെ ഞങ്ങൾ ആ മെസ്സേജ് കേട്ടുകേട്ടെ, ബിലാലും പറയുന്നത് കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത് കൂടുതൽ ആളുകളെ ഈ സോളാറിൻ്റെ ഇതിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് പ്രേരിപ്പിക്കുന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. മറ്റൊരു വാർത്ത, മലയാള സൂപ്പർ താരങ്ങളുടെ സിനിമയ്ക്ക് കേരളം തഴയുമ്പോൾ താരപ്രഭ ഇല്ലാത്ത തമിഴ് സിനിമയ്ക്ക് തമിഴ്നാടിനൊപ്പം തന്നെ കളക്ഷൻ കേരളത്തിൽ എന്നുള്ളൊരു കാര്യം കൂടും. അത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ മലയാള സിനിമ ഇപ്പോൾ പലതും ഈ ഒ ടി ടി വന്നതുകൂടെ പണ്ടത്തെ പോലെ തിയേറ്ററിൽ പണ്ട് നമുക്കറിയാം പട്ടാഭിഷേകം അല്ലെങ്കിൽ പല സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ 100 ദിവസം മിനിമം കളക്ട് ചെയ്തതിൻ്റെ ഈ തിയേറ്ററിൽ പോകുമ്പോൾ ആ മെമെൻറ്റോ ഒക്കെ അവിടെ വെച്ചേക്കുന്നത് കാണാം. ഇപ്പം അതൊന്നും കാണുന്നില്ല. എവിടെയാണ് 100 ദിവസം ഓടുന്നത്? ഈ നമ്മൾ
0: പറയുന്നത്
1: അതൊക്കെ കിട്ടിയിട്ടുള്ള സിനിമയാണെങ്കിൽ പ്രൊഡ്യൂസറിന് നല്ലത് എന്ന് മാത്രം നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ തമിഴ് സിനിമകൾ നല്ലതാണെങ്കിൽ അത് കേരളത്തിൽ കൂടുതൽ ഓടുന്നു. അപ്പൊ തമിഴ്നാട്ടിൽ ഓൾറെഡി ഓടുന്നു, അതിനോടൊപ്പം കേരളത്തിലൂടെ ഓടുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല ഒരു മികച്ച നിലവാരമാണെന്നുള്ള രീതിയിലാണ് കാണുന്നത്. കാരണം ഇപ്പൊ ഒ ടി ടി വന്നതുകൊണ്ട് ആൾക്കാരൊക്കെ അവരുടെ കംഫോർട്ട് സോണിൽ ഒരു ഫുഡുമായിട്ട് അവരുടെ വീട്ടിൽ തന്നെ ഇരുന്ന് കാണാനായിട്ടുള്ള, കാരണം പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നല്ലതല്ലെങ്കിൽ അത് എന്ത് ചെയ്യും എന്നുള്ള ഇവരുടെ ആശങ്ക. അപ്പൊ അതാണ്
0: സമയം ക്രമീകരിക്കൽ. ഇഷ്ടമല്ലെങ്കിൽ ഒ ടി ടി കണ്ടുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. പക്ഷേ തിയേറ്ററിൽ പോയിട്ട് ചില സിനിമകളൊക്കെ ആ തിയേറ്റർ ആംബിയൻസിൽ തന്നെ കാണണം, കൂട്ടത്തോടെ കാണണം. നമ്മൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നത് ഒരു സോഷ്യലൈസിംഗിന്റെ കൂടി ഭാഗമായിട്ടാണ്.
1: റിഫ്രഷ്, നമ്മളെ ഇത്രയും തിരക്കിട്ട ജീവിതം നമ്മളൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കും ആ ഒരു 3 മണിക്കൂർ എന്ന് പറയുന്നത്. അതാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന്റെ കൂടെ. പക്ഷെ എന്തായാലും അത് തിരിച്ചു വരട്ടെ, ആ ഒരു കൾച്ചർ തിരിച്ചു വരട്ടെ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് പറയേണ്ടത്.
0: സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മണിരത്നത്തിന്റെ മലയാള ചിത്രം, വിദേശത്ത് ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ, സിനിമയെ സ്നേഹിച്ച ജിയോ കുട്ടപ്പൻ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് വിടവാങ്ങിയത്. മോഹൻലാലും സുകുമാരനും പ്രധാന വേഷങ്ങളിൽ എത്തിയ ഉണരു എന്ന ചിത്രവും ഇദ്ദേഹം നിർമ്മിച്ചതായിരുന്നു. മണിചിത്രമാണ്, മണിരത്നമാണ് അത് സംവിധാനം ചെയ്തത്. സിനിമയോടുള്ള വലിയ ഇഷ്ടമായിരുന്നു എന്നും ജിയോ കുട്ടപ്പൻ എന്ന എൻ ജി ജോണിന്റെ മുഖമുദ്ര. കുഞ്ചാക്കോയുടെ ഉദയ സ്റ്റുഡിയോയും പി സുബ്രഹ്മണ്യത്തിന്റെ മെറിലാൻഡ് സ്റ്റുഡിയോയും മലയാളത്തിൽ വേര് പിടിക്കുന്നതിന് മുൻപ് തന്നെ ചരിത്രത്തോടൊപ്പം പിച്ചവെച്ച മനുഷ്യനാണ് ജിയോ കുട്ടപ്പൻ. അതുകൊണ്ട് സിനിമയിലേക്ക് എത്തിയ നേരത്തെ കലാമൂല്യവും ജനപ്രതിയും ഒരുമിച്ച ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ. അദ്ദേഹം നിർമ്മിച്ച ഭൂരിഭാഗം ചിത്രങ്ങളുടെയും സംവിധായകൻ ഐ വി ശശിയായിരുന്നു. ഇനിയും പുഴയൊഴുകും, ഏഴാം കടലിനക്കരയൊക്കെ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. മീൻ, ഇന്നല്ലെങ്കിൽ നാളെ, ഈ നാടൊക്കെ മറക്കാൻ പറ്റില്ല ആർക്കും. ഇനിയെങ്കിലും, ഇത്തിരി കാലം തുടങ്ങിയ സിനിമകൾ ഐ വി ശശിക്കൊപ്പം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ജെ ശശികുമാർ സംവിധാനം ചെയ്ത മിനിമോൾ, എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത രജനീഗന്ധി, ഭദ്രന്റെ ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങിയ, പലപ്പോഴും നമ്മൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സംവിധായകനെ, എഴുത്തുകാരനെ, അതിലെ അഭിനേതാക്കളെ അല്ലെ, അഭിനേത്രികളെ, ഗാനം, ഇതെല്ലാം സിനിമാറ്റോഗ്രാഫർ എല്ലാം പറയുമ്പോഴും ആ പടത്തിന് വേണ്ടി പണം ചെലവഴിച്ച മനുഷ്യർ പലപ്പോഴും പിന്നെന്താ വിസ്മൃതിയിൽ അല്ലെങ്കിൽ മുന്നോട്ട് വരാറില്ല. അങ്ങനെ നമുക്ക് നല്ല സിനിമകൾ ഒരുക്കി തന്ന പണം ചെലവഴിച്ചൊരു മനുഷ്യനാണ് വിടവാങ്ങിയത്. മോഹൻലാലും സുകുമാരനും പ്രധാന വേഷങ്ങളിലെത്തിയ ഉണരു എന്ന ചിത്രവും ഇദ്ദേഹമാണ്, മണിരത്നമാണത് സംവിധാനം ചെയ്തത്. ഏഴാം കടലിനക്കരെ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ആവുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലാണ് അദ്ദേഹം ഒരു ഏട്, പുതിയൊരു ഏടുണ്ടാക്കി. അതായത് അമേരിക്കയിൽ ഷൂട്ടിംഗ് നടത്തിയ ഈ സിനിമ വിദേശത്ത് ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ
1: കൂടിയായിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു ഇതെന്താന്ന് അറിയാം, പ്രഥമം ഇന്ന് ആളുകൾ നമുക്കറിയാം സുലഭമായിട്ട് ദുബായിലും അമേരിക്കയിലും ഒക്കെ പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അന്ന് അത്രയും ബഡ്ജറ്റ് മുടക്കി ആ പടം അമേരിക്കയെ പോയി കൊണ്ടുവന്ന് കേരളത്തിൽ വന്ന് കളിച്ച് അതിന് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കും ഒരു ധാരണയില്ല. അന്നാണ് അദ്ദേഹം ചരിത്രം എഴുതിയത്. അതാണ് ജിയോ കുട്ടപ്പന്റെ അന്ന് സത്യം പറഞ്ഞാൽ ആ 71 ആ കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമ അവിടെ കൊണ്ടുപോയി. സാരിയിലാണ് ആ സിനിമ പാട്ട് അവിടെ ചിത്രീകരിച്ച്, ഗംഭീരമായിരുന്നു ആ ഒരു സിനിമ എന്ന് പറയുന്നത്.
0: എന്തായാലും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി നേർന്നുകൊള്ളുകയാണ്. നമ്മുടെ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ നമ്മളെ വിദേശത്ത് ചിത്രീകരിച്ച ആദ്യം മലയാള സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ വ്യക്തി അതിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ.
1: തീർച്ചയായിട്ടും
0: ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, ലോക കൊതുക് ദിനമാണ് എന്നാണെന്ന് പറയുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമായിട്ട് ആചരിക്കുന്നു. 1897 ഓഗസ്റ്റ് 20 മലേറിയ പരത്തുന്ന പ്ലാസ്മോഡിയം എന്ന രോഗാണു കൊതുകിലൂടെയാണ് മനുഷ്യരിലെത്തുന്നതെന്ന് ബ്രിട്ടീഷ് ഡോക്ടർമാരെ കണ്ടെത്തുന്നത്. അതിനെ തുടർന്ന് കൊതുക് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരുപാട് രോഗങ്ങൾ ഈ കൊതുക് പരത്തുന്നതുണ്ട്. ഇപ്പം നമുക്കറിയാം മലേറിയ, ഡെങ്കിപ്പനി, സിക്ക വൈറസ്, മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയിട്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ട ഒരുവിധം എല്ലാ രോഗങ്ങളും ഈ ഒരു കൊതുകാണ്. കാണാനേ കിട്ടാത്ത ഒരു സംഭവമാണ്, പക്ഷേ അത് പരത്തുന്ന രോഗങ്ങൾ നമ്മളെ ഇല്ലാതാക്കുന്നത്.
1: കഴിഞ്ഞ ദിവസം നമ്മുടെ വീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ 65 രൂപ കിട്ടുന്ന കൊതുകിലേക്ക് അങ്ങ് പാരീസിലൊക്കെ 4,500 രൂപ
0: ശരിക്കും വില.
1: സെന്റ് സ്പൈറൽ എന്ന് പറഞ്ഞിട്ടാണ് ബ്രാൻഡ് ചെയ്തത്.
0: പണ്ട് അവര് കാഴ്ച കാണാൻ രസമായിരുന്നു ആ ഒരു ഇതിന്റെ മുകളില്. ആ കൊതുകുതിരി ഇപ്പൊ ഉണ്ടോ? ആ കൊതുകുതിരി ഞാൻ കണ്ടിട്ടില്ല.
1: ആ സാധനമാണ്, ആ സ്റ്റാൻഡ് വേണമെങ്കിൽ അവിടെ അതിന് എക്സ്ട്രാ പൈസയാണ് കൊടുക്കേണ്ടത്. പണ്ട് നമ്മുടെ നാട്ടില് മറ്റേ മോട്ടീനും അതുപോലെ ഗുഡ് നൈറ്റിലും പച്ചത്തിരി വന്നിട്ട് ആ സ്റ്റാൻഡില് നമ്മള് വെച്ച് എന്തോ ഒരു 6 മണിയാവും എല്ലാ വീട്ടിലും അത്
0: കത്തിക്കും. ആദ്യത്തെ ദിവസം പിന്നെ കുറച്ച് കൊതുകൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോ
1: അണച്ചു
0: ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഒരു 4-5 എണ്ണം ഉണ്ട്. അത് സൂക്ഷിച്ചെടുത്തിലേക്ക് പൊട്ടിപ്പോകും. നമ്മുടെ അച്ചപ്പം പോലെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിൽ അങ്ങ് വരാറുണ്ട്.
1: അല്ല, അത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ ശീലിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ കൊതുക് തിരിയെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കൊതുക് ഇന്ന് കൊതുകിന്റെ ദിനമാണ്.
0: അതെ, അവർക്കും ഒരു ദിനമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ സമാധാനത്തോടെ ഇരിക്കുമ്പോ ബുദ്ധിമുട്ടിക്കുന്ന ഒരേ ഒരു പ്രാണി ഉണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും അല്ലെ? എന്തോ കാണാനും ഉണ്ടാവില്ല, ഒരു ശബ്ദം കടി പിന്നെയും സഹിക്കാന്ന് പറയും. പക്ഷെ ആ ശബ്ദം ഈ ചെവിയുടെ അവിടെ വന്നിട്ടുള്ള ഒരു മൂളിച്ചുണ്ട് ഈ കൊതുക്. അത് പലർക്കും സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എറണാകുളത്ത് ജീവിച്ച ആളുകൾക്ക് പറയാൻ കുറെ പറ്റും. ഇത്രയധികം കൊതുകുള്ള വേറൊരു ജില്ല ഞാൻ കണ്ടിട്ടുണ്ട്. എറണാകുളത്ത് അത്രയുണ്ട്. കുറച്ചുകൂടി മലബാറിലേക്ക് പോകുമ്പോ ഇല്ല, പിന്നെ വയനാട്ടിലേക്ക് പോകുമ്പോ ഇല്ല, ഇടുക്കി കോട്ടയം ആ ഭാഗത്തൊക്കെ ഇത്രയും കൂടി കുറവാണ് അല്ലേ?
1: ഇത് നമ്മൾ ഈ പണക്കാർക്കും അല്ലെ ചെറുപ്പം തൊട്ടേ കാശ് കണ്ടു വളർന്നവർക്ക് എത്ര അറിയുന്ന അറിയത്തില്ല. ഈ ഫാനിന്റെ സുഖം അറിയണമെങ്കിലേ കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ വേർത്ത് കിടക്കുമ്പോൾ കൊതുകടി കിട്ടും. ആ സമയത്ത് കറണ്ട് വരുന്ന സമയത്ത് ഈ ഫാൻ വരുമ്പോ കൊതും പോകും ചൂടും പോകും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്ററിൽ കേട്ട ഒരു മെയിം കണ്ടതാണ്, റിച്ച് കിഡ്സ് വോണ്ട് നോ ദിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അല്ലെ, വളരെ ശരിയാണ്. കറണ്ട് പോകുമ്പോഴാണ് അടിമ നമ്മളെ കൊല്ലുന്നത്.
0: അതിന്റെ കൂടെയാണ് കൊതുക്. ആ സമയം കഴിഞ്ഞിട്ട് ഒരു കറണ്ട് വരണം.
1: അയ്യോ, അതിന്റെ അതാണ് ഫാനിന്റെ സുഖം അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറിക്ക് അറിയത്തില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാലും നമ്മുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കറിയാം ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, അദ്ദേഹം എത്രയോ സ്റ്റേജ് ഷോസ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ആയിട്ട് ഈ ദുബായ് കാണിച്ചിട്ടുള്ള ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ 20 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഓണപ്പാട്ടുമായിട്ട് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ വരുന്ന കാര്യം കൂടെ
0: പറയാനുണ്ട്. മലയാളികളുടെ നൊസ്റ്റാൾജിയിൽ പെടുന്നൊരു പേര് കൂടിയാണ് ഈസ്റ്റ് കോസ്റ്റ്.
1: എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ കണ്ടു വളർന്ന കുറെ പരിപാടികളുണ്ട്, കോമഡി ഷോസ്, ഈസ്റ്റ് കോസ്റ്റ് വിജയ് കോമഡി ഷോസ്. അപ്പം ഇപ്പൊ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം ഒരു ചെറിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ പരിപാടികളുടെ ഒക്കെ ക്ലിപ്പ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു രസം കാണുമ്പോൾ പഴയ ഇന്നസെന്റ് ഏട്ടന്റെ ആ മറ്റേ ഫ്ലൈറ്റ് യാത്രയൊക്കെ ഉണ്ടല്ലോ ലാലേട്ടനുമായിട്ടൊക്കെയുള്ള, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് എല്ലാത്തിനും ഒരു പാട്ടുണ്ട്. ഇപ്പൊ ദുബായ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന വിനീതും പഴയ വിനീതും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ വന്നിറങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇപ്പൊ നമ്മൾ കാണുന്ന ദുബായിൽ ഇത് എവിടെയാണ് സ്പോട്ട്
0: ചെയ്യാറ്?
1: അന്ന് ഇന്നും ഞാൻ കാണുന്നത് ഏതെന്നറിയാ, ഹയാത്ത് റീജൻസിയുടെ ആ മേളിൽ ഒരു റൗണ്ട്
0: സാധനം
1: എപ്പോഴും എല്ലാ വീഡിയോയിലും ഉണ്ട്. ഇതല്ല, അദ്ദേഹത്തിന്റെ പുതിയൊരു ഓണപ്പാട്ട് കൂടെ വരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്.
0: ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു ആദ്യയുടെ ഒരു പ്രസ് മീറ്റ് പോയി കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, ഈ പുതിയ ജെൻസി കുട്ടികൾ നമ്മൾ കാണുന്നതിനും അവർ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ റാംജി റാവു സ്പീക്കിംഗിലെ ഇന്നസെന്റ്

0: സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളൊക്കെ ക്രൂവലല്ലേ. അപ്പൊ ആ പൊളിറ്റിക്കൽ കറക്ട്നെസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ പറഞ്ഞു ഇനി ഇവരോട് പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ അവരെ ജനാൽഫേനെയും ജെൻസിനെയൊക്കെ നമ്മൾ ഇതൊന്നും ഇല്ലാത്തവരെന്നല്ലേ വിചാരിക്കുന്നത്. പക്ഷെ അവർ അതിൽ വേറൊരു തല കണ്ടെത്തും. അതായത് മനുഷ്യനെ ഒരു പിന്നെ കളിയാക്കിക്കൊണ്ടോ മനുഷ്യനെ ഒന്ന് എറിഞ്ഞിട്ട് അതിൽ സുഖം കണ്ടെത്തുന്നു, അതിൽ രസം കണ്ടെത്തുന്നത് നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. ആലോചിക്കുമ്പോൾ ആ തേങ്ങ ഇറണ്ടിട്ട് ഇന്നസെന്റ് ഇതാവുന്ന വീഴുന്നതൊക്കെ ആകുമ്പോൾ നമുക്കത് ചിരിക്കാനുള്ള വകയായിരുന്നു. ഇന്നത്തെ കുട്ടികളുടെ ആസ്വാദന തലം അവരുടെ പൊളിറ്റിക്കൽ കറക്ട്നെസ്സും അവരുടെ സിനിമ കാണുന്ന തലമൊക്കെ വേറെയാണ്.
1: പക്ഷെ അതിനകത്തൊരു ഒരു വേറൊരു രസം കൂടെ കേട്ടോ, ഇന്നസെന്റിന് ഈ തേങ്ങയറ് കിട്ടുന്ന വല്ലത്തെ നെഞ്ചിനാണ്, പക്ഷെ പിടിക്കുന്ന ഇടത്തെ
0: അതെന്തിനാണ്? അത് സിനിമ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർ കീറി മുറിക്കാറുണ്ട്.
1: ഇതൊക്കെ നമ്മൾ ചിരിച്ചു വന്നിരുന്ന
0: സംഭവം, നമ്മൾ അതിലെ കറക്ട്നെസ് ഒന്നും ചോദിക്കുന്നു, നമുക്ക് ആ സമയത്ത് ചിരി മാത്രമേ ഉള്ളൂ. ഇനി വാഹന അപകടങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് പോലീസ് പ്രതിരോധിക്കുന്നു പറഞ്ഞൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന്. സ്ഥിരം നിയമലംഘകർ കുടുങ്ങും, വാഹന അപകടങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് കേരള പോലീസ് പ്രതിരോധിക്കും. പുറമെ സ്ഥിരം ഗതാഗത നിയമലംഘകരും വാഹന അഭ്യാസികളും കുടുങ്ങും. പോലീസ് പുതുതായി നടപ്പാക്കുന്ന AI ട്രാക്ക് സംവിധാനമാണ് വിദേശ രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ഗതാഗത ക്രമീകരണങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ദുബായിലെ സോഷ്യൽ മീഡിയ പേജുകൾ ഏറ്റവും അധികം ട്രെൻഡിങ് ആയത് ഒരേട്ടനും ഒരനിയത്തെയും കൂടി റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു വീഡിയോ. എന്ത് രസമായിട്ട്! ഞാനല്ലാതെ പിന്നെ ആര് ദുബായിയുടെ അല്ലെങ്കിൽ UAE ട്രാഫിക് സിസ്റ്റത്തോടുള്ള ആദരവ്, ഈ ലോകത്തുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് സന്തോഷിച്ച് കണ്ടത് നമ്മുടെ UAE റോഡുകളിലൂടെ അത്ര ചെറിയൊരു കുഞ്ഞിന്റെ കൈപിടിച്ചിട്ട് ഒരു സഹോദരൻ, അതിലും ചെറിയ ഏതാണ്ട് ആ ഒരു സമാനമായിട്ട് ഒരു സഹോദരൻ കൈപിടിച്ചിട്ട് ആ പാരന്റ്സ് വിടണമെങ്കിൽ ഇത് ദുബായ് ആയതുകൊണ്ടും ഇത് UAE ആയതുകൊണ്ടും അല്ല. കാരണം ഇവിടെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ വാഹനം നിർത്തും, ചുമപ്പ് കണ്ടു കഴിഞ്ഞാൽ വാഹനം നിർത്തണമെന്നും, ഗ്രീൻ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പാടില്ലെന്നും കുട്ടികൾക്കറിയാം. മാത്രമല്ല ആ ഫുൾ പെഡസ്ട്രിയനും റോഡ് ക്രോസിംഗ് ആ കുട്ടികൾ പോകുന്ന ആ ഒരു അത്ര സ്ട്രെച്ച് ഉണ്ട്. അതെങ്ങനെയാണ് ദുബായ് വിഭാവനം ചെയ്തിരിക്കുന്നത്? എന്ത് കറക്റ്റായിട്ട്, ഒരു ലൈറ്റ് പോലും അനാവശ്യമായിട്ട് വരുന്നില്ല, ഒരു വണ്ടി പോലും കയറി വരുന്നില്ല. കുട്ടികൾക്കോ പെഡസ്ട്രിയൻസോ പോകേണ്ട ആ ഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ ഏത് വണ്ടി അവിടെ സിഗ്നലിൽ പോലും നിർത്തിക്കൊടുക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ അല്ലാതെ വേറെ ഇവിടെ കാണാൻ പറ്റും.
1: നമ്മുടെ QCG കൂടെ പോകുമ്പോൾ എങ്ങാനും കുട്ടികളുടെ സൈഡിൽ ഫുട്ബോൾ കളിക്കുന്ന കണ്ടാൽ നമുക്ക് ഒരു പേടി വരും, ബോൾ വന്ന് എങ്ങനെ ചാടൂ, നമ്മളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ വണ്ടി സ്പീഡ് കുറച്ച് തന്നെ പോകും. ആ ഒരു കൾച്ചർ ഈ രാജ്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്. നമ്മുടെ കെനിയയിൽ ഒരു ഹെലികോപ്റ്റർ തകർന്ന് വീണിട്ടുണ്ടായിരുന്നു. ഇക്വഡോർ ഇന്റലിജൻസ് മേധാവി ഉൾപ്പെടെ 7 പേരാണ്
0: അഞ്ച് അമേരിക്കൻ സൈനികർ അവർ കൊല്ലപ്പെട്ട വാർത്തയും കൂടി വരുന്നുണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട്. ഈ ഒരു അപകടത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്റലിജൻസ് മേധാവിയും
1: കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലേ?
0: ഗൾഫിലെ വാർത്ത നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ടിക്കറ്റ് ബുക്കിംഗിന് J1 കാർഡുകൾ സ്വീകരിക്കുന്ന ആദ്യ വിമാന കമ്പനിയായിട്ട് നമ്മുടെ ഇത്തിഹാദ് എയർവേസ് മാറിയിരിക്കുകയാണ്. UAE പ്രഥമ ദേശീയ ആഭ്യന്തര പേയ്മെന്റ് കാർഡ് ശൃംഖലയായിട്ടുള്ള J1 മുഖേനയുള്ള ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം ലഭ്യമാക്കുന്ന ആദ്യ വിമാന കമ്പനിയാണ് ഇത്തിഹാദ് എയർവേസ്. ഇനി മുതൽ യാത്രക്കാർക്ക് ഇത്തിഹാദിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നേരിട്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ J1 കാർഡുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായിട്ട് പണം അടയ്ക്കാമെന്നാണ് പറയുന്നത്. UAE ഡിജിറ്റൽ സാമ്പത്തിക സുരക്ഷയും ഇടപാടുകളും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ സംവിധാനം നടപ്പാക്കിയിരിക്കുന്നത്. അതുപോലെ അബുദാബി അന്താരാഷ്ട്ര പുസ്തകോത്സവം September 13 മുതൽ അടുത്ത മാസം ആരംഭിക്കാൻ വേണ്ടി പോവാണ്. 40 ലക്ഷം കിലോമീറ്റർ പിന്നിട്ടിട്ട് റോബോ ടാക്സി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പുറത്തോട്ട് വരുമ്പോൾ ഒക്കെ വഴിയിലൊക്കെ കാണായിരുന്നു, ഫ്രണ്ട് സീറ്റിൽ ആരും ഇല്ല, ഡ്രൈവറും ഇല്ല, അല്ലെങ്കിൽ ഒരാൾ ഇരിക്കാറുണ്ട്, അവരൊന്നും ഇല്ല, ബാക്കിൽ മാത്രം ആൾക്കാർ ഇരിക്കുന്നില്ല. ആ ടാക്സികൾ ഇങ്ങനെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് നിർത്തുന്നു, നമ്മുടെ ഒപ്പം തന്നെ അങ്ങ് പോരുന്നു.
1: കാണുമ്പോൾ അതിനിപ്പുറത്താണ് ടെസ്റ്റിംഗ് നടക്കുന്നത്. അപ്പൊ ഞാൻ ആ യൂട്ടേൺ എടുത്ത് വന്ന സമയത്ത് കുറെ ബ്ലാക്ക് കളറിലെ വണ്ടികൾ ഫുൾ ക്യാമറ ആയിട്ട് അങ്ങനെ നിരത്തിയിട്ടേക്കാണ് പാർക്കിംഗിലോട്ട്. അപ്പൊ ഇവര് ഇടയ്ക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്, ഡ്രൈവറും ഒക്കെ ഉണ്ട് അതിനിപ്പുറത്തൊക്കെ. അപ്പൊ അവര് ടെസ്റ്റിംഗ് ഫേസിലാണ്. സത്യം പറഞ്ഞാൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഗംഭീരമായിരിക്കും ദുബായ് റോഡുകള്. ഇതുള്ളൊരു കാര്യമാണ്, ഈ വണ്ടി ഓടിച്ചു എടുക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കേട്ടോ. നമ്മുടെ സ്കൂൾ വർക്ക് ഇനി 10 ദിവസം കൂടെ ഉള്ളൂ,
0: ബാക്ക് ടു സ്കൂൾ ആണ്. നോക്കാം, നമുക്ക് ഇനി ആദ്യത്തെ ദിവസങ്ങളിൽ 31 എല്ലാവരും അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ പ്രതിജ്ഞയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ 4 ബ്ലാക്ക് പോയിന്റ് കുറയുന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. കൊടും ചൂട് പിന്നിട്ടോ, നമ്മുടെ UAE എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നുണ്ട്. ചൂടിന്റെ കാഠിന്യത്തിൽ വിങ്ങുന്ന രാജ്യം സീസണിലെ കൊടും ചൂട് പിന്നിട്ടോ, ഇനി ചൂട് കുറഞ്ഞു വരുമോ, തണുപ്പുകാലം എന്ന് വരും? UAE താമസക്കാരുടെ വർത്തമാനങ്ങളിൽ ചൂട് വിശേഷങ്ങൾ നിറയുന്നു. വേനലിന്റെ അവസാന ഘട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. സുഹൈൽ നക്ഷത്രം ഉദിച്ചു, പക്ഷേ എന്നാലും 24 ഉദിക്കും, എന്നാലും ചൂട് കുറച്ച് ഉണ്ടാകും. മഴയ്ക്കും കാറ്റിനുമുള്ള സാധ്യത, ഒരു അസ്ഥിര കാലാവസ്ഥയായിരിക്കും ഇനി കുറച്ച് ദിവസം അങ്ങോട്ടേക്ക് ഉണ്ടാവുക. ഔദ്യോഗിക വേനൽക്കാലം എന്ന് പറയുന്നത് August 31 വേനൽക്കാലം അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാൽ ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലനുസരിച്ച് September 23 ശരത്കാല വിഷുവോടെ മാത്രമാണ് വേനൽക്കാലം പൂർണ്ണമായിട്ട് അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ അതുവരെ കാത്തിരിക്കണം. ചൂട് എപ്പോൾ മാറും? ഓഗസ്റ്റ് അവസാനത്തോടെ സീസൺ മാറുമ്പോഴും തണുത്ത കാലാവസ്ഥ പെട്ടെന്ന് വരില്ല. വരും ആഴ്ചകളിൽ താപനില കുറഞ്ഞു കുറഞ്ഞു അതങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ. സെപ്റ്റംബർ അവസാനം എനിക്കൊന്നൊരു ഒക്ടോബർ മിഡ് വരെ നമുക്ക് ചൂട് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാവാനാണ്.
1: ദീപാവലി, ദീപാവലിക്കാണ് ആ ചൂടൊന്ന് കുറഞ്ഞ് മനുഷ്യരൊക്കെ ഒന്ന് വെളി. എന്നാലും ദീപാവലിക്ക് നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി നമ്മുടെ മങ്കൂളിലൊക്കെ ഒന്ന് നടന്നിട്ട് വരുമ്പോൾ നമ്മൾ വേർക്കാറുണ്ട്. ആ ദീപാവലി ഒന്ന് കഴിയുമ്പോൾ

0: ആണ് സത്യം പറഞ്ഞ ചൂട് മുഴുവനായിട്ട് പോയെന്ന് വേണമെങ്കിൽ.
1: ഇന്നത്തെ ദിവസം ഈ വാർത്ത പറഞ്ഞില്ലെങ്കിൽ കായിക പ്രേമികളെ നമ്മളെ വകവരുത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഗോൾ ക്രിക്കറ്റ് ടെസ്റ്റിൽ നമ്മുടെ ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ച് മാനവ് സുധറിനെ രണ്ട് ഇന്നിംഗ്സിലുമായിട്ട് 10 wickets നേടിയ ഒരു പ്രകടനം. അഭിമാനവ് എന്ന തലക്കെട്ടിലൂടെയാണ് നോക്ക് ദേ ഇന്ത്യ എന്ന തലക്കെട്ടിൽ നമ്മുടെ പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലോകകപ്പ് ഹോക്കിയിൽ പാകിസ്ഥാനെയും ക്രിക്കറ്റ് ടെസ്റ്റിൽ നമ്മുടെ ഇന്ത്യ ശ്രീലങ്കയെയും തോൽപ്പിച്ച സന്തോഷമുള്ള വാർത്തകളാണ് കായിക പേജിലൊപ്പം. ലോക ബാഡ്മിന്റണിൽ സിന്ധുവും ആയുഷും പ്രീ ക്വാർട്ടറിൽ കടന്നു എന്ന വാർത്തയും കൂടെ ഉണ്ട്.
0: അപ്പൊ ഇതൊക്കെ തന്നെയാണ് വാർത്തകൾ. ബാക്കി എല്ലാ വാർത്തകളും വരുന്ന മണിക്കൂറിൽ തന്നെ മിനി പ്രതിമ നിങ്ങളെ അറിയിക്കുന്ന ഹോം 92.2 FM പ്രസ് ക്ലബിൽ അക്ഷയ് മിനി പ്രതിമയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.
2: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
6: അമ്പാണ്, എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്,
7: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
0: This hour of Sand Dunes brought to you by Lulu. Onam ivadeyana onappuve.
11: Komalpuve.
3: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-003-07-916.
12: രാവിലെ നല്ല രീതിയിലുള്ള ട്രാഫിക്കാണ് റോഡുകൾ മുഴുവൻ. നമുക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും അതുപോലെ തന്നെ അലി തേറ്റ് ഓൾഡ് റോഡും ഈ റോഡുകളൊക്കെ തന്നെ നല്ല രീതിയിൽ പാക്ഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അജ്മാനിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആക്സിഡന്റ്, ആ ഗോൾഫ് ക്ലബിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ആക്സിഡന്റ് രേഖപ്പെടുത്തിയത്. 3 ആക്സിഡന്റ്, നല്ല രീതിയിൽ റോഡ് കൺജഷനാണ് കേട്ടോ. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പറയണേ, അത് 2 ways ട്രാഫിക് ആണല്ലോ കാണിക്കുന്നത്. അവിടെ 2 രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക് ഉള്ള രീതിയിൽ കാണിക്കുന്നു. ദുബായിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഷെയ്ഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് പോകുന്നത്. അൽക്കേൽ റോഡും കുഴപ്പമില്ല കേട്ടോ. ദുബായ് കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ്. ഈ ഷാർജയാണ് ഏറ്റവും കൂടുതൽ, ഷാർജ ദുബായ് ഏരിയസ് ആണ് ഈ പ്രശ്നമായിട്ടുള്ളത്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 058-582-9220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാതാണ്.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: ദ സോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ, വാർത്തകൾ വിശദമായി.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: ഇറാനെ സഹായിച്ചാൽ കടുത്ത പ്രത്യാഘാതമെന്ന ട്രംപിന്റെ ഭീഷണി. വീണയ്ക്കെതിരെ തെളിവുകൾ പുറത്തുവിട്ട ED. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ പുറത്ത്. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചെന്നും ഇതിന്റെ രേഖകൾ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് ED പറയുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തൽ. കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചുവെന്ന് സംശയിക്കുന്നതായും ED. വീണാട്ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്നാണ് ED കണ്ടെത്തൽ. മാസപ്പടിക്കേസുമായി ബന്ധപ്പെട്ട് മെയ് 27 വീണയുടെയും CMRL പ്രൊമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ED കണ്ടെത്തലുകൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാട്ടി വിദേശത്തേക്ക് പണമയച്ചതിൽ ഫെമ ചട്ടലംഘനത്തിലേക്കും അന്വേഷണം. ദുബായിലേക്ക് പണമയച്ചതിൽ ഫെമ ലംഘനമുണ്ടായോ എന്നാണ് ED അന്വേഷണം നടത്തുന്നത്. വ്യാജസിം ഉപയോഗിച്ചത് ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയോ എന്ന സംശയവും ഉയരുന്നുണ്ട്. വീണയുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയത് 85 ലക്ഷം ദുബായിലേക്ക് അയച്ചുവെന്നാണ്. പണം എങ്ങനെ അയച്ചു, ആർക്കയച്ചു എന്നതിലാണ് അന്വേഷണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ. ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള മുടന്തൻ ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. ഈ വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ED കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം മറുപടി പറയണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ലിയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ നികുതി വെട്ടിപ്പിൽ നടപടിയെടുക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥനും കൂടി വീഴ്ചയെന്ന് SIG. മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥനും വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ചാർജ് മെമ്മോ കിട്ടിയ 3 ഉദ്യോഗസ്ഥരെ കൂടാതെ ഒരാൾക്ക് കൂടി വീഴ്ചയുണ്ടെന്ന് SIT കണ്ടെത്തി. ഇടപാടുകൾക്ക് ആദായനികുതിയുടെ രേഖ ഇല്ല. പുരാരേഖ വകുപ്പിലെ നിയമന വിവാദത്തിൽ അന്വേഷണത്തിന് സർക്കാരിന്റെ നീക്കം. PSC നടത്തുന്ന അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫീസർ നിയമനം സംബന്ധിച്ച് മന്ത്രി OG ജിനീഷ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്പെഷ്യൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ വിവാദത്തിൽ പുരാരേഖ ഡയറക്ടറും റിപ്പോർട്ട് നൽകിയിരുന്നു. അസിസ്റ്റന്റ് കൺസർവേറ്റർ നിയമന പട്ടികയിൽ ഒരു ഉദ്യോഗാർത്ഥി മാത്രം വന്നതിന് പിന്നാലെ അഭിമുഖം തടസ്സപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. ഡയറക്ടറുടെ അടുപ്പക്കാരനും CPM ബന്ധമുള്ള ഉദ്യോഗാർത്ഥിക്കായി യോഗ്യതകളിൽ അടക്കം അട്ടിമറി നടത്തി നിയമനം നടത്തുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ്. ജാതി അധിക്ഷേപം തള്ളിപ്പറയാൻ ആരും തയ്യാറായില്ല എന്ന് മല്ലികാർജ്ജുന ഖാർഗെയുടെ വാക്കുകൾ എല്ലാവരും പിന്തുണച്ചില്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. വികാരാധീനനായിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ജാതീയപരമായി വേർതിരിവ് കാണിച്ച വിഷയത്തിൽ മല്ലികാർജ്ജുന ഖാർഗെ. NCERT പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചു. സമിതിയിലെ 20 അംഗങ്ങളിൽ 4 പേർ RSS ബന്ധമുള്ളവർ. 11-12 ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സമിതിയിലാണ് RSS ബന്ധമുള്ളവർ അംഗങ്ങളായത്. ABVP മുൻ ദേശീയ സെക്രട്ടറി വന്ദനാ മിശ്ര, ABVP മുൻ ഭാരവാഹി യദുനാഥ് ദേശ്പാണ്ഡെ എന്നിവർ സമിതിയിലെ അംഗങ്ങൾ. RSSമായി അടുത്ത ബന്ധമുള്ള പ്രശാന്ത് ദിവേക്കർ, രവി രമേശ് ചന്ദ്രശുക്ല എന്നിവരും പുനഃസംഘടിപ്പിച്ച സമിതിയിൽ അംഗങ്ങളാണ്. തമിഴ്നാട് നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റംഗങ്ങൾ അതിരുവിട്ട് പ്രശംസിക്കുന്നത് വിലക്കി സ്പീക്കർ JCD പ്രഭാകർ. ഓരോ വിഷയങ്ങൾ സഭയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ അതിൽ ഉറച്ചുനിന്നുകൊണ്ട് അതേക്കുറിച്ച് മാത്രം സംസാരിക്കണമെന്ന് സ്പീക്കർ. വിഷയവുമായി ബന്ധമില്ലാത്ത അനാവശ്യ പ്രശംസ അംഗീകരിക്കാൻ ചേർന്ന് സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണ നടപടികൾ കൂടുതൽ വ്യക്തതയോടെ ക്രമീകരിക്കാനുള്ള പരിഷ്കാരമെന്ന നിലയിൽ മഹാരാഷ്ട്ര സർക്കാർ പുതുതായി വിജ്ഞാപനം ചെയ്ത മഹാരാഷ്ട്ര ഗവൺമെന്റ് റൂൾസ് ഓഫ് ബിസിനസ് 2026 രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് വീറ്റോ അധികാരം നൽകുന്നതാണ് പുതിയ നീക്കമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഇതിലെ പുതിയ ചട്ടം ചർച്ചയാകുന്നു. പൊതു താൽപര്യം ചൂണ്ടിക്കാട്ടി ഏത് മന്ത്രിയുടെ തീരുമാനവും തിരുത്താൻ പുതിയ ചട്ടം മുഖ്യമന്ത്രിക്ക് അധികാരം നൽകുന്നു. എന്നാൽ ഈ അധികാരം വിനിയോഗിക്കുമ്പോൾ തീരുമാനത്തിന്റെ കാരണങ്ങൾ രേഖാമൂലം വ്യക്തമാക്കണമെന്നും ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാനും യു എസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ മന്ദം ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി. അതേസമയം യു എസ് സേനയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധ പങ്കാളികളായി കാണണമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത്. യു എസ് സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും യു എ പൂർണ്ണമായി നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ധനകാര്യ സ്ഥാപനം, ബിസിനസ്സുകാർ, വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിലുമുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏതൊരു രാജ്യവും വൻ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. സൌദി അറേബ്യയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഹൂദികൾ. തങ്ങൾക്ക് മേലുള്ള ഉപരോധം ഉടൻ നീക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ഇനി ആക്രമണമുണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും സൌദി സേനയെ വിന്യസിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും ആക്രമണം നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്നും ഹൂദികളുടെ ഭീഷണി. ഒരു മാസത്തിനിടെ സൌദി സംയുക്ത സേന യുദ്ധാവശ്യങ്ങൾക്കായി ഉപയോഗിച്ച 10 കപ്പലുകൾ മുക്കിയതായും 8 എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂദി വക്താക്കൾ അവകാശപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഓൺലൈൻ വിൽപ്പനയ്ക്കായി ആപ്പുകൾ ലോട്ടറി വകുപ്പിന്റെ ഔദ്യോഗിക ആപ്ലിക്കേഷൻ എന്ന് അവകാശപ്പെട്ടാണ് വിൽപ്പന നടക്കുന്നത്. 6 ദിവസത്തെ ടിക്കറ്റുകൾ വരെ വിൽപ്പനയ്ക്ക് 4 അക്ക നമ്പർ വാങ്ങാനും പ്രത്യേക സംവിധാനം. അന്യസംസ്ഥാന ലോട്ടറികളും ഈ ആപ്ലിക്കേഷന്റെ പരിധിയിൽ വരുന്നു. വ്യാജ തട്ടിപ്പ് വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. കെനിയയിൽ ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ചു. മധ്യകെനിയയിലെ സംബുരു കൌണ്ടിയിലുള്ള പർവ്വതനിരകളിലാണ് ഹെലികോപ്റ്റർ തകർന്ന് വീണത്. ഇക്വഡോറിലെ ഇന്റലിജൻസ് മേധാവിയും ഭാര്യയും വിനോദസഞ്ചാരികളായ അമേരിക്കക്കാരും പൈലറ്റുമാണ് മരിച്ചത്. ഇന്തോനേഷ്യൻ സമുദ്രാതിർത്തിയിൽ കാണാതായ നാവികനെക്കുറിച്ച് വിവരമില്ല. ഷിൻടോൺ ബെന്നിയെ കാണാതായിട്ട് ഇന്നേക്ക് 10-ാം നാൾ. ഷിൻടോനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കമ്പനി നൽകുന്നില്ല എന്ന് ഇപ്പോൾ കുടുംബം പറയുകയാണ്. കാണാതായി എന്ന് മാത്രമാണ് കപ്പൽ കമ്പനി അറിയിച്ചതെന്ന് സഹോദരൻ. നൽകുന്ന ഇമെയിൽ മറുപടികളിലും വ്യക്തതയില്ലെന്ന് ഇപ്പോൾ കുടുംബം ആരോപിക്കുകയാണ്. അബദ്ധത്തിൽ കടലിൽ വീഴാൻ സാധ്യതയില്ല. എവിടെ അന്വേഷിക്കണമെന്ന് അറിയില്ലെന്ന് കുടുംബം. എംഒഎൽ കമ്പനിയിലെ ടെക് ഓഫീസർ ട്രെയിനിയായിരുന്നു ഷിൻടോൺ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകവെയാണ് ഷിൻടോണിനെ കാണാതായിരിക്കുന്നത്. നബിദിനവുമായി ബന്ധപ്പെട്ട പൊതു അവധി പ്രഖ്യാപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. 25-ന് നബിദിനമെങ്കിലും യുഎയിൽ 28-ന് പൊതു അവധി. ശനി ഞായർ ചേർത്ത് 3 ദിവസം തുടർച്ചയായ അവധി ചില വിഭാഗങ്ങൾക്ക് ലഭിക്കും. അടുത്ത വാർത്ത 9 മണിക്ക്.
3: ഹോം എഫ്എം ന്യൂസ് was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ കൃത്യം 8 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 71%.
4: Weather update.
3: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: Trending song of the hour.
2: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour.
1: Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയ്യാണ്. നമ്മളെ മാസങ്ങൾ കഴിഞ്ഞ് പ്രവാസികൾ നാട്ടിൽ പോയവരൊക്കെ തന്നെ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനാണ് സ്കൂൾ തുറക്കാനായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ ഒക്കെ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റെസിഡന്റ്, അൽനാഹദയിലുള്ള ഒരു റെസിഡന്റ് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് കതക് തുറന്ന സമയത്താണ് നമുക്കറിയാം അടച്ചിട്ട് മറ്റേ റൂമിലൊരു 6 ആഴ്ചയൊക്കെ അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത്രയധികം ആ ഒരു സ്മെല്ലും ആ ടൈറ്റ് എയറും ഒക്കെ ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുക. അപ്പം അങ്ങനെ ആ ഒരു ഇതായിരുന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിൻഡോസ് എല്ലാം തുറന്നിട്ടു, എ സി ഓൺ ചെയ്തു. അപ്പം കുറച്ച് നേരം അങ്ങനെ എയർ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മെല്ല് അങ്ങ് മാറുമല്ലോ. അപ്പം കുറേ കഴിഞ്ഞ് വീണ്ടും വിൻഡോ ഒക്കെ അടച്ച് എ സി ഇട്ട സമയത്ത് വീണ്ടും വെളിയിലേക്ക് പോയി, വെളി അകത്തോട്ട് വന്ന സമയത്താണ്, നമ്മൾ അകത്ത് നിൽക്കുമ്പോഴും തോന്നില്ല കേട്ടോ, വീണ്ടും ആ സ്മെല്ല് അവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് അറിയുന്നത് ഈ എ സിക്കകത്ത് എ സി ക്ലീൻ ആക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടെന്നുള്ളൊരു കാര്യം. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ആർട്ടിക്കിൾ തന്നെ ഇന്ന് വന്നിട്ടുണ്ട് കലേജ് ടൈംസിൽ. എ സി നമ്മൾ ഓഫാക്കി ഇത്രയേ നാളിടുന്ന സമയത്ത് ഒരുപക്ഷെ അതിനകത്ത് ഫംഗസോ അല്ലെങ്കിൽ ഡസ്റ്റോ കാര്യങ്ങളോ ഒക്കെ കയറി ഇരുന്നിട്ട് പ്രോപ്പർ ഫങ്ഷനിങ്, ചില എ സികൾ കൂളിംഗ് പോലും കിട്ടാതെ ലീക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ എ സി മെയിൻ്റെനൻസ് ആൾക്കാരെ വിളിക്കുന്ന സമയത്ത് സ്ലോട്ട്സ് പോലും കിട്ടാനില്ല. അന്നേരമാണ് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് മാത്രമല്ല പലയിടങ്ങളിലും ഇതാണ് പ്രശ്നം. അപ്പം എല്ലാവരും തിരിച്ച് ഒറ്റയടിക്ക് എത്തുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പല അപ്പാർട്ട്മെൻറ്റ്സിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും നിങ്ങൾ, ഞാൻ പറഞ്ഞിട്ട് മസ്റ്റായിട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ ചില സമയത്ത് ഈ ചൂട് കാലത്ത് ആണുമ്പോൾ നമുക്ക് കൂളിംഗ് ഇച്ചിരി കുറയുന്നതായിട്ട്, അതായത് ഈ ഒരു സെൻട്രലൈസ് ഈ രണ്ട് റൂമിനോടെയാണ് എൻ്റെ ഒരിടത്ത് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ഹോളിൽ നല്ല തണുപ്പും മറ്റേ അടുത്ത് അധികം കൂളിംഗ് ഇല്ലാത്ത രീതിയിലാണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് രാത്രിയിലൊക്കെ നമുക്ക് ഓ ഇതെന്താ തണുക്കാത്തതെന്ന് നമുക്ക് തോന്നും, നമുക്ക് പെട്ടെന്ന് തണുക്കണമല്ലോ. അപ്പോൾ ഞാൻ വിളിച്ച് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യിക്കുന്ന സമയത്ത് നല്ല തണുപ്പ് നമുക്ക്, അവരെന്താ ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ ഞാൻ പറയുകയാണ്, ആ ഒരു പ്രോസസ്സ് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് നല്ല ഫ്രഷ് എയർ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണേലും ഇപ്പോൾ കംപ്ലീറ്റ് സ്കെഡ്യൂൾസ് ഫുള്ളാണ് എന്നുള്ളൊരു കാര്യമാണ് എല്ലാ റിപ്പോർട്ട്സിലും പറയുന്നത്. എന്നാലും ഒരുപാട് യു എയിൽ എത്രയോ എ സി ടെക്നീഷ്യൻ കമ്പനികളൊക്കെ ഉണ്ട്, കിട്ടും, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സത്യത്തിൽ അത് അങ്ങനെ നിങ്ങൾ ഒന്ന് ക്ലീനൊക്കെ ആക്കി ഇട്ട് നിങ്ങൾ കയറുന്നതാണ് നല്ല. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒന്ന് ഒരു ഹോട്ടലിനൊക്കെ ഭയങ്കര റെൻറ്റ് കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒന്ന് മാറി എന്ന് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നും. ഡിപ്പെൻസ് അപ്പോൺ യു. അപ്പോൾ എന്താണേലും ഈ എല്ലാ ലോങ് ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് ബാക്കി തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയിട്ട് വന്നേക്കുന്ന നമ്മുടെ ഒരു ലിസ്ണർ പറയായിരുന്നു, എൻ്റെ പൊന്നക്ഷയ് നാട്ടിൽ പോയി ഒക്കെ ശരി എല്ലാം അടിപൊളിയാണ്, തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മറ്റേ പ്രഷർ കുക്കറിനകത്തിട്ട് പുഴുകുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവിടെ കിട്ടി. എന്താ ചൂട് എന്ന് ആ ഒരു കുറച്ച് ദിവസം മാറിയെന്നുള്ളൂ, ഒരു 10 ദിവസത്തേക്ക് മാറിയെന്നേ ഉള്ളൂ. അങ്ങനെ അനുഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ചൂട് കുറയും എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, എ സി നിങ്ങൾ അടച്ചിട്ട് റൂമൊക്കെ ആണെങ്കിൽ എ സി കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യുക, ഇത് തുടങ്ങുക എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറയുന്നത്.
3: എന്നമ്മേ, ഞാനീ തൃശ്ശൂക്കാരെ കൊണ്ട് തോറ്റു, ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
4: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
5: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
4: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
5: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, മറോണം.
4: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017. മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
0: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
6: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
7: With Sand Dunes, only on Home 92.2 FM.
6: അപ്പോ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
8: ട്യൂൺ ചെയ്യല്ലയോ?
9: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
10: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
11: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
12: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
13: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
14: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
15: Affordable and immediate. That's the power of radio advertising.
16: For our special packages, call now or WhatsApp to 055-666-5859.
17: That's
18: 055-666-5859.
19: Home 92.2 FM. Home is a feeling.
20: ഇങ്ങനെ കരയിലാണ്. അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ?
21: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
22: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ, ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
23: ഏറ്റവും
24: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
25: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
26: ദിസ് ഓർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: Home on a part brought to you by Shama Golden Diamonds. Zero battle, Swarnam Swandamakam. Rasal Khaima Airport Departure Terminalil, Immigration Sheshamula Outlet Linum. VAT free gold purchase only from Shama Golden Diamonds.
1: Sand Dunes with Akshay on Home 92.2 FM.
0: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: കഴിഞ്ഞ ദിവസം ഞാൻ ലൂലുവിൽ പോകുന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാനാണ് നമ്മുടെ ലൂലുവിലേക്ക് പോയത്. നമ്മുടെ ഷാർജ മുവേല ലൂലുവിലാണ് പോയത്. ഈ ഓണം എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഓണം ഇവിടെയാണ് എന്ന് പറയുന്നത് വളരെയധികം സത്യമാണ് കേട്ടോ. കാരണം 25 വെറൈറ്റി പായസം, ആ പായസം കുടിച്ചു തീരാനും തന്നെ നമുക്ക് ഒരു 2 ദിവസം എടുക്കും. കാരണം ഒരു ഒരു സെക്ഷൻ എത്തുമ്പോഴത്തേക്ക് ദൈവമേ എത്ര ഷുഗറാണ് നമ്മൾ അടിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം. കാരണം നമുക്ക് മത്ത് പിടിക്കും. ഒരു ഞാൻ അപ്പം വിചാരിച്ചു ഒരു അച്ചാറ് കിട്ടിയല്ലോ, അപ്പം ഞാൻ ചുമ്മാ ചേട്ടാ അച്ചാർ കിട്ടുമോ ചോദിച്ചു പറഞ്ഞു. അതും 25 വെറൈറ്റിയോടെ കിടപ്പൊട്ടി നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോവേ. ഈ നമ്മുടെ പായസത്തിനകത്ത് ഏറ്റവും ഞാൻ ഹൈലൈറ്റ് ആയിട്ട് കണ്ടത് അവരുടെ ജിലേബി പായസമുണ്ട്. ജിലേബി മേലെ ഇട്ടിട്ട് അതിനകത്ത് അരിപ്പായസം കൂടെ ചേർത്ത് വരുന്ന ജിലേബി പായസം, അതുപോലെ തന്നെ വോമിസിലും നമ്മുടെ സേമിയയ്ക്കകത്ത്, എനിക്ക് പറയുമ്പോൾ തന്നെ കൊതു വരുന്നു, സേമിയയ്ക്കകത്ത് നമ്മുടെ ഗുലാബ് ജാമുൻ ഇട്ടിട്ടുള്ള സേമിയ പായസം, അതുപോലെ തന്നെ ഇതൊക്കെ നല്ല മധുരമുണ്ട്. എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് പായസം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഷുഗറിന് ആർക്കെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അധികം മധുരം ഒന്നുമില്ലാതെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ വെള്ള അടയിൽ അവർ ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് പായസം, അതിന് അധികം മധുരമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തോ നമ്മുടെ അടപ്രഥമനായിക്കോട്ടെ, പരിപ്പ് പായസം ആയിക്കോട്ടെ, പിന്നെ ഡേറ്റ്സ് പായസം, ഓഹ് എനിക്ക് ഭയങ്കര മധുരമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡേറ്റ്സ് പായസം ദൈവം ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് കൊതി വരുന്നു കേട്ടോ. വീണ്ടും ഞാൻ മേടിച്ചോണ്ട് വീട്ടിൽ വന്നിട്ട് ഇന്നലെ തന്നെ ഞാൻ മേടിച്ചോണ്ട് വീട്ടിൽ വന്ന് ഞാൻ അക്സയ്ക്ക് കൊടുത്ത്. അപ്പം അക്സയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് അവിടുത്തെ ഒരു ഗുണം എന്താ വെച്ചാലേ, നമുക്ക് എത്ര വേണേലും എടുക്കാം. 1 ലിറ്ററിന് അവർ ചാർജ് ചെയ്യുന്ന പ്രൈസാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് 100 ml ആയിട്ട് വേണേലും എത്ര വേണേലും നമുക്ക് എടുക്കാം. അത് നമുക്ക് നല്ലതാണ്. കാരണം 25 വെറൈറ്റി ഒക്കെ നമ്മൾ 1 ലിറ്ററിന് നമുക്ക് മേടിച്ചോണ്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം കുറേശ്ശെ മേടിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പിന്നെ തിരുവോണ ദിവസം ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ 25 വെറൈറ്റി അച്ചാർ, അത്ര അച്ചാർ എത്രയാണെന്നുള്ളതെന്ന് തന്നെ നമുക്കറിയത്തില്ല. കരിവേപ്പിലയുടെ അച്ചാർ ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം അവിടെ കണ്ടിരുന്നത്. പിന്നെ ഓണച്ചന്ത, അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. വേറെ എങ്ങും പോയാൽ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ലൂലു തന്നെ പോകണം. കാരണം ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ വലിയ വിളക്കുണ്ട്, ചെറിയ മൈന്യൂട്ട് വിളക്കുണ്ടല്ലോ. നമുക്ക് നല്ലൊരു സദ്യയൊക്കെ ഒരുക്കണം, നമ്മുടെ ടേബിളിൻ്റെ നടുക്ക് വെക്കാനോ നല്ലൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനോ, പിന്നെ പഴയ ചെരവയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ നമ്മൾ യൂഷ്വലി കാണാത്ത കുറേ സാധനങ്ങൾ ഈ ഓണച്ചന്തയ്ക്കകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂക്കളാണേലും നമ്മുടെ വാടാമുല്ലയൊക്കെ ഇതാണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് വാടാമുല്ലയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, പച്ചക്കറികളും. അങ്ങനെ ഒരുപാട് ഐറ്റം നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്തവണത്തെ ഓണത്തിന് മസ്റ്റ് വിസിറ്റ്. നിങ്ങൾ ലൂലു പോവാണെങ്കിൽ അവിടെ ഇത് നിങ്ങൾ ഓണച്ചന്തയും അതുപോലെ തന്നെ ഈ പായസവും നിങ്ങൾ എന്താണേലും പോയി വിസിറ്റ് ചെയ്യണം. പായസം മസ്റ്റ് ട്രൈ ആണ്. അവരെത്ര ചോദിച്ചാലും നമുക്ക് സാമ്പിള് തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ലൂലു പോവാണെങ്കിൽ എന്താണേലും അന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യുക. വിട്ടുകളയിൽ 25 വെറൈറ്റി പായസമാണ് അവിടെ ഉള്ളത്. പിന്നെ സദ്യയുടെ കാര്യം ഞാൻ പറയാം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഞാൻ രാവിലെ ചോദിച്ചിരുന്നല്ലോ എന്താണ് ഈ അജ്മാനിൽ ഇത്രയും വലിയ ട്രാഫിക് ഈ 311 എന്നുള്ളൊരു കാര്യം. ടുവേർഡ്സ് റാക്ക് നിയർ അജ്മാൻ എൻട്രിയിൽ രണ്ട് സൈഡിലുമായിട്ട് ഒരു മേജർ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. കാർ ഫയർ ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് എനിക്കിവിടെ മെസ്സേജ് അയച്ചു തന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ആ ഒരു അപ്ഡേറ്റ് തന്നതിന് ഷിജുവാണ് മെസ്സേജ് അയച്ചത്. പക്ഷേ ഞാൻ ഇപ്പോഴും നോക്കുമ്പോഴും അജ്മാനിൽ നിന്ന് ആ ഒരു ഏരിയയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പാക്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു ഏരിയയിൽ നമുക്ക് എനിക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇനി കമ്മിങ് ടുവേർഡ്സ് ഷേഖ് മുഹമ്മദ് ബിൻ സാഹിബ് റോഡ് ഷാജ ഏരിയയിലും നല്ല രീതിയിലുള്ള സ്ലോ മൂവിങ് ട്രാഫിക്, അലിത്തേ റോഡിലും ഇനി അൽക്കേൽ റോഡിലേക്ക് വരികയാണെങ്കിൽ ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് അവിടെയും തുടങ്ങി. ഭയങ്കര ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പാക്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു ഏരിയയിൽ നമുക്ക് എനിക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇനി കമ്മിങ് ടുവേർഡ്സ് ഷേഖ് മുഹമ്മദ് ബിൻ സാഹിബ് റോഡ് ഷാജ ഏരിയയിലും നല്ല രീതിയിലുള്ള സ്ലോ മൂവിങ് ട്രാഫിക്, അലിത്തേ

0: ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഷിജു വൺസ് അഗെയിൻ. ഇതുപോലെ തന്നെ ഷിജുവിനെ പോലെ നിങ്ങൾക്ക് മാതൃകയാകാം, കാരണം എങ്കിൽ മാത്രമേ അറിയുള്ളൂ നമ്മൾ എന്താണ് അവിടെ അല്ല ആക്സിഡന്റ് മാത്രം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പം അതുവഴി ആർക്കെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ വേറെ ഡിവേറ്റ് ചെയ്ത് വരാൻ പറ്റുന്നവരാണെങ്കിൽ അത് എടുക്കുക, ജസ്റ്റ് ഒന്ന് മാപ്പ് നോക്കുക, ഇന്ന പോലെ മാപ്പിനകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വേറെ എവിടെയെങ്കിലും ഞാൻ ഈ പറയുന്ന പോലെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നിങ്ങളുടെ ഇഷ്ടം ആൻസർ ആണോ, ഒരു വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ എന്ത് വേണമെങ്കിലും നമ്മളെ അറിയിക്കുന്നതാണ്.
1: Traffic update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 NGCC TNC apply.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: ഹൈ ഓണം ഓണസദ്യാണേ, ഓണസദ്യാന്ന് പറഞ്ഞാ നമ്മുടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളവും ഇട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലുലുല് പഴയുടെ മോനൻ നമ്പൂതിരി എടുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
9: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
10: ലുലു, where the world comes to shop.
11: എന്റെ വണ്ടിയുടെ കാര്യം.
12: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
13: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
14: You are listening to Home 92.2 FM. Home is a feeling.
15: The Zor of Sand Dunes, brought to you by Lulu. Onam ivdeyanu.
16: Ningal kelkunnathu Home 92.2 FM. Home is a feeling.

0: ചോക്ലേറ്റിലെ ഈ ഒരു സോങ് അതിനകത്ത് എല്ലാ സോങ്ങും തന്നെ ഭയങ്കര ഹിറ്റാണ്. പക്ഷെ നല്ലൊരു പീസ് മൈൻഡോടെ കേൾക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ എന്ന് പറയുന്ന ഈ ബ്യൂട്ടിഫുൾ സോങ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം.
1: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
0: ഓൾറൈറ്റ്, അങ്ങനെ നമ്മുടെ സിനിമയുടെ ടിക്കറ്റിലേക്കുള്ള സമയമായിരിക്കാണ്. ഞാൻ ഇന്ന് ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ടിക്കറ്റാണ് ഈ ഒരു സമയത്ത് തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിവിൻ പോളിയൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു ട്രെയിലറൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ചോദിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ നിങ്ങൾ ഗസ്സിങ് തന്നെയാണ്. എന്തായാലും ആദ്യം ഈ ഒരു ജയറാം പറയുന്ന ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്, അത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക.
2: അതിനാലേ എപ്പോഴും കൊഞ്ചം ഡൗട്ട് അവർക്ക് എപ്പോഴുമേ ഇരുന്നിട്ട് ഇരിക്കും എന്നേക്കുമേ. അപ്പോ കാർത്തി സാർ എങ്ങട്ട് വരുവാറ്? ജയറാം സാർ ഇപ്പൊ എടുക്ക പോ സീൻ വന്ന് അത് മണിമുടി കൊടുക്കറങ്ങല്ലേ, അത് മണിമുടി കൊടുക്കുന്ന സീനാ, കൊടുത്ത പിറകു സീനാ, അല്ല കൊടുക്ക പോற സീനാ? நான் சொல்ல எனக்கு தெரியல சார், உங்களுக்கு தானே நிறைய வாட்டி படிச்சிருக்கேங்க, நீங்களே கேளுங்க. அப்புறம் அப்படியே ஜெயம் ரவி சார் கிட்ட போவாரு. போகும்போதே ரவி
3: சார் என்ன விட்டுருங்க சார், எதுக்கு சார் என்ன ஐயோ கார்த்தி பிளீஸ் கார்த்தி விட்டுரு கார்த்தி சொல்லி அப்படியே விட்டுருவாரு. அப்புறம் திருப்பியும் வருவாரு. அப்புறம் கடைசியில நானே சொல்லுவேன், பனி சாருக்கு ரொம்ப பெட்டு நீ தானே.
0: ഓൾറൈറ്റ്, അപ്പോൾ ഈ ഒരു ഇതൊരു മൂവി ലോഞ്ചിന്റെ സമയത്താണ് അദ്ദേഹം ഈ ഒരു ഡയലോഗും കാര്യങ്ങളും ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് അദ്ദേഹം ചെയ്തത്. ഇത് ഏത് മൂവി ലോഞ്ചിന്റെ സമയത്തായിരുന്നു ഇദ്ദേഹം ഇത് പറഞ്ഞത്? ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോട്ട്സ് ഒന്ന് കോർത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഏതാണ് മൂവി ഇത്. പറയാം, പെട്ടെന്ന് പറയാം, ഇത് കുറച്ചെങ്കിലും ഒരു ടാസ്ക് കറിട്ട്. ഞാൻ എല്ലാ ദിവസവും എല്ലാം ഈസി ചോദിച്ചു കഴിഞ്ഞാലേ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു ഇച്ചോ ടഫ് ആയോ എന്ന്, കാരണം ഇഷ്ടംപോലെ ആൻസേഴ്സ് ആണ് വരണേ. അപ്പോൾ എന്താണല്ലോ വേഗം തന്നെ അയക്കുക. ബെത്ലഹേം സ്പേസ് നിങ്ങളുടെ റൈറ്റ് ആൻസർ ഏത് മൂവിയാണ് എന്നുള്ളത് മാത്രം പറയുക. സ്പേസ് നിങ്ങളുടെ പേരോടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് വേഗം മെസ്സേജ് അയക്കുക.
1: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ
4: 92.2 എഫ്എമ്മിന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
4: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: ഓണത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോയടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.
6: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
7: ഇങ്ങനെ കരയിലാണ്. അണ്ണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് റെസിഡൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
8: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918. സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.

0: ട്രെഷർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: കെപിസിസി അധ്യക്ഷൻ ഓണം കഴിഞ്ഞ്. നമസ്കാരം. ഹോം 90.2 FM. വാർത്തകളുമായി മിനി പത്മ. പ്രസംഗവേദിയിലെ ശുദ്ധീകരണത്തിൽ പാർട്ടിയിൽ തനിക്ക് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്ന് പ്രവർത്തക സമിതി യോഗത്തിൽ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. ഒട്ടുമിക്ക പ്രവർത്തക സമിതി അംഗങ്ങളും മിണ്ടിയില്ലെന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടി. മാധ്യമങ്ങളിൽ നിരന്തരം വരുന്നവർ പോലും അപലപിച്ചില്ല. പാർട്ടി ലൈൻ തെറ്റിച്ച് ലേഖനങ്ങൾ പോലും എഴുതുന്നവരാണ് പലരുമെന്ന് ഖാർഗെ. എന്നാൽ പാർട്ടി ഒന്നാകെ ഖാർഗെക്കൊപ്പം നിന്നുവെന്ന് കെ സി വേണുഗോപാൽ ഇടപെട്ട് സംസാരിച്ചു. ഉത്തരാഖണ്ഡ് ഹൽദ്വാനിയിൽ നടന്ന കോൺഗ്രസ് റാലിയിൽ പ്രസംഗിച്ച് മടങ്ങിയ ശേഷം ബിജെപി പ്രവർത്തകർ വേദി ശുദ്ധീകരിച്ചെന്നും താൻ ദളിതനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും അപമാനിതനായെന്നും മല്ലികാർജ്ജുന ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. എന്നാൽ വേദി ശുദ്ധീകരിച്ച ശ്രീറാം സേന എന്ന സംഘടനയുമായി ബിജെപിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ വാദം. പുതിയ കെപിസിസി അധ്യക്ഷ പ്രഖ്യാപനം ഉടനുണ്ടാകില്ല. ഓണത്തിന് ശേഷമാകും പ്രഖ്യാപനം. ചർച്ചകൾക്കായി മുഖ്യമന്ത്രി ബി ഡി സതീശൻ വീണ്ടും ഡൽഹിയിലെത്തും. കഴിഞ്ഞ ദിവസം രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ എന്നിവരുമായി വിഷയം ചർച്ച ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സംസ്ഥാനത്തെത്തുന്ന കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്ന് മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ ഇഡിയുടെ കണ്ടെത്തലുകൾ. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ഇഡി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. വീണ ഹവാല ഇടപാട് നടത്തിയതെന്ന തെളിവുണ്ടെന്നാണ് ഇഡി പറയുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തൽ. ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായി ഇഡി. വീണാട്ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജറായിരുന്ന നന്ദുലാലിന്റെ പേരിലായിരുന്നു. മാസപ്പടിക്കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27 വീണയുടെയും CMRL പ്രമോട്ടർമാരുടെയും കേന്ദ്രങ്ങൾ നടത്തിയ പരിശോധനയിലാണ് ഇഡിയുടെ ഈ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. CMRL എക്സാലോജിക്ക കേസിൽ വീണാട്ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിന് ഇഡി ഒരുങ്ങുന്നു. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതെന്തിനു വേണ്ടിയെന്നാണ് അന്വേഷണം. ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ഇഡിക്കുണ്ട്. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്തയാഴ്ച ആരംഭിക്കും. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കേസിൽ തെറ്റായ പ്രചരണമാണ് നടക്കുന്നതെന്ന് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ല. പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് മുഹമ്മദ് റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയതാണെന്നും റിയാസ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് റിയാസിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ ഇഡിയുടെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. ഈ വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം വേണം. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം മറുപടി പറയണമെന്നും മന്ത്രി. പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി ബിജെപി നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയന് നാണമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം, പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണിതെന്നും അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും ആരോപിച്ചു. ലിയോണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ നികുതി വെട്ടിപ്പിൽ നടപടിയെടുക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥനും കൂടി വീഴ്ചയെന്ന് SIT കണ്ടെത്തൽ. മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥനും വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ചാർജ് മെമ്മോ കിട്ടിയ 3 ഉദ്യോഗസ്ഥരെ കൂടാതെ ഒരാൾക്ക് കൂടി വീഴ്ചയുണ്ടെന്ന SIT കണ്ടെത്തൽ. NCERT പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചു. സമിതിയിലെ 20 അംഗങ്ങളിൽ 4 പേർ RSS ബന്ധമുള്ളവർ. 11-12 ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സമിതിയിലാണ് RSS ബന്ധമുള്ളവർ അംഗങ്ങളായിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാനും US തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമോസ് ബാബൽ ബന്ധം ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽ പാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അതേസമയം US സേനയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധപങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്ക സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കി ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും യു എ പൂർണ്ണമായി നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇറാന്റെ ധനകാര്യ സ്ഥാപനം, ബിസിനസ്, വിമാനത്താവളങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏതൊരു രാജ്യവും വൻ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. കെനിയയിൽ ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ചു. കെനിയയിലെ ജംബുരു കൌണ്ടിയിലുള്ള പർവ്വത നിരകളിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഇക്വഡോറിലെ ഇന്റലിജൻസ് മേധാവിയും ഭാര്യയും വിനോദസഞ്ചാരികളായ അമേരിക്കക്കാരും പൈലറ്റുമാണ് മരിച്ചത്. അടുത്ത വാർത്ത 10 മണിക്ക്.
3: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
2: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: Good morning, Dubai. ഇപ്പോഴത്തെ താപനില 35 degrees സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 62%.
1: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Good morning once again. Welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ്. നമ്മുടെ ഞായറാഴ്ച അബുദാബിയിലെ അഡ്കോപ്പിൽ, നമ്മുടെ മീന സെൻ്ററിലെ അഡ്കോപ്പിലെ ഒരു ഗംഭീര പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ വരാം കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് തിരിച്ചത് വന്നതുകൂടെ എന്താ പറയുക, ഒരു ഗംഭീര പരിപാടി തന്നെയായിരിക്കും നമ്മളവിടെ കഴിച്ചു വെക്കാൻ പോകുന്നത്. അപ്പം ഫാമിലിയൊക്കെ തിരിച്ചു വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എമിറേറ്റ്സിൽ, നമ്മുടെ എയർപോർട്ടിൽ, സോറി എമിറേറ്റ്സ് അല്ല, എയർപോർട്ടിൽ, ദുബായ് എയർപോർട്ടിൽ നമ്മുടെ ഈ തിരിച്ചു വരുന്ന കുട്ടികളെയും ഫാമിലിനെയും ഒക്കെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇന്ന് റിട്ടേൺ ഉള്ള ദിവസമായിരിക്കും ഇന്ന്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അവർ ഇന്നത്തെ ദിവസം വെച്ചത്. എന്താ പരിപാടി എന്നറിയ, ഈ കുട്ടികളെ വരവേൽക്കാനായിട്ട് കുറേ മാനിക്യൂർസും അതുപോലെ തന്നെ മറ്റേ ചെറിയ ചെറിയ ഇതുണ്ടല്ലോ നമ്മുടെ, എന്താ പറയുന്നത്, ഈ കളക്ട് ചെയ്യുന്ന കുറേ എന്താ പറയുന്നത്, മറ്റേ മോൾസ് പോലെയൊക്കെയുള്ള ഈ ബാഡ്ജസ് പോലത്തെയുള്ള അങ്ങനെ കുറേ പിള്ളേർക്ക് ഉള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ അത്, പിന്നെ കുറേയധികം കാർട്ടൂൺസ്, പാട്ടുകൾ, ഫ്രീബീസായിട്ട് കൊടുക്കുന്ന കുറേ ഗിഫ്റ്റുകൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഈവൻ പാരൻസ് പോലും, കുട്ടികളൊക്കെ അമ്പരം നോക്കുക, പാരൻസ് പോലും അമ്പരം നോക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. രാവിലെ വന്ന എല്ലാം, അതും എത്രയോ നാഷണാലിറ്റീസ് ആണെന്നറിയ വരുന്നത്, എല്ലാവർക്കും അവർ വൻ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റാലിറ്റിയാണ് രാവിലെ നമ്മുടെ ദുബായ് എയർപോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും വന്നിട്ടുണ്ട് നമ്മളെ കേൾക്കുന്ന, ആരെങ്കിലും ഇന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക കേട്ടോ. എന്താണ് അവിടെ സംഭവിച്ചതെന്ന്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഇന്ന് രാവിലെ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ട്, ഇത് വിറ്റ്നസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പറയാം കേട്ടോ. എന്താണെങ്കിലും ദുബായ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാനെപ്പോഴും ആലോചിക്കും, നമ്മൾ എനിക്കെപ്പോഴും നാട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വലിയ വിഷമം തോന്നാറില്ല. ഓഫ്കോഴ്സ് നമ്മുടെ അപ്പനെയും അമ്മയും നമുക്ക് അവരിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നതിൻ്റെ വിഷമമല്ലാതെ ഈ രാജ്യം നമ്മൾ അതുപോലെയാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത്, അതുപോലെ അത്രയും കംഫർട്ടിലാണ് നമ്മളെ നിൽക്കുന്നത്. ഞാൻ ആലോചിക്കുന്ന കുട്ടികളൊക്കെ ഒരുപക്ഷെ നാട്ടിലെ അച്ഛനെയും അമ്മയും, അച്ഛനെയും അല്ല അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് അവർ വരുന്നത്, ഐ മീൻ അപ്പൂപ്പനെ അമ്മൂമ്മയും ഒക്കെ വിട്ടിട്ട് നാടും വീടും ആ കുറേ കൂട്ടുകാരും എന്താ അങ്ങനത്തെ ഒരു ലൈഫാണല്ലോ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. പറമ്പിലൊക്കെ ഓടി കളിച്ച് ബാക്കി ഇനിയും ആ തിരിച്ച സ്കൂളിലേക്ക് പോകണമല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് വരുമ്പോൾ ഒക്കെ നമുക്കിവിടെ ചില്ലിയ എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മുടെ എയർപോർട്ടൊക്കെ തന്നെ ഗംഭീര വരവേൽപ്പ് കൊടുത്തത്. ഒരു അമേസിംഗ് ഗെസ്റ്റേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പം എന്നാണേലും രാവിലെ ആരെങ്കിലും ഒക്കെ ദുബായ് എയർപോർട്ട് വഴി വന്നിട്ടുണ്ട് നമ്മളെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം.
2: എന്റെ അമ്മേ, ഞാൻ ഈ തൃശ്ശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
4: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഒരുമയുടെ ആഘോഷം നമ്മുടെ ഓണം.
3: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Friday morning 6 to 7 a.m. Wake up call with Jaya, only on Home 92.2 FM.
1: Wake up call with Jaya, brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. Amma, what
5: is this? This
4: car is driving. Come on. Come on. Come on. Come on. Come on. Come on.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
5: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾഡ്രാസ് ഓട്ടോ AC പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് aldras.me.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ബസാർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
10: ഓണപ്പൂവേ.
11: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-33-07-916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sandunes with Akshay on Home 92.2 FM.
0: Sandunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങാൻ ഞായറാഴ്ച ഞങ്ങൾ അബുദാബിയിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ അഡ്കോപ്പ്, നമ്മുടെ മീന സെന്ററിലുള്ള അഡ്കോപ്പിൽ വെച്ചാണ് നമ്മുടെ പരിപാടി നടക്കാനായിട്ട് പോകുന്നത്. ഒരു ഗംഭീര ഓണപ്പരിപാടി തന്നെയായിരിക്കും. അവിടെ ഒരുപാട് അത്തപ്പൂ മത്സരവും മാവേലി മത്സരവും അതുപോലെ മലയാളി മംഗ മത്സരവും അങ്ങനെ തുടങ്ങി ഒരുപാട്, അതായത് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു ഭയങ്കര ഒരു ഗെയിം എന്റർടൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും. ഞാൻ ആലോചിക്കുമായിരുന്നു, ഓൾറെഡി രജിസ്ട്രേഷൻസ് ഒക്കെ ഫില്ലായിരുന്നു കഴിഞ്ഞ ദിവസം, ഇങ്ങനെ ഓഫീസിൽ പറയുന്നത് കേട്ടിരുന്നു കേട്ടോ. ഒരുപാട് പേരാണ് ഇതിനൊക്കെ ഇപ്പോഴും താല്പര്യമുള്ളത്. അപ്പം നമ്മളിങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് എല്ലാവരും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം. ഒരു പക്ഷേ എനിക്കൊന്ന് അബുദാബിക്കാർ ഇത്തരത്തിലൊരു പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മൊമെൻ്റ് കൂടെ ആയിരിക്കാം. അപ്പം എന്താണെങ്കിലും ദുബായിലുള്ളവരാണെങ്കിലും നേരെ വന്നു അബുദാബിയിലേക്ക്. നമുക്ക് ഞായറാഴ്ച ഒരു വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട് അബുദാബി ഇന്ന് കണ്ണ് കറങ്ങി ഒരു ചായയും കുടിച്ച് നേരെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഈ ഓണത്തിൻ്റെ വൈബ് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് തുടങ്ങാം. കാരണം അതായിരിക്കും അതിൻ്റെ ഒരു മാസ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഒരു കൈ നിറയെ നിങ്ങൾക്ക് സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടാനുള്ളൊരു ഗംഭീര ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് അബുദാബിയിൽ മീനാ സെൻ്ററിൽ നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയുന്നത്. കുട്ടികളൊക്കെ തിരിച്ചെത്തുന്നത് അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ ഒരു ബെസ്റ്റ് ഒരു പ്രോഗ്രാം കൂടെയാണ്. ഫ്രീ എൻട്രി ആണ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും വേഗം പോകുന്നുള്ളൂ, അടിച്ചു വിളിച്ചുള്ള പരിപാടി. അവിടെ രാവിലെ തൊട്ട് പരിപാടി ഉണ്ട് കേട്ടോ. നമ്മളെത്തുന്നത് വൈകുന്നേരമായിരിക്കും എന്നുള്ളത് മാത്രം. എന്തായാലും വരണം എന്താണെങ്കിലും എല്ലാവരെയും നമുക്ക് അവിടെ വെച്ച് കാണാം. ഒരുമിച്ച് ഓണ സെൽഫിയൊക്കെ എടുക്കാം, നമുക്ക് ഗംഭീരമാക്കാം.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഇന്നത്തെ ദുബായ് റോഡിന്റെ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എല്ലാവരും ഡിലേ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലൊക്കെ നല്ല രീതിയിൽ ഡിലേ ആണ്. നമ്മുടെ അവിടെ രണ്ട് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലി തിയേറ്റ് ഓൾ റോഡിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ നമ്മുടെ അജ്മാൻ, നമ്മുടെ ഈ ത്രീ ലെവലിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും. നമ്മുടെ റാസൽ ഖീമ അജ്മാൻ ആ എക്സിറ്റിന്റെ അവിടെ കാറിന് തീ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു കൺജഷൻ കാര്യങ്ങളൊക്കെ തന്നെ തുടരുന്നുണ്ട് കേട്ടോ. എന്താണേലും നല്ല രീതിയിൽ ബിസി ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ് റോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെ എവിടെയെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാവുന്നതാണ്.
2: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
6: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
7: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM. വരൂ, നമുക്ക് സംസാരിക്കാം. ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
5: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
5: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
6: ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട പഴയടം നമ്പൂതിരിയുടെ സദ്യയാണേ. UAE നിന്നിട്ട് അതോർത്ത് വെള്ളൂറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയടം മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
7: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
8: ലുലു, where the world comes to shop.
9: You are listening to Home 92.2 FM. Home is a feeling.
10: Resort of Sand Dunes brought to you by Lulu. Onam ivdeyana.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഞാൻ നാട്ടിൽ നിന്നൊരു വീഡിയോ കാണുകയായിരുന്നേ. നമ്മുടെ കോട്ടയത്തെ അതിരമ്പുഴയില് ഒരു ഒരു സ്വിഫ്റ്റില് വാഹനത്തിൽ അദ്ദേഹം വണ്ടി ഓടിച്ചു വന്നിട്ട് സൈഡിൽ നിർത്തിയിട്ടിട്ട് അദ്ദേഹം ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങിപ്പോയപ്പം റോഡിൻ്റെ കേർവിനോട് ചേർന്നിട്ടാണ് എന്നാൽ ഇച്ചിരി റോഡിലോട്ടും കയറിയും കിടപ്പുണ്ട്. അപ്പോൾ ആളുകളെല്ലാം കൂടെ ഓടി വന്നിട്ട് അദ്ദേഹത്തിന് വണ്ടി ഇത്രയും ക്യൂ ഉണ്ടാക്കുന്ന ഇവിടെ എന്ന് പറഞ്ഞ് വൻ വിഷയമായിട്ട് അദ്ദേഹം അതുപോലെ ഉറക്കുമെന്ന് പറഞ്ഞാൽ അതുപോലെ ഉറക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്ന് ഫസ്റ്റിൽ വിചാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ പെട്ടെന്ന് ആളുകളൊക്കെ അങ്ങ് വയലൻ്റ് ആവുകയാണ്. അപ്പോൾ ഇദ്ദേഹം അത്ര ഇത് വിളിച്ചു. ആദ്യം ഇദ്ദേഹം ഒന്ന് കണ്ണു ഉറക്കുന്നുണ്ട്, പിന്നെയും വന്നിട്ട് കണ്ണു അടഞ്ഞു, പിന്നെയും അദ്ദേഹം ഉറങ്ങുകയാണ്. എന്നിട്ട് വീണ്ടും ഇദ്ദേഹത്തെ കിട്ടും. എന്നിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് ഈ കാറങ്ങോട്ട് കുലുക്കി ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. ഇദ്ദേഹം തന്നെ വരുമ്പോൾ ഇനി ഭൂമിയിലൊക്കെ വിലവാണോ എന്ന് വിചാരിച്ചിട്ട് ചാടി ഇട്ടിട്ട് ചുറ്റും ആളുകൾ. അല്ല, ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിച്ചേ സി അദ്ദേഹം ഇനി വേറെ ഏതെങ്കിലും ലഹരിയിൽ ആയിരുന്നോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെ അദ്ദേഹം ഓഫായി പോയതാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അദ്ദേഹം വണ്ടി ഓടിച്ച് ആക്സിഡൻ്റ് ആയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് കാണിച്ച അദ്ദേഹത്തിൻ്റെ ബുദ്ധി, അത് അവിടെ കൊണ്ട് സൈഡിലോട്ട് ഇട്ടിട്ട് അങ്ങ് ഉറങ്ങാൻ കാണിച്ച ആ ഒരു ബുദ്ധി, ഞാൻ സത്യം പറഞ്ഞാൽ നല്ലതെന്നേ പറയത്തുള്ളൂ. അതിന് നമ്മുടെ നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വയലൻ്റ് ആവണം കേട്ടോ. അതായത് പുറകിൽ അത്രയും ക്യൂ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല ആ വീഡിയോയിലൊന്നും. പക്ഷേ സി ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട സമയത്ത് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അതല്ല, ചിലവർക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി പി താഴുന്നതോ അല്ലെ ഷുഗർ താഴുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ വരും. ഒന്നും ചെയ്യാനില്ല. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ള കാര്യം, എങ്ങാണം അങ്ങനെയൊക്കെ ആർക്കെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവർക്ക് വരികയാണെങ്കിൽ വണ്ടി നേരെ സൈഡിലോട്ട് എടുക്കുക, അവിടെ ഇടുക, പാർക്ക് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് ഇടുക, ഫോർ ഇൻഡിക്കേറ്റർ കൊണ്ട് കിട്ടുക, അങ്ങോട്ട് ചാരി കിടക്കുക. അതല്ലേ ഏറ്റവും ബെറ്റർ. നമ്മൾ എത്രയോ ആക്സിഡൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത്, ഏറ്റവും നല്ലത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുകയാണ്. പക്ഷേ ഈ നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് ഇത് ഇത്രമാത്രം വിഷയമാണ് നാട്ടിൽ ഒരോട് ഉറങ്ങിയാൽ എന്നെനിക്ക് ഞാൻ ചിന്തിച്ചു കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് സൈഡിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാലോ, ഇനി സൈഡിലേക്കും അത്രയും വയ്യാങ്കിൽ സൈഡിലേക്ക് മാറി അങ്ങ് ചെന്ന് ചാഞ്ഞ് കഴിഞ്ഞിട്ട് ആ പോലീസിനെ കൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവരൊന്ന് കാവൽ കിടക്കും, നമുക്കൊന്ന് ഓക്കെ ആവുന്നോടം വരെ. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൗതുകരമായിരുന്നു രാവിലെ കോട്ടയത്തു നിന്ന് അതിരമ്പുഴയിൽ നിന്ന് വന്നിരുന്ന കാഴ്ച. പക്ഷേ അദ്ദേഹം ജീവനും കൊണ്ട് ഓടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്രമാത്രം ആ ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ചുറ്റും ഒരു ഉറക്കത്തിന് കാവലായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. Sand dunes.
2: Sand dunes. Sand dunes with Akshay on Home 92.2 FM.
3: എത്തുമുണ്ട്
4: ഓണം.
5: Sand dunes with Akshay brought you by Lulu. ഓണം ഇവിടെയാണ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അട്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അട്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജലമായ അട്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അട്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: ആരോഗ്യത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. You are listening to Home 92.2 FM. Home is a feeling.
1: The Zor of Sand Dunes brought to you by Lulu. Onam ivdeyanu.

0: FM News in Detail. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വീണയ്ക്കെതിരായ കേസ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ കേസിൽ പ്രതികരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇഡിയാണ് കേസ് അന്വേഷിക്കുന്നത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. വീണയുടെ ഹവാല ഇടപാട് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ മുൻപാകെ വന്നിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല ഡൽഹിയിൽ പറഞ്ഞു. ഡിവൈഎഫ്ഐ നേതാക്കളെ ലഹരിയുമായി പിടികൂടിയ വിഷയത്തിലും അദ്ദേഹത്തിന്റെ പ്രതികരണം. തൂഫാനിൽ രാഷ്ട്രീയമില്ല. യൂത്ത് കോൺഗ്രസ് ആയാലും യൂത്ത് ലീഗ് ആയാലും ഡിവൈഎഫ്ഐ ആയാലും നടപടിയുണ്ടാകും. ഒരു തലമുറയെ രക്ഷിക്കാനുള്ള നീക്കമാണിത്. രാജ്യത്തെ ഏറ്റവും വലിയ നാർക്കോ ഹണ്ടാണ് തൂഫാനെന്നും രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ ഇഡിയുടെ കൂടുതൽ കണ്ടെത്തലുകൾ പുറത്ത്. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ഇഡി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്ന് ഇഡി. വരുമാനത്തെക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തൽ. ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായി ഇഡി അറിയിച്ചു. വീണ ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്നാണ് ഇഡി പറയുന്നത്. സിഎംആർ ലെക്സാലോജി കേസിൽ വീണയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിന് ഇഡി ഒരുങ്ങുകയാണ്. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറി എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതെന്തിനു വേണ്ടിയെന്ന് അന്വേഷണം നടത്തും. കേസിൽ തെറ്റായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മുൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ല. പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കും. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയതാണെന്നും റിയാസ് വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ ഇഡിയുടെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതെന്ന് സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ. ഈ വിഷയത്തിൽ സിപിഎമ്മിന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ല. വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മും മറുപടി പറയണമെന്നും സണ്ണി ജോസഫ്. പിണറായിക്കും മകൾ വിജയ്ക്കും വീണയ്ക്കുമെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ ഉന്നയിച്ച് ബിജെപി നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം. പിണറായി സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണ് ഇത്. അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. എൻസിആർടി പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചു. 11-12 ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സമിതിയിൽ RSS ബന്ധമുള്ളവർ അംഗങ്ങൾ. 4 പേരാണ് RSS ബന്ധമുള്ളവർ. പ്രസംഗവേദിയിലെ ശുദ്ധീകരണത്തിൽ പാർട്ടിയിൽ തനിക്ക് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ലെന്ന് പ്രവർത്തക സമിതി യോഗത്തിൽ മല്ലികാർജ്ജുന ഖാർഗെ. ഒട്ടുമിക്ക പ്രവർത്തക സമിതി അംഗങ്ങളും മിണ്ടിയില്ലെന്ന് ഖാർഗെ. മാധ്യമങ്ങളിൽ നിരന്തരം വരുന്നവർ പോലും അപലപിച്ചില്ല. പാർട്ടി ലൈൻ തെറ്റിച്ച് ലേഖനങ്ങൾ പോലും എഴുതുന്നവരാണ് പലരുമെന്ന് ഖാർഗെ. എന്നാൽ പാർട്ടി ഒന്നാകെ ഖാർഗെക്കൊപ്പം നിന്നുവെന്ന് കെ സി വേണുഗോപാൽ ഇടപെട്ട് സംസാരിച്ചു. പുതിയ കെ പി സി സി അധ്യക്ഷ പ്രഖ്യാപനം ഉടനുണ്ടാകില്ല. ഓണത്തിന് ശേഷമാകും പ്രഖ്യാപനം. ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വീണ്ടും ഡൽഹിയിലെത്തും. കഴിഞ്ഞ ദിവസം രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ എന്നിവരുമായി വിഷയം ചർച്ച ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സംസ്ഥാനത്തെത്തുന്ന കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി വിഷയത്തിൽ ആശയവിനിമയം നടത്തും. പശ്ചിമേഷ്യയിൽ ഇറാനും യു എസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ് ബാബൽ മന്ദബ് ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽ പാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അടുത്ത വാർത്ത 11 മണിക്ക്.
1: Was brought to you by Danya Group of Companies since 1982.
3: Time check.
1: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 5 മിനിറ്റ്.
3: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഗുഡ് മോർണിംഗ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
3: 59%. ഓണം ഇവിടെയാണ്.

0: song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
4: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
3: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
4: പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
6: ഓടിക്കും. അതാ
5: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയാണ്. നമുക്കറിയാം നമ്മുടെ സത്വയിലുള്ള രവി റെസ്റ്റോറന്റ്. സത്യത്തിൽ ഈ ഒരു പേര് ഞാൻ ഈ യുഎയിൽ ആദ്യം വന്ന് കേട്ടപ്പം ഒരു മലയാളി റെസ്റ്റോറന്റ് ആണെന്ന് വിചാരിച്ചെങ്കിലും രവി എന്ന് പറയുന്ന ഒരു ഒത്തന്റിക് പാകിസ്ഥാനി എന്താ പറയുക റെസ്റ്റോറന്റ്. അതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞല്ലേ നമുക്ക് അവരോട് തന്നെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ അറിയാം അതിൻ്റെ ഒരു ലെഗസി അറിയാം. ഒരു പക്ഷെ നോക്കുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള സ്റ്റോറിയാണ് ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് ടീമുകാരൊക്കെ തന്നെ ഇവിടെ കളിക്കാൻ വന്ന സമയത്ത് രവിയിൽ വന്ന് ഫുഡ് കഴിച്ച് പോകുന്ന കാര്യം. അത്രമാത്രം ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു നമ്മുടെ രവി എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഒരു പബ്ലിക് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ പേരിൽ പല എന്താ പറയുന്നത് മറ്റ് റെസ്റ്റോറൻറ്റുകളും പല സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെയാണ് അത് അവർ പറയുന്നത്. അപ്പോൾ അതായത് അവർക്ക് വേറെ തന്നെ ബ്രാഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേറെ ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണേലും എന്താ പറയുക, ദിസ് ഈസ് ഫോർമലി ക്ലാരിഫൈ ദാറ്റ് ദ ഒറിജിനൽ രവി റെസ്റ്റോറൻറ്റ് ഇൻ സത്വ ദുബായ് ഈസ് നോട്ട് കറൻ്റ്ലി അസോസിയേറ്റഡ് അഫിലിയേറ്റഡ് മാനേജ് ഓപ്പറേറ്റഡ് ഓർ റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഷേഖ് സായർ റോഡിലും വേറെ അൽനാദയിലും ഒക്കെയുള്ള വേറെ ഇതേ സെയിം പേരിലുള്ളത് അവരുടെ സത്വ ബ്രാഞ്ചുമായിട്ടുള്ളതല്ല എന്നുള്ളൊരു പബ്ലിക് നോട്ടീസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വേറെ ബോർഡ്സൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഇവരുടെ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു ഇങ്ങനെ ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് എന്താ ടേസ്റ്റ് എന്നറിയാം അവരുടെ ഫുഡിന്. ആൻഡ് അവർ ആഡിഡാസുമായിട്ടൊക്കെ ഒരു കൊളാബറേഷൻസ് വന്നല്ലോ, ഒന്ന് ആലോചിക്കുക. ആഡിഡാസുമായിട്ട് ഒരു കൊളാബൊക്കെ വന്ന് ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലാണ് രവി റെസ്റ്റോറൻറ്റ് അത് ആ ഒരു എന്താ പബ്ലിക് നോട്ടീസും കാര്യമൊക്കെ ഇറക്കിയേക്കുന്നത്. അപ്പോൾ എന്തായാലും കുതിരി പോകുന്നവരൊക്കെയാണെങ്കിൽ ആണെങ്കിൽ നോക്കിക്കോ, അവർ തന്നെ ഡിക്ലെയർ ചെയ്ത സമയത്ത് ഒതന്റിക് കഴിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സത്വയിൽ തന്നെയുള്ള രവി തന്നെയാണ് നമ്മൾ പോകേണ്ടത്.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
11: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
12: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
13: ഓണപ്പൂവേ, കോമൽ പൂവേ.
14: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7917.

0: പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
0: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: Ningal kelkunnathu Home 92.2 FM. Home is a feeling.
3: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നമ്മുടെ രാവിലെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. അല്ലിത്തിയ ടോൾ റോഡും ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡും ഒക്കെ തന്നെ ട്രാഫിക് ഒരുപാട് കുറഞ്ഞായിട്ടുള്ള സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ? രാവിലെ ഒരുപാട് നല്ല ട്രാഫിക് ആയിരുന്നു, നല്ല കൺജഷനും ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
3: Tamil Song of the Hour was brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.
5: You're tuned into Home 92.2 FM. Home is a feeling.
6: Yeah, കുതിരെ
7: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
6: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
4: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
1: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
6: അപ്പോൾ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
0: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഹൈ ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എൽ എന്നിട്ട് അതോർത്ത് വെള്ളമൊരിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലുല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
6: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
7: ലുലു, where the world comes to shop.
8: You are listening to Home 92.2 FM. Home is a feeling.
9: The Zor of Sand Dunes brought to you by Lulu. ഓണം ഇവിടെയാണ്.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം. 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ നിത്യയും ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ.
1: വെരി വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്.
0: ആക്ച്വലി ഞാനും നിത്യയും രാവിലെ ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തില് നമ്മൾ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു ഗാനമായിരുന്നു ഓപ്പൺ ഗംഗൻ സ്റ്റൈൽ എന്ന് പറയുന്ന സോങ് അല്ലേ. അത് ഇന്നും തരംഗമായിട്ടാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ട്? എത്ര വർഷമായിട്ടുണ്ട്?
1: 14 years ആയിട്ടുണ്ട് ഗംഗൻ സ്റ്റൈൽ.
0: സ്കൂളിൽ
1: പഠിക്കുമ്പോഴാണ് കുതിരക്കുളമ്പടി. അതിൽ കുതിരയുടെ ഒരു ചാട്ടം പോലത്തെ ഒരു സ്റ്റെപ്പാണ് അവർ യൂസ് ചെയ്തത്. ഗണ്ണം സ്റ്റൈൽ എന്ത് രസമാണ് അല്ലേ.
0: ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നുന്നു. അന്ന് യൂട്യൂബിൽ റെക്കോർഡ് ബ്രേക്കിംഗ് ഒക്കെ ആയിരുന്നു അല്ലേ.
1: എനിക്ക് ഒന്ന് യൂട്യൂബിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ യൂട്യൂബിൽ ആദ്യമായിട്ട് 1 billion നേടിയ ആദ്യ വീഡിയോ ഗണ്ണം സ്റ്റൈൽ ആണ്.
0: ഓ ശരി.
1: ഇപ്പൊ ജനപ്രീതി കൂടാനുള്ള കാരണം 6 billion വ്യൂസുമായി ഇപ്പോഴും യൂട്യൂബിലെ നമ്പർ 1.
0: 6 billion എനിക്കതറിയില്ല. ആദ്യത്തെ യൂട്യൂബിലെ 1 billion ഗംഗൻ സ്റ്റൈൽ ആണല്ലേ.
1: ഇതിന് കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. അതായത് അന്ന്, അതായത് 14 വർഷങ്ങൾക്ക് മുമ്പും ഇപ്പോഴും ചുവട് വെച്ചുകൊണ്ടിരിക്കുന്ന അതേ ഗണ്ണം സ്റ്റൈൽ യൂട്യൂബിൽ വീണ്ടും ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് 6 billion കടന്നിരിക്കുന്നു. അപ്പോ സൗത്ത് കൊറിയൻ ഗായകനായിട്ടുള്ള സൈ ആണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു PSY നമ്മുടെ സൈക്കോളജി
0: എന്നൊക്കെ. അന്ന് അന്നൊക്കെ യൂട്യൂബിൽ ഇത് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് അന്ന് ഈ സമയത്ത് ഈ HD ഫോൺ ഡിസ്പ്ലേ ഒക്കെ ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ ഈ ഗംഗൻ സ്റ്റൈൽ ഏറ്റവും നല്ല റെസൊല്യൂഷനിലാണ് അവർ വെളിയിൽ ഇറക്കിയത്. അപ്പൊ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ഫോണിൽ നമ്മുടെ ഡിസ്പ്ലേ സെറ്റ് നോക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഗംഗൻ സ്റ്റൈൽ ആയിരുന്നു ഞങ്ങൾ പ്ലേ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുണ്ട്, അന്ന് ഏറ്റവും ഹൈ ക്വാളിറ്റി ഫയൽ അതുള്ളതെന്ന് നോക്കാലോ.
1: പിന്നെ നമ്മുടെ ഈ പാട്ടിന്റെ വലിയൊരു
0: നല്ല റെസൊല്യൂഷനിലാണ് അവർ വെളിയിൽ ഇറക്കിയത്. അപ്പൊ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ഫോണിൽ നമ്മുടെ ഡിസ്പ്ലേ സെറ്റ് നോക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഗംഗൻ സ്റ്റൈൽ ആയിരുന്നു ഞങ്ങൾ പ്ലേ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുണ്ട്, അന്ന് ഏറ്റവും

0: കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഈ പാട്ട് ഉണ്ടാക്കിയത്
1: അല്ലേ.
0: യൂട്യൂബിന്റെ പരസ്യ വരുമാനം മാത്രം എടുത്താൽ നമുക്കറിയാലോ ഈ ഗണ്ണം സെൽ ഇപ്പോഴും ആ പൈസ നേടിക്കൊണ്ട് ഇനി എത്ര കൊല്ലം നേടാൻ കിടക്കുന്നു
1: അല്ലേ. അല്ല, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭാഷക്കാർക്കും പാടാൻ തക്ക രീതിയിലാണ് ഗംഗൻ സ്റ്റൈൽ അന്ന് വന്നത്. പിന്നെ എന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്, നല്ല രസം. എന്റെ സ്റ്റെപ്പ് തന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നു അന്ന് ഞങ്ങളുടെ കോളേജിൽ കോളേജിലല്ല സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ഏത് പരിപാടിക്കും ഒക്കെ ഗംഗൻ സ്റ്റൈൽ ആയിരുന്നു
0: എല്ലാവരും എടുത്തോണ്ടിരുന്നത്. ഏത് മലയാളി അതിന് ചൂട് വെക്കാത്തതല്ലേ. അത് മാത്രമല്ല ആഗോള തലത്തിൽ കേ പോപ്പ് സംഗീതത്തെ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിച്ചതിൽ ഈ സൈ എന്ന ഗായകനും അദ്ദേഹത്തിന്റെ ഗണ്ണം സ്റ്റൈലും വഹിച്ച പങ്ക് എത്ര വലുതാണ്.
1: എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന സമയത്ത് 2012 മറ്റോ എസ് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ എന്താണെങ്കിലും ആ നമ്മുടെ ഓപ്പൺ ഗംഗൻ സ്റ്റൈൽ ഇപ്പോഴും സെൻസേഷൻ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. You are listening to Home 92.2 FM. Home is a feeling.
3: The Zor of Sand Dunes, brought to you by... Lulu, Onam, ivadeyanu.

0: ഓൾറൈറ്റ്, വെൽക്കം ബാക്ക് ഹോം. 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് എന്റെ കൂടെ, നിത്യേഷ് ഇവയും ജോയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് വിശേഷങ്ങള്?
1: ഹലോ പറഞ്ഞു.
2: നമ്മള് ഓണം ആഘോഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ഓണം ആഘോഷിക്കാനായിട്ട് ഓണത്തിന്റെ ക്വിസ് ആയിട്ടാണ് ഇവര് രണ്ടുപേരും എന്റെ അടുത്തേക്ക് ഇപ്പൊ വന്നിരിക്കുന്നത്.
1: നമ്മുടെ ഓണം അച്ചേര് കണ്ടില്ലേ?
0: അയ്യോ,
2: കുറെ ദിവസമായി നമ്മൾ എന്തെങ്കിലും ഒരു പണി അക്ഷയ്ക്ക് കൊടുത്തിട്ട് മിക്കവാറും നമുക്ക് ഇങ്ങോട്ടേ തരല്.
0: എന്താണ് ഇന്ന് ഓണം ക്വിസ് ആയിട്ട് വന്നിരിക്കുന്നത്? എളുപ്പമുള്ള ക്വിസ് ചോദിക്കണം കേട്ടോ. വാഴയിലെ ആദ്യം വെക്കുന്നത് ഉപ്പേരി.
2: അപ്പൊ ഓണപ്പൂവ് എന്ന വിശേഷമുള്ള പൂവ് ഏതാണ്?
0: ഓണപ്പൂവ്.
2: ഓണപ്പൂവ് രണ്ടുപേരും ജമന്തി അല്ല, അല്ല ചെവിയിൽ വെക്കാം.
1: ഞാൻ ആദ്യം വെച്ച് കാക്കപ്പൂവാണെന്നല്ല, തുമ്പപ്പൂ.
2: അതെ, കാശി തുമ്പയാണ്.
0: പിന്നെ
2: നമ്മുടെ ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം അറിയാവോ?
1: അതും കൂടി എനിക്കറിയായിരുന്നു, പറഞ്ഞോട്ടെ.
0: കേരള പ്രവീണ എന്നാണോ? എനിക്കറിയില്ലോ,
1: ഞാൻ പറയട്ടെ.
3: എനിക്ക് ഉത്തരം അറിയാം.
1: 1961.
0: 1961.
2: നിത്തുവിന് അറിയാന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ. അതായത് രണ്ടാം ഓണം ഉണ്ടല്ലോ, അത് നമ്മൾ വേറൊരു പേരിലും കൂടെ ആഘോഷിക്കും എന്നാണ് പറയപ്പെടുന്നത്. എനിക്കും ഇത് അറിയില്ലായിരുന്നു, ഇപ്പോഴും ഞാൻ കേട്ടതാണ്. അത് രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏത് പേരിൽ?
1: അമ്മുമ്മയോ.
0: അമ്മായിയോണമാണ് രണ്ടാം. ശരി, ഓക്കെ, വേറെ രസമുണ്ട് കേട്ടോ, ഇത് കേട്ടോ, എനിക്ക് അറിയത്തില്ല.
2: അടുത്ത് നമ്മള് മഹാബലി കൊണ്ടാണല്ലോ ഓണം ആഘോഷിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്?
0: അയ്യോ, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നമ്മള്.
1: മഹാബലി
0: അല്ലല്ലല്ല, അയ്യോ,
1: മഹാബലി വാമന തമ്പുരാൻ
0: അല്ലല്ലല്ല. അദ്ദേഹത്തിന്റെ വേറൊരു പേരുണ്ട്, എന്തോ ഒരു മഹാരാജാവ്, എന്തോ എന്തോ ഒരു
2: വീരോജനോ.
1: വീരോജനൻ
2: അച്ഛന്റെ
1: പേരാ. സോറി,
0: എന്താണ്
1: തപ്പി കണ്ടുപിടിച്ചിട്ട് വരും.
2: മഹാബലിയുടെ അച്ഛന്റെ പേരാണ്. അയ്യോ, മഹാബലിയുടെ പേര് എനിക്ക്
0: അറിയാം. ഇന്ദ്രസേന.
1: അച്ഛന്റെ പേര്.
0: ഓക്കെ, അടുത്ത പേര് അല്ല, അടുത്ത ചോദ്യം.
2: മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
1: മഹാബലി, മഹാ എന്ന് വെച്ചാൽ വലുത്.
0: അല്ലല്ല, അത് വേറെ എന്തോ ആണ്. അത് ഈ കഴിഞ്ഞ ദിവസം ഇതും ചർച്ച ചെയ്തിരുന്നതായിരുന്നു നമ്മള്. മഹാബലിയുടെ ആ ബലിയും മഹായും രണ്ടും രണ്ടർത്ഥമാണ്. ബലി
2: പോയി, ത്യാഗം ചെയ്തു
1: വെച്ചാൽ ത്യാഗമാണല്ലോ. ഹാഫ്
2: ത്യാഗം ചെയ്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ അതുപോലെ തന്നെ നമ്മള് അത്തം മുതല് 10-ാമത്തെ നാളാണ് ആഘോഷിക്കുന്നത് ഓണം. അപ്പൊ ഏത് നാളാണ് 10-ാമത്തെ നാള്?
0: തിരുവോണം. തിരുവോണം
2: അപ്പൊ അത്തം മുതലുള്ള ആ നക്ഷത്രം.
1: അത്തം, ചിത്തിര, ചോതി, പിന്നെ വിശാഖം, അനുജം.
2: ആദ്യം നമുക്ക് അക്ഷയം
1: പറയാൻ പറ്റില്ല.
0: അത്തം, ചിത്തിര, ചോതി, പിന്നെ
1: വിശാഖം, എന്റെ നാള്, അനീഴം,
0: അനീഴം, പിന്നെ അവിട്ടം, തൃക്കട്ട, തൃട്ടാതി,
2: എനിക്കറിയത്തില്ല.
1: അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനീഴം കേട്ട പൂരിട്ടാതി, ഉട്ടിട്ടാട്ടി, പൂരിട്ടാതി, ഉത്രിട്ടാതി, അങ്ങനെ ഇല്ലേ?
2: അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, തൃക്കേട്ട, പൂരാടം, ഉത്രാടം, ആ
1: തിരുവോണം.
2: ഏ അല്ലടാ, അപ്പൊ 9 ആയുള്ളു.
0: ഇല്ല, അന്ന് അമ്മ വീട്ടിലന്നു.
1: ഓക്കെ ഗായ്സ്,
2: തിരുവോണം
0: അല്ലേ ദിവസം.
2: അടുത്ത ക്വസ്റ്റ്യൻ ആരെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ? തിരുവോണത്തിന്റെ തലേ ദിവസം എന്താ?
0: ഉത്രാടം. ഉത്രാടം.
2: അതായത് ഏത് നാളിലാണ് ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്?
1: അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരിക്കണോ?
0: എന്തിനല്ല എന്നോട് ചോദിക്കണോ?
1: പിന്നെ ഞാൻ അങ്ങോട്ട് പറയാം. അതുമാത്രല്ല, ഈ അത്ത മുതൽ 10 വരെയുള്ള അത്തപൂക്കളത്തിൽ ചെയ്യുന്ന ഓരോ എന്താ പറയാ ആകൃതിയിലാണ് അല്ലേ.
2: ഏതോ ഒരു ദിവസം നമ്മള് സ്ക്വയറിൽ
1: സ്ക്വയർ ഫയറിലിടും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, അത് നമുക്ക് പിന്നെ പറയാം.
2: പിന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ വന്നിട്ട് മഹാബലിയോട് മൂന്നടി മണ്ണ് ചോദിക്കുമല്ലോ. അപ്പോ ഒരാള് മഹാബലിയോട് പറയും ഇത് പാടില്ല, നീ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരാള് തടയും. ആരാണത്? അവിടെ ഒരു യജ്ഞം
0: നടന്നുകൊണ്ടിരിക്കുകയാണ്.
2: ഇത് മഹാബലിയിലോട്ട് പോയി
1: പക്ഷെ പറയുമ്പോ നമ്മളിങ്ങനെ പുറത്തിരുന്ന് പറയുമ്പോ തമാശയൊക്കെ പറയാം, എന്നാലും അദ്ദേഹത്തിന്റെ പേര് ഷീപ്സ് പറയുന്നതായിരിക്കും.
2: ശുക്രാചാര്യരാണ് അദ്ദേഹമാണ്.
1: അദ്ദേഹം
2: അതൊക്കെ
0: താഴെ ഞാനിരുന്ന് മണ്ടത്തരം പറയാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഒരാളിരുന്നിട്ട് മുഴുവൻ മണ്ടത്തരാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്, എനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു.
1: അത് ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. താങ്ക് യു.
2: ഓക്കെ, നമ്മുടെ ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ?
0: എനിക്ക് മഹാവിഷ്ണുവിന്
1: അങ്ങനെ ഒരു അവതാരം ഉണ്ടെന്നറിയാം വാമനൻ. അത് എത്രാമത്തെ ആണെന്ന് ചോദിക്കരുത്.
2: അക്ഷയ് പറഞ്ഞ കേട്ടോ, എനിക്ക് ആകെ കമലഹാസന്റെ ദശാവതാരം മാത്രമേ അറിയാവൂ. അഞ്ചാമത്തെ അവതാരം,
1: അഞ്ചാമത്തെ. നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല
0: അറിവുകളാണ്. എനിക്ക് ടോട്ടലി ഞാൻ ബ്ലൈൻഡാണ്, ഞാനത് പറയണം. കാരണം ഞാൻ എനിക്ക് ഞാനതിൽ വീക്കാണ്, എനിക്ക് അറിയില്ല.
2: അതായത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഇത്രയും അറിഞ്ഞൂടെങ്കിൽ നമുക്ക് ഇതും അറിഞ്ഞൂടെ. വാമനന്റെ അവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്?
1: ത്രേതായുഗം.
0: ഞാൻ യുഗാന്തരങ്ങളായത് അതിലാണ് ഞാൻ വിചാരിച്ചത്.
1: ത്രേതായുഗമാണല്ലേ, എനിക്ക് ആകെ അറിയാവുന്ന ഒരു യുഗം അത് മാത്രമേ ഉള്ളൂ.
2: ഇനി മഹാബലിക്ക് ഒരു പുത്രനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പറ.
0: സത്യപറ മലയാളം നമുക്ക് ആകെ പാടറിയാന്ന്. അത്തമ്പത്തിന് ഓണം, അന്ന് നമുക്ക് തിരുവോണം, സദ്യ ഉണ്ടോന്ന് അറിയാം. പിന്നെ നമുക്ക് ഉത്രാട വള്ളംകളി അറിയാം, ഉത്രട്ടാതി വള്ളംകളി അറിയാം, ഉത്രാടം പാച്ചിലും അറിയാം. പിന്നെന്താ,
2: പിന്നെ ഉത്രാട പാച്ചിൽ അറിയാം. പിന്നെ ഞാൻ വേറെന്താ പറയാമെന്ന്, അയ്യോ ഒരു നല്ല ക്വസ്റ്റ്യൻ കൊണ്ട് വന്നത് എന്നെ മറന്നുപോയി, മറന്നുപോയി ക്വസ്റ്റ്യൻ.
1: ഓർക്കുമ്പോ പറഞ്ഞാ മതി.
2: ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്?
0: പത്താം നാളിൽ.
1: പത്താം നാളില്
0: തിരുവോണത്തിൽ
2: ഉത്രാടം നാളിലാണ് ഇടേണ്ടെന്നാണ് പറയുന്നത്.
1: അതവര് പറഞ്ഞോട്ടെ, നമുക്ക് തിരുവോണത്തിൽ ഇടാം.
2: അയ്യോ ഇനി ഉണ്ടായിരുന്ന നിറയെ നിറയെ.
1: പക്ഷെ ഇനി ഈ അടുത്ത ഒരു പാർട്ട് ടു ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും
0: തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും ഇത് ഇവിടെ കൊണ്ട് നിർത്താം. ഒരുപാട് ചോദ്യമായി, ഞാൻ പൂജ്യത്തിലാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല.
2: നമ്മളെല്ലാരും കേൾക്കുന്നതാണ് ഓണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ. എടാ അവനൊരു ഓണം ഓണം കേറാ മൂലയിലാണ് എന്താണ് ഈ ഓണം കേറാ മൂല?
1: അതായത് ഒരു ഒരു പുരോഗമനവും ചെല്ലാത്ത
2: സ്ഥലം.
0: എങ്ങനെ സാധിക്കുന്നു?
2: പിന്നെ ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു പഴമൊഴി, പഴമൊഴി
0: അടുത്ത ചോദ്യങ്ങളായിട്ട് വീണ്ടും വരുന്നതാണ് ഓണം. ഓണം കഴിയുന്നോടം വരെ ഇതുപോലെ മനോഹരമായിട്ട് ഓണ ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതാണ് കേട്ടോ.
3: You're listening to Home 92.2 FM. Home is a feeling.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts authorized dealers of Toyota Lexus Nissan Mitsubishi and Isuzu
2: CMRL Exology case Veena T-യുടെ വിദേശ പണമിടപാടിൽ വിശദ അന്വേഷണത്തിന് ED നമസ്കാരം ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ അവരുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് ED പറയുന്നത് വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട് കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ED വീണ ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്ന് ED കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27 വീണയുടെയും CMRL പ്രൊമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ED കണ്ടെത്തലുകൾ CMRL എക്സാലോജി കേസിൽ വീണ ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ED 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറിയെന്നാണ് ED കണ്ടെത്തൽ ഇതെന്തിനു വേണ്ടിയെന്ന അന്വേഷണമാണ് പ്രധാനമായും നടത്തുക ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ED കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്തയാഴ്ചയുണ്ടാകും വീണാട്ടിയെ നോട്ടീസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും കേസിൽ തെറ്റായ പ്രചരണമാണിപ്പോൾ നടക്കുന്നതെന്ന മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ലെന്നും പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും റിയാസ് ED അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകിയതാണെന്നും റിയാസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് റിയാസിന്റെ പ്രതികരണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സണ്ണി ജോസഫ് അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത് ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ED കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ് പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായി ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി BJP നേതാവ് ഷോൺ ജോർജ് പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണം പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണിതെന്നും അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു ലിയോണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ നികുതി വെട്ടിപ്പിൽ നടപടിയെടുക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥൻ കൂടി വീഴ്ചയുണ്ടെന്ന് SIT കണ്ടെത്തൽ മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥനും വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ട് ചാർജ് മെമ്മോ കിട്ടിയ 3 ഉദ്യോഗസ്ഥരെ കൂടാതെ ഒരാൾക്കുകൂടി വീഴ്ചയെന്നാണ് SIT കണ്ടെത്തൽ ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടക്കുന്ന BJP സംസ്ഥാന പുനഃസംഘടനയിൽ നിലവിലെ ജനറൽ സെക്രട്ടറിമാരെ മാറ്റില്ലെന്ന് സൂചന MT രമേശ് ശോഭാ സുരേന്ദ്രൻ SSുരേഷ് അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരായി തുടരും ശോഭാ സുരേന്ദ്രനെ മഹിളാമോർച്ച ദേശീയ ഭാരവാഹിയാക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു ജനറൽ സെക്രട്ടറിമാരെ നിലനിർത്തിയുള്ള പുനഃസംഘടന മതിയെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയതായി പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാണ് ഓണക്കാലം പ്രമാണിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉത്സവബത്തയും അഡ്വാൻസും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ഇതിനായി 33 കോടി രൂപ അനുവദിച്ചുവെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പെൻഷൻകാർക്ക് ഓണം അലവൻസും സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത് പുരാരേഖ വകുപ്പിലെ നിയമന വിവാദത്തിൽ അന്വേഷണത്തിന് സർക്കാർ PSC നടത്തുന്ന അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫീസർ നിയമനം സംബന്ധിച്ച് മന്ത്രി OJ ജിനേഷ് റിപ്പോർട്ട് തേടി സ്പെഷ്യൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെ വിവാദത്തിൽ പുരാരേഖ ഡയറക്ടറും റിപ്പോർട്ട് നൽകിയിരുന്നു അസിസ്റ്റന്റ് കൺസർവേറ്റർ നിയമന പട്ടികയിൽ ഒരു ഉദ്യോഗാർത്ഥി മാത്രം വന്നതിനു പിന്നാലെ അഭിമുഖം തടസ്സപ്പെടുത്താൻ ഇന്നലെ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു ഡയറക്ടറുടെ അടുപ്പക്കാരനും CPM ബന്ധവുമുള്ള ഉദ്യോഗാർത്ഥിക്കായി യോഗ്യതകളിലടക്കം അട്ടിമറി നടത്തി നിയമനം നടത്തുന്നുവെന്നാണ് ആരോപണം NCERT പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചു സമിതിയിലെ 20 അംഗങ്ങളിൽ 4 പേർ RSS ബന്ധമുള്ളവർ 11-12 ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സമിതിയിലാണ് RSS ബന്ധമുള്ളവർ അംഗങ്ങളായത് ABBP മുൻ ദേശീയ സെക്രട്ടറി മന്ദന മിശ്ര ABBP മുൻ ഭാരവാഹി യദുനാഥ് ദേശ്പാണ്ഡെ എന്നിവർ സമിതിയിലെ അംഗങ്ങൾ RSSുമായി അടുത്ത ബന്ധമുള്ള പ്രശാന്ത് ദിവേക്കർ രവി രമേശ് ചന്ദ്രശുക്ല എന്നിവരും പുനഃസംഘടിപ്പിച്ച സമിതിയിലെ അംഗങ്ങൾ തമിഴ്നാട് നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റംഗങ്ങൾ അതിരുവിട്ട് പ്രശംസിക്കുന്നത് വിലക്കി സ്പീക്കർ ജെ സി ഡി പ്രഭാകർ. ഓരോ വിഷയങ്ങൾ സഭയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ അതിൽ ഉറച്ചുനിന്നുകൊണ്ട് അതേക്കുറിച്ച് മാത്രം സംസാരിക്കണമെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചു. വിഷയവുമായി ബന്ധമില്ലാത്ത അനാവശ്യമായ പ്രശംസ അംഗീകരിക്കാൻ ചേർന്ന് സാധിക്കില്ലെന്ന് സ്പീക്കർ. ഭരണ നടപടികൾ കൂടുതൽ വ്യക്തതയോടെ ക്രമീകരിക്കാനുള്ള പരിഷ്കാരമെന്ന നിലയിൽ മഹാരാഷ്ട്ര സർക്കാർ പുതുതായി വിജ്ഞാപനം ചെയ്ത മഹാരാഷ്ട്ര ഗവൺമെന്റ് റൂൾസ് ഓഫ് ബിസിനസ് 2026 രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് വീറ്റോ അധികാരം നൽകുന്നതാണ് പുതിയ നീക്കമെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഇതിലെ പുതിയ ചട്ടമാണ് ചർച്ചയാകുന്നത്. പൊതു താൽപര്യം ചൂണ്ടിക്കാട്ടി ഏത് മന്ത്രിയുടെ തീരുമാനവും തിരുത്താൻ പുതിയ ചട്ടം മുഖ്യമന്ത്രിക്ക് അധികാരം നൽകുന്നു. എന്നാൽ ഈ അധികാരം വിനിയോഗിക്കുമ്പോൾ തീരുമാനത്തിന്റെ കാരണങ്ങൾ രേഖാമൂലം വ്യക്തമാക്കണമെന്നും ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ മന്ദബ് ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അതേസമയം യുഎസ് സേനയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധപങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. യുഎസ് സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും യുഎഇ പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇറാന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ബിസിനസുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏതൊരു രാജ്യവും വൻ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. നബിദിനവുമായി ബന്ധപ്പെട്ട് പൊതു അവധി പ്രഖ്യാപിച്ച ഗൾഫ് രാജ്യങ്ങൾ. 25 നബിദിനമെങ്കിലും യുഎയിൽ 28 പൊതു അവധി. ശനി ഞായറും ചേർത്ത് 3 ദിവസം തുടർച്ചയായി അവധി ലഭിക്കും. അടുത്ത വാർത്ത 12 മണിക്ക്.
3: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 64%.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ടാ
3: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: Mid morning with Nitya. Nitya.
9: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഒരു പാട്ടൊക്കെ കേൾപ്പിച്ചിട്ട് അതൊക്കെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നാലും കഴിഞ്ഞ മണിക്കൂറിൽ കുറേ ഓണവിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളൊന്ന് ഒരു ചെറിയൊരു ബ്രത്ത് എടുക്കുമ്പോഴേക്കും ഞാൻ പാട്ടൊക്കെ കേൾപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്താമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് ഓഗസ്റ്റ് 20-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇനി നിങ്ങളോട് പറയാനുണ്ട് ഈ ഒരു മണിക്കൂറിൽ. എന്തായാലും നമ്മൾ തുടക്കത്തിൽ എപ്പോഴും ഒരു വേൾഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഒരു സ്പെഷ്യാലിറ്റിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ജോയിൻ ചെയ്യാറുള്ളത് അല്ലേ. യെസ്, അത്ര പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ അതേസമയം നമ്മുടെ നാട്ടിലാണെങ്കിലേ, അയ്യോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ നടന്നില്ലേ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ വീട്ടിലും നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ പറഞ്ഞ് അത് ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ലെന്ന്. കാരണം അവിടെ നടക്കുന്ന ഒരു ചെറിയ കാര്യം പോലും ഇവിടെ ജീവിക്കുന്ന നമുക്ക് വലിയ പ്രശ്നങ്ങളാണ് അല്ലേ. യെസ്, അത് ഞാൻ പറഞ്ഞു വന്നിട്ട് കാര്യം വെച്ചാൽ ഇന്ന് വേൾഡ് മോസ്കിറ്റോ ഡേ ആണ്. ഓരോ ദിവസത്തിനും ഓരോ പ്രാധാന്യം ഉണ്ടല്ലോ. ഇന്നലെ വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആയിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോരോ രീതിയിലും സ്പെഷ്യാലിറ്റീസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇന്ന് ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഇന്ന് വേൾഡ് മോസ്കിറ്റോ ഡേ അല്ലെങ്കിൽ ലോക കൊതുക് ദിനം എന്ന് ആചരിക്കുകയാണ്. അപ്പൊ പ്രകൃതിയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ചെറിയ ജീവിയെക്കുറിച്ചും അത് പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചും ലോകമെമ്പാടും വലിയൊരു അവയർനെസ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു ഡേയുടെ പ്രത്യേകത അല്ലേ. നമ്മൾ നാട്ടിൽ പോയ ഏറ്റവും വലിയ പ്രശ്നക്കാരനും ഈ കൊതുക് തന്നെയാണ്. എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ കൊതുക് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ദിവസത്തിന് പിന്നിൽ ചരിത്രപരമായിട്ടുള്ളൊരു ഒരു എന്താ ബ്രേക്ക് ത്രൂ കഥ കൂടിയുണ്ട്. അതായത് 1897 ഓഗസ്റ്റ് 20-ന് ഇന്ത്യയിലെ സെക്കന്ദരാബാദിൽ വെച്ച് ബ്രിട്ടീഷ് ഡോക്ടറായിട്ടുള്ള സർ റൊണാൾഡ് റോസ് ഈ എന്താ പറയുക ഈ പെൺകൊതുകുകളാണ് മനുഷ്യരിലേക്ക് മലേറിയ പടർത്തി വിടുന്നത് എന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്തെ തന്നെ മാറ്റിമറിച്ച ഈ ഒരു വലിയ കണ്ടുപിടുത്തത്തിന് 1902 അദ്ദേഹത്തിന് നോബേൽ പ്രൈസും കിട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചരിത്രപരമായിട്ടുള്ള കണ്ടെത്തലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 20-ന് വേൾഡ് മോസ്കിറ്റോ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ചില കാര്യങ്ങളോ ഇത് എത്ര പ്രാധാന്യം അറിയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മനുഷ്യരാശി ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാകുന്നത് ആ ഒരു ചെറിയ ജീവി കൊണ്ടാകുമ്പോൾ ഈ ദിനത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ വലിപ്പത്തിൽ വളരെ വളരെ വളരെ ചെറുതാണെങ്കിലും ഈ ഭൂമിയിലെ ഏറ്റവും എന്താ പറയുക ഡെഡ്ലി അനിമൽ അല്ലെങ്കിൽ ഡെഡ്ലി ഒരു ഒരു ഇൻസെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊതുക് തന്നെയാണെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അത്ഭുതം തോന്നിയേക്കാം. ലോകത്തെല്ലായിടത്തും ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അല്ലെങ്കിൽ ആൾക്കാരുടെ ജീവനുകളാണ് ഈ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ കൊണ്ടുപോക്കളയുന്നത് അല്ലേ. അപ്പോൾ മലേറിയ പരത്തുന്ന അനോഫിലിസ് കൊതുകുകളായിക്കോട്ടെ, ഡെങ്കു, ചികൻഗുനിയ, സിക്ക തുടങ്ങി മാരക രോഗങ്ങൾ പരത്തുന്ന എയ്ഡസ് കൊതുകുകൾ എന്നിവയൊക്കെ ഇന്നും മനുഷ്യരാശിക്ക് വലിയൊരു ഭീഷണിയായിട്ട് തുടരുകയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ മഴയൊക്കെ പെയ്യുന്ന സീസണാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുതിർന്നവരാണെങ്കിലും ശരി, എന്താ യൂത്ത് ആണെങ്കിലും ശരി, കുട്ടികളും വയസ്സായ ആൾക്കാരും ഒക്കെ വീട്ടിലുള്ളപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പണ്ടൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ, ഈ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഇല്ലേ, പഞ്ചായത്തിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ, നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിലോ അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒരു 8 മണിക്ക് മുമ്പോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറയും, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വീട്ടിലൊക്കെ ഓർപ്പിക്കാറുണ്ട്. കുട്ടികളെയൊക്കെ സ്കൂളിലും വരാറുണ്ട് അവരെ പരിസ്ഥിതി പ്രവർത്തകർ. എന്നിട്ട് ഇങ്ങനെ ഈ വെള്ളം വീണെടുക്കുമ്പോൾ ഇങ്ങനെ തുറന്നിരിക്കുന്ന ടിൻ അല്ലെങ്കിൽ ഈ ചിരട്ടയുടെ ഒക്കെ മീൻസ് രണ്ടായിട്ട് മാറിയിട്ടുള്ള ചിരട്ടയില്ലേ, ചിരട്ടയിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് മടക്കി വെക്കണം അല്ലെങ്കിൽ എന്താ കമഴ്ത്തി വെക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. സ്കൂളിലൊക്കെ വന്നിട്ട് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ഒരു ഡേയുടെ പ്രാധാന്യം അർഹിക്കുന്നത് പ്രാധാന്യത്തോടൊപ്പം നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടായിരിക്കാം അവരും വന്നിട്ടുണ്ടാവുക. ഏ നല്ല കാര്യമാണ്, നമ്മൾക്ക് ഇവിടെ സംബന്ധിച്ച് ഇവിടെ മഴയൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ മഴ പെയ്തേക്കാം, പക്ഷേ ഇവിടെ ചിരട്ടയൊന്നുമില്ല, അതുകൊണ്ട് പുറത്തൊന്നും അങ്ങനത്തെ മാലിന്യങ്ങളോ അല്ലെങ്കിൽ ടിന്നുകളോ ഒന്നും കിടപ്പില്ല, അതുകൊണ്ട് നമുക്കാർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇവിടെ കൊതുകുകളും വളരെ വളരെ വളരെ വളരെ വിരളമാണ്, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജീവിക്കുമ്പോഴും നമ്മൾ നാട്ടിലെ കുഞ്ഞു പ്രശ്നങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരായതുകൊണ്ട് നാട്ടിൽ വിളിക്കുമ്പോൾ വലിയ ഓർഡറൊന്നും വിടാതെ വളരെ സ്നേഹത്തോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ നമുക്കൊരാളുണ്ട് അവിടെ അല്ലേ, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അല്ലെങ്കിൽ വൈഫായിക്കോട്ടെ, ഹസ്ബൻഡായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. അപ്പോൾ അവരെല്ലാവരും ഒരു രോഗത്തിനും അടിമപ്പെട്ടിട്ടില്ല എന്ന് കേൾക്കുമ്പോഴല്ലേ നമുക്കും സമാധാനം. യെസ്, അപ്പോൾ അത്തരം ഒരു ഓർമ്മയോടുകൂടി നമ്മൾ ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്തൊരു നല്ല പാട്ടിലേക്ക് പോകുന്നു, ഓണപ്പാട്ടാണ്. എൻജോയ് ദ സോങ് ഓൺ ഹോം 92.2 FM.
4: You are listening to Home 92.2 FM. Home is a feeling.
5: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

0: Home on a part brought to you by Shama Golden Diamonds. Zero VAT-il swarnam swantamakam. Rasal Khaima Airport departure terminalil immigration sheshamulla outletil ninnum. VAT free gold purchase only from Shama Golden Diamonds. Mid morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് ഹോം 92.2 FM-ൽ. അപ്പോൾ നേരത്തെ നമ്മൾ വേൾഡ് മോസ്കിറ്റോ ഡേയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് രണ്ടാമത് നിങ്ങളോട് ആരോഗ്യപരമായിട്ടുള്ളൊരു കാര്യം പറയണമെന്ന് തോന്നി കേട്ടോ. അത് നമ്മുടെ UAE-യിലെ ആരോഗ്യ മേഖലയ്ക്കും പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾക്കും വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഏറ്റവും പുതിയൊരു ഇന്റർനാഷണൽ ന്യൂസാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ വളരെ സ്പീഡായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകൾക്കും അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന എന്താ പറയുക ചില പ്രതിസന്ധി ഘട്ടങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് മാറ്റിയെടുക്കാനും അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മുടെ UAE-യുടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ, അതായത് മിനിസ്റ്ററി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷന്റെ മികവിന് ഇപ്പോൾ വലിയൊരു ആഗോള അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു വലിയ സന്തോഷ വാർത്ത, അഭിമാനകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് US ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള അജൈൽ അലയൻസും അതുപോലെ ബിസിനസ് എജിലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് നമ്മുടെ UAE ആരോഗ്യ മന്ത്രാലയത്തിന് ഇങ്ങനൊരു പ്രസ്റ്റീജിയസ് ബിസിനസ് എജിലിറ്റി റെക്കഗ്നേഷൻ അവാർഡ് നൽകി ആദരിച്ചിരിക്കുന്നത്. ഒരു വലിയ കാര്യമല്ലേ അല്ലേ? അപ്പോൾ ആരോഗ്യ സേവനങ്ങൾ ലോകോത്തര നിലവാരത്തിൽ തടസ്സമില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ UAE കാണിക്കുന്ന ആ ഒരു എന്താ കൃത്യതയ്ക്കും അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾക്കും ഉള്ള വലിയൊരു തെളിവ് തന്നെയാണ് ഇത്തരത്തിലൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ലോകമെമ്പാടും ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളും വെല്ലുവിളികളും ഉണ്ടാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സേവനങ്ങൾ ഒന്ന് ഡിജിറ്റലൈസ് ചെയ്യാനും ഏത് അടിയന്തര സാഹചര്യങ്ങളെയും വളരെ വേഗത്തിൽ നേരിടാനും നമ്മുടെ UAE ആരോഗ്യ മന്ത്രാലയത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു അംഗീകാരം, ഒരു മികവ് തന്നെയാണ് ഇപ്പൊ ഈ ഒരു അവാർഡിലൂടെ അവർക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള താമസം ഒഴിവാക്കി സേവനങ്ങൾ ജനങ്ങൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്നുള്ള നമ്മുടെ UAE-യുടെ ആ ഒരു വലിയ വിഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ലോകത്തിന് മുന്നിൽ അത് കാഴ്ചവെക്കുമ്പോഴും തീർച്ചയായിട്ടും അതിൻ്റെ അംഗീകാരം ലഭിക്കുമ്പോഴാണ് അത് മൊത്തത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് വളരെ കൃത്യതയോടുകൂടി ആ മെഡിസിൻസ് എത്തിച്ചു തരിക. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ വെറ്റിലിഗോ അതിനുള്ള മെഡിസിൻ കണ്ടെത്തി എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അതുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ഈ ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ആൾക്കാർക്ക് മെഡിസിൻ ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട് UAE ആരോഗ്യ മന്ത്രാലയം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ അത്തരത്തിലുള്ള മെഡിസിൻസ് ഇത്രയും എളുപ്പത്തിൽ ഇവിടുത്തെ ഫാർമസികളിൽ ലഭിക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ് അത് നമുക്ക് ഇവിടെയും വളരെ എന്താ പറയുക സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുന്നു എന്ന് ഈ രാജ്യം ഒരിക്കൽ കൂടി നമുക്ക് ഉറപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രവാസികൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ മികച്ച ഹെൽത്ത് കെയർ സിസ്റ്റം, വളരെ സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷമാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വികസിത രാജ്യങ്ങളെ പോലും പിന്നിലാക്കിക്കൊണ്ടാണ് ശരിക്കും UAE-യുടെ ആരോഗ്യ മേഖലയിൽ പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കാൻ UAE-ക്ക് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കൃത്യമായ പ്ലാനിങ്ങും അജിലിറ്റിയും കൊണ്ട് മാത്രമാണ്. അപ്പോൾ സ്വദേശികൾക്കും വിദേശികൾക്കും ഒക്കെ ഒരുപോലെ ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുകയാണ് നമ്മുടെ UAE ആരോഗ്യ മന്ത്രാലയം. അപ്പോൾ അവർക്കാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് എഗെയിൻ, ഹാറ്റ്സ് ഓഫ് ടു UAE. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாமர்த்தியார் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഇപ്പൊ സമയം 11 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു 12 ഒരു ഗുഡ് ന്യൂണിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് ദുബായിലെ ചില പ്രധാന റോഡുകളിൽ അത്യാവശ്യം നല്ല ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഹെവി ട്രാഫിക് ഏരിയാസ് നോക്കുകയാണെങ്കിൽ അൽക്കരമ ഭാഗത്തുള്ള D77 കുവൈറ്റ് സ്ട്രീറ്റിൽ അത്യാവശ്യം ഹെവി ട്രാഫിക് കാണുന്നുണ്ട്. D73 സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റിലും പോർട്ട് സൈഡ് റോഡുകളിലും ഗതാഗതം വളരെ സ്ലോലി മൂവ് ചെയ്യുന്നത്. അതുപോലെ അൽഗുബൈവ റോഡിലും ഉംഹുറൈർ ഫസ്റ്റ് ഭാഗത്തും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അത്യാവശ്യം ഡിലേ പ്രതീക്ഷിച്ചോളൂ. ഉംറമൂലിലും നിലവിൽ നല്ല ഹെവി ട്രാഫിക് ആണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡുകളിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നവർ അത്യാവശ്യത്തിന് ടൈം ഗ്യാപ്പൊക്കെ എടുത്ത് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. ഡ്രൈവ് സേഫ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. And keep listening to Home 92.2 FM.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ. ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: ഞാനിത്ര ഷൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ്എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. You are listening.

0: ഹോം എഫ്എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: കെപിസിസി പ്രസിഡന്റ് ഓണം കഴിഞ്ഞ പ്രസംഗവേദിയിലെ ശുദ്ധീകരണത്തിൽ പിന്തുണ ലഭിച്ചില്ലെന്ന് മല്ലികാർജ്ജുന ഖാർഗെ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടീക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ അവരുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് ഇഡി പറയുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്കുവേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ഇഡി. വീണ ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്ന് ഇഡി. കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27 വീണയുടെയും CMRL പ്രമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇഡിയുടെ കണ്ടെത്തലുകൾ. CMRL എക്സാലോജി കേസിൽ വീണ ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇഡി. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതെന്തിനു വേണ്ടിയെന്ന അന്വേഷണമാണ് പ്രധാനമായും നടത്തുക. ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ഇഡിക്കുണ്ട്. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്തയാഴ്ചയുണ്ടാകും. വീണാട്ടിയെ നോട്ടീസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കേസിൽ തെറ്റായ പ്രചരണമാണിപ്പോൾ നടക്കുന്നതെന്ന മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ലെന്നും പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകിയതാണെന്നും റിയാസ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് റിയാസിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ്. പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായി ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി BJP നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണം. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണിതെന്നും അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ലിയോണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ നികുതി വെട്ടിപ്പിൽ നടപടിയെടുക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥൻ കൂടി വീഴ്ചയുണ്ടെന്ന് SIT കണ്ടെത്തൽ. മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥനും വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ട്. ചാർജ് മെമ്മോ കിട്ടിയ 3 ഉദ്യോഗസ്ഥരെ കൂടാതെ ഒരാൾക്ക് കൂടി വീഴ്ചയെന്നാണ് SIT കണ്ടെത്തൽ. ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടക്കുന്ന BJP സംസ്ഥാന പുനഃസംഘടനയിൽ നിലവിലെ ജനറൽ സെക്രട്ടറിമാരെ മാറ്റില്ലെന്ന് സൂചന. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, SSുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരായി തുടരും. ശോഭാ സുരേന്ദ്രനെ മഹിളാമോർച്ച ദേശീയ ഭാരവാഹിയാക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറിമാരെ നിലനിർത്തിയുള്ള പുനഃസംഘടന മതിയെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയതായി പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാണ്. ഓണക്കാലം പ്രമാണിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉത്സവബത്തയും അഡ്വാൻസും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനായി 33 കോടി രൂപ അനുവദിച്ചുവെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പെൻഷൻകാർക്ക് ഓണം അലവൻസും സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. പുരാരേഖ വകുപ്പിലെ നിയമന വിവാദത്തിൽ അന്വേഷണത്തിന് സർക്കാർ. PSC നടത്തുന്ന അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫീസർ നിയമനം സംബന്ധിച്ച് മന്ത്രി OJ ജിനേഷ് റിപ്പോർട്ട് തേടി. സ്പെഷ്യൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ വിവാദത്തിൽ പുരാരേഖ ഡയറക്ടറും റിപ്പോർട്ട് നൽകിയിരുന്നു. അസിസ്റ്റന്റ് കൺസർവേറ്റർ നിയമന പട്ടികയിൽ ഒരു ഉദ്യോഗാർത്ഥി മാത്രം വന്നതിനു പിന്നാലെ അഭിമുഖം തടസ്സപ്പെടുത്താൻ ഇന്നലെ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. ഡയറക്ടറുടെ അടുപ്പക്കാരനും CPM ബന്ധവുമുള്ള ഉദ്യോഗാർത്ഥിക്കായി യോഗ്യതകളിലടക്കം അട്ടിമറി നടത്തി നിയമനം നടത്തുന്നുവെന്നാണ് ആരോപണം. NCERT പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചു. സമിതിയിലെ 20 അംഗങ്ങളിൽ 4 പേർ RSS ബന്ധമുള്ളവർ. 11-12 ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സമിതിയിലാണ് RSS ബന്ധമുള്ളവർ അംഗങ്ങളായത്. ABBP മുൻ ദേശീയ സെക്രട്ടറി മന്ദന മിശ്ര, ABBP മുൻ ഭാരവാഹി യദുനാഥ് ദേശ്പാണ്ഡെ എന്നിവർ സമിതിയിലെ അംഗങ്ങൾ. RSSുമായി അടുത്ത ബന്ധമുള്ള പ്രശാന്ത് ദിവേക്കർ, രവി രമേശ് ചന്ദ്രശുക്ല എന്നിവരും പുനഃസംഘടിപ്പിച്ച സമിതിയിലെ അംഗങ്ങൾ. തമിഴ്നാട് നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റംഗങ്ങൾ അതിരുവിട്ട് പ്രശംസിക്കുന്നത് വിലക്കി സ്പീക്കർ ജെ സി ഡി പ്രഭാകർ. ഓരോ വിഷയങ്ങൾ സഭയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ അതിൽ ഉറച്ചുനിന്നുകൊണ്ട് അതേക്കുറിച്ച് മാത്രം സംസാരിക്കണമെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചു. വിഷയവുമായി ബന്ധമില്ലാത്ത അനാവശ്യമായ പ്രശംസ അംഗീകരിക്കാൻ ചേർന്ന് സാധിക്കില്ലെന്ന് സ്പീക്കർ. പശ്ചിമേഷ്യയിൽ ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ മന്ദബ് ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അതേസമയം യുഎസ് സേനയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധപങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. യുഎസ് സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും യുഎഇ പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ബിസിനസുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏതൊരു രാജ്യവും വൻ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സൌദി അറേബ്യയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഹൂതികൾ. തങ്ങൾക്ക് മേലുള്ള ഉപരോധം ഉടൻ നീക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്നും മുന്നറിയിപ്പ്. ഇനി ആക്രമണമുണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും സൌദി സേനയെ വിന്യസിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും ആക്രമണം നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്നും ഹൂതികൾ ഭീഷണി മുഴക്കി. ഒരു മാസത്തിനിടെ സൌദി സംയുക്ത സേന യുദ്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച 10 കപ്പലുകൾ മുക്കിയതായും 8 എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂതി വക്താക്കൾ അവകാശപ്പെട്ടു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ പോയിന്റ് ശതമാനം വർദ്ധിപ്പിച്ച ഇന്ത്യ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിലെ തകർപ്പൻ ജയമാണ് ഇന്ത്യയുടെ പോയിന്റ് കൂട്ടിയത്. എന്നാൽ പട്ടികയിലെ സ്ഥാനത്തിൽ ഇന്ത്യയ്ക്ക് മാറ്റമില്ല. 5 സ്ഥാനത്ത് തുടരുകയാണ് ഇന്ത്യ. 10 മത്സരങ്ങളിൽ നിന്ന് 5 ജയവും 4 തോൽവിയും 1 സമനിലയുമായി 64 പോയിന്റാണുള്ളത്. ഇന്ത്യക്കെതിരെ പരാജയപ്പെട്ടതോടെ ലങ്കയുടെ പോയിന്റ് ശതമാനം 33 കൂപ്പുകുത്തി. പട്ടികയിൽ 6ാമതാണ് ലങ്ക. പട്ടികയിൽ ഇന്ത്യയ്ക്ക് മുകളിലാണ് ബംഗ്ലാദേശിന്റെ സ്ഥാനം 4ാമത്. വിശദവാർത്ത ഒരു മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 65%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Mid Morning with Nitya.
1: Welcome back to Mid Morning with Nitya on Home 92.2 FM. അപ്പോൾ ഞാൻ ഈ പാട്ടിലിങ്ങനെ ലയിച്ച് നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ വരികൾ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ അതിനിങ്ങനെ കൂടെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലേ, എന്നാലും വെൽക്കം ബാക്ക് പറഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്നൊരു വിശേഷം പറയണതാണ്. എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ മണിക്കൂറിൻ്റെ ആദ്യം തന്നെ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന് പറയുന്നത് മൂവി റിലേറ്റഡ് ആണ്. നമുക്കറിയാലോ ഇന്ന് ഖലീഫ റിലീസ് ചെയ്യാണ്, 20th ഓഗസ്റ്റ് 20th ആണ് ഇന്ന്. സോ അതുപോലെ നാളെ ബദൽഹേം കുടുംബ യൂണിറ്റ് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഖലീഫ ഹോം സ്ക്രീനിങ്ങിൽ നമ്മൾ കാണാൻ പോകുന്നത് ശനിയാഴ്ചയും നാളെ റിലീസാകുന്ന ബദൽഹേം കുടുംബ യൂണിറ്റ് നാളെ ആ റിലീസ് ഡേറ്റിന് അന്ന് തന്നെയായിരിക്കും നമ്മൾ ഹോം സ്ക്രീനിങ്ങിലൂടെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി മെസ്സേജസ് അയച്ചു കൊണ്ടേയിരിക്കൂ. HT Space കുടുംബ യൂണിറ്റ് ആണെങ്കിൽ, ബദൽഹേം കുടുംബ യൂണിറ്റ് ആണെങ്കിൽ ആ പേര്, അതല്ല ഖലീഫയാണെങ്കിൽ ആ പേര്, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. ഓക്കെ, അപ്പോൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് എന്തായാലും ഹോമെന്ന് വരും. ആ മെസ്സേജുമായിട്ടായിരിക്കണം നിങ്ങൾ അതനുസരിച്ച് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് കൃത്യമായ ടൈമിൽ എത്തേണ്ടത്. എന്നിട്ട് ആ തിയേറ്ററിൽ നമ്മുടെ ഒരു ഹോം ഡെസ്ക് ഉണ്ടാവും, അവിടെ നിന്നാണ് ടിക്കറ്റ്സ് കളക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അക്കാര്യത്തിൽ വിഷമിക്കേണ്ട, മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കും. കാരണം നമുക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും നമ്മൾ മെസ്സേജ് അയക്കുന്ന കാരണം, ഇപ്പം തുടങ്ങിയ കാലം മുതലേ നമ്മൾ മൂവി പ്രൊമോഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. തുടക്കത്തിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കായിരിക്കും ഒരു ഡൗട്ട് വരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. എനിവേ, എന്തായാലും ഈ ഒരു മെസ്സേജ് വന്നതനുസരിച്ച് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഹോം സ്ക്രീനിങ്ങിൽ മൂവി ആസ്വദിക്കാം. ഇനി നമ്മുടെ മലയാള സിനിമയിലെ എക്കാലത്തെയും എവർഗ്രീൻ കോംബോ ആണ്. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ചിലരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നും മുകേഷ്, രണ്ട് ജഗദീഷ്, മൂന്ന് സിദ്ദിഖ്, 4 അശോകൻ. ഈ നാൽവർ സംഘം വീണ്ടും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്, പാതിര കുറുക്കൻ. അറിഞ്ഞോ നിങ്ങൾ? എന്തായാലും പ്രേക്ഷകർക്ക് വൻ സർപ്രൈസ് നൽകിക്കൊണ്ടാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോഹൻലാലും മഞ്ജു വാര്യരും ചേർന്നാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്ന ഈ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ ഹരിഹർ നഗർ പോലെ ആ ഒരു ക്ലാസിക് കോമഡി ചിത്രത്തിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ച് ഈ നാലു പേരും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ അത് വലിയൊരു കോമഡി ബ്ലാസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് തരാൻ പോകുന്നില്ലേ. നമ്മുടെ പ്രതീക്ഷയും അങ്ങനെ തന്നെയായിരിക്കും. പോസ്റ്ററിൽ വ്യത്യസ്ത ഗെറ്റപ്പുകളിലൊരു ഒരു പോലീസ് വണ്ടിയിലാണ്, അതായത് പോലീസ് വണ്ടിയിലിരിക്കുന്ന നാലു പേരുടെ ലുക്ക് കണ്ടാൽ തന്നെ സിനിമ ഒരു എന്താ ഒരു ചിരി പൂരം തന്നെ ആയിരിക്കും നമുക്ക് ഉറപ്പിക്കാം അല്ലേ. എന്തായാലും ജയേഷ് വേണുഗോപാലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പായി സിനിമാസിന്റെ ബാനറിൽ സിജോ ജോർജ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന നാലു പേര് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വലിയ ക്രൈസിസിൽ അകപ്പെടുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ നടത്തുന്ന വളരെ രസകരമായിട്ടുള്ള ചില ശ്രമങ്ങളും ഒക്കെയാണ് കംപ്ലീറ്റ്ലി അതൊരു കോമഡിയിൽ ചാലിച്ച് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് പുറമെ ഇന്ദ്രൻസും നിർമ്മൽ പാലാടി, വിനീത് തട്ടിൽ, സുധീർ പറവൂർ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഗോപിസുന്ദറാണ് സിനിമയ്ക്ക് മ്യൂസിക് നൽകുന്നത്. പൊന്നാനിയിലും എടപ്പാളിലുമായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. അപ്പോൾ പാതിരാക്കുറുക്കൻ തിയേറ്ററിൽ വലിയൊരു ചിരിവിരുന്ന് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആ പഴയ മനോഹരമായിട്ടുള്ള ഓർമ്മകളെ പുതുക്കുന്ന ഒരു എക്സൈറ്റിംഗ് മൂവി അപ്ഡേറ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് അല്ലേ. നമുക്ക് ഇൻ ഗോസ്റ്റ് ഹൗസ് ആണെങ്കിലും ഇൻ ഹരിഹർ നഗർ ആണെങ്കിലും ഒന്നും മറക്കാൻ പറ്റുമോ? എന്തൊരു അടിപൊളി സിനിമകളായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഒന്നും രണ്ടും മൂന്ന് ഭാഗങ്ങൾ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പൊട്ടിപ്പോകുന്നു. പക്ഷേ ഈ സിനിമ നമ്മൾ ഒരിടത്ത് പോലും വിഷമിപ്പിച്ചിട്ടേയില്ല. എനിവേ, നിങ്ങൾക്ക് ഏത് പാട്ട് കേൾക്കണം എന്നാണ് ഇപ്പോൾ ആഗ്രഹം? ഓലെ ഓലെ ഇൻ ഗോസ്റ്റ് ഹൗസിലെ പാട്ടാണോ, അതോ ഇൻ ഹരിഹർ നഗറിലെ ഉന്നം മറന്ന തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം, അത് വേണോ? മെസ്സേജ് വേഗം അയച്ചോ. അതിന് മുമ്പ് ആ മെസ്സേജ് നിങ്ങൾ വരുന്നതനുസരിച്ചായിരിക്കും ഇനി എൻ്റെ പാട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളോട് ലുലുവിൻ്റെ ഓണത്തെക്കുറിച്ചൊന്ന് പറയാൻ ഇങ്ങനെ വിമ്മിഷ്ടപ്പെട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമുക്കറിയാലോ നമ്മുടെ ഓണാഘോഷങ്ങളുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്നും നാവിൽ കൊതിയൂറുന്ന വിഭവ സമൃദ്ധമായ ഓണസദ്യ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്തവണത്തെ സദ്യ ഒരുക്കാൻ ഒട്ടും വിഷമിക്കേണ്ട. കാരണം ലുലുവിൽ നമ്മുടെ പ്രശസ്ത പാചക വിദഗ്ധൻ പഴയുടെ മോഹൻ നമ്പൂതിരി ഒരുക്കുന്ന 24 വിഭവങ്ങളടങ്ങിയ ഗംഭീര ഓണസദ്യ ലഭ്യമാണ് കേട്ടോ. അത് ഓഗസ്റ്റ് 26th മുതൽ 30th വരെയാണ് ഈ സദ്യ അവിടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ബുക്കിംഗ് ഇപ്പോൾ തന്നെ ലുലു സ്റ്റോറിലും ലുലു ആപ്ലിക്കേഷൻ വഴിയൊക്കെ നമുക്ക് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒപ്പം പായസ പ്രേമികൾക്കായി 25 ഡിഫറെൻ്റ് തരം പായസങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പായസമേളയുണ്ട്, പ്രത്യേക പായസമേളയുണ്ട് ലുലുവിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ലഭ്യമാകുന്ന പായസങ്ങൾക്ക് പ്രീ ബുക്കിംഗും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സന്തോഷവും നമ്മുടെ ആ ടേസ്റ്റും ഒക്കെ പങ്കുവയ്ക്കാൻ ഈ ഓണം എന്തായാലും ലുലുവിനോടൊപ്പം തന്നെ ആഘോഷിക്കുക. ലുലു ഓണം ഇവിടെ തന്നെയുണ്ട്. നോക്കട്ടെ, മെസ്സേജുകൾ ഇങ്ങനെ ചാടി പൊത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. 5, 6, 7 മെസ്സേജ് ഉന്നം മറന്നാണ്. അപ്പൊ ശരി, എന്നാ ഉന്നം മറന്ന് തന്നെ കേൾക്കാം. എൻജോയ് ദ സോങ്. And keep listening to Mid Morning with Nithya on Home 92.2 FM.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
8: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് ടു യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബർഷാ ദുബായ്, അൽനഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: അപ്പോ നല്ലൊരു ഓണപ്പാട്ട് കേട്ടല്ലേ. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലായിരിക്കുന്ന പോലെയാണ് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ. എല്ലാ ഓണപ്പാട്ടുകളും അടിപൊളി പാട്ടുകളും, പക്ഷെ ചില പാട്ടുകൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും. എന്നാലും ഈ ഓണപ്പാട്ടുകളൊക്കെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഷീബ്സ് ആണ്, ഞങ്ങളുടെ മ്യൂസിക് മാനേജർ കൂടിയാണ്. അപ്പൊ നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം. എനിവേ, നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലും നമ്മുടെ ഗാർഡൻസിലും ഒക്കെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചില എന്താ പറയാ പ്ലാന്റ്സിനെ കുറിച്ചും അതിന്റെ പിന്നിലെ അറിയപ്പെടാത്ത ചില രസകരമായിട്ടുള്ള വസ്തുതകളെ കുറിച്ചുമാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളും നല്ല ഗന്ധമൊക്കെ ഉള്ളതിനാൽ നമ്മൾ ഏറെ ജാഗ്രത പാലിക്കേണ്ട ഒരു പ്രത്യേക പൂച്ചെടിയെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ വെറുതെ ഇങ്ങനെ ഒരു കമ്പൊക്കെ എടുത്ത് സൈഡിലുള്ള ചെടികളൊക്കെ ഇങ്ങനെ അടിച്ചും പൊഴിച്ചും അതിൽ നിന്നുള്ള പൂ അടിച്ചു മാറ്റിയൊക്കെ നടന്നു വരുന്ന ഓർമ്മയില്ല. ഞാനെപ്പോഴും ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ വൈകുന്നേരത്തെ ഒരു 6 മണി മുതൽ 6:30 വരെയുള്ള ടൈമുകളിൽ പ്രത്യേകിച്ച് വീടിൻ്റെ പുറത്തൊന്നും സ്ത്രീകൾ ആരും കാണില്ല. അപ്പം ഇങ്ങനെ നടന്നു വരുമ്പോൾ നല്ല പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കും. നൈസായിട്ട് അതിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതായത് നല്ല പൂക്കൾ, അത് മീൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടം റോസാപ്പൂ ആണ് കേട്ടോ. അതൊരു പ്രത്യേക ഭംഗിയാണ്. ഞാനിങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു വീട്ടിൽ നല്ല വലിയ റോസാപ്പൂ, ഞാൻ അന്ന് എൻ്റെ കണ്ണിലൊന്ന് വലുതായിരുന്നു കേട്ടോ, ഇന്ന് അതിനേക്കാൾ എന്തെല്ലാം വലിയ പൂക്കളുണ്ട്. അത് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക അട്രാക്ഷൻ ആയിരുന്നു. എങ്ങനെയെങ്കിലും അത് പൊട്ടിക്കണം, അറ്റ്ലീസ്റ്റ് അതിൽ നിന്നൊരു എന്താ ഇതളുകൾ പൊഴിയാൻ തുടങ്ങുന്നതിന് മുമ്പെങ്കിലും അതെൻ്റെ കയ്യിലെത്തണം. അങ്ങനെ ആഗ്രഹിച്ച് ഒരുപാട് നടന്നിട്ടുണ്ട് കൊതി വിട്ട് കേട്ടോ. എനിക്ക് മുല്ലപ്പൂവിനേക്കാളും പിച്ചിപ്പൂവിനേക്കാളും ഒക്കെ ഭയങ്കര ഇഷ്ടം കാണാൻ ഈ റോസാപ്പൂക്കളാണ്. പക്ഷെ ഇന്നും അങ്ങനെ പൂക്കളോടൊന്നും പ്രത്യേകിച്ച് കൊതിയൊന്നുമില്ല. കാണാനുള്ള ഭംഗികൾ അതിൽ തൊട്ട് നശിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചെറുപ്പത്തിലല്ലേ നമ്മളെ മനസ്സിലിങ്ങനെ എല്ലെങ്കിലും അടിച്ചു പൊഴിക്കുക, പിച്ചെടുക്കുക എന്നൊക്കെയുള്ളൊരു ചിന്തകളാണല്ലോ ചെറിയ പിള്ളേരൊക്കെ ആകുമ്പോൾ. ശരി, എന്നാലും നമ്മുടെ നാടുകളിലും ഗാർഡനിലൊക്കെ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു പൂവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പേര് റംഗൂൺ ക്രീപ്പർ എന്നാണ് കേട്ടോ. വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോൾ ചുവപ്പും വെളുപ്പും റോസും നിറങ്ങളിൽ ഇങ്ങനെ പൂത്തിറഞ്ഞ് നിൽക്കുന്ന ഒരു ഒരു വള്ളിച്ചെടി പോലെയാണിത്. കാണാൻ നല്ല ഭംഗിയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് പൂവാണെന്ന് മനസ്സിലാവില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ ഒരു പ്രത്യേക ഗന്ധമുണ്ട് കേട്ടോ ഇതിന്. പക്ഷെ കാണാൻ എത്രത്തോളം സുന്ദരമാണോ അത്രത്തോളം തന്നെ വളരെ ഭയക്കേണ്ട ഒരാണ് ഒരു ഒരു പുള്ളിക്കാരനാണ് ഈ ചെടി എന്നാണ് കാർഷിക വിദഗ്ധരൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ റംഗൂൺ ക്രീപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ എന്താ ഒരു തദ്ദേശീയ സസ്യമല്ല, മറിച്ച് പുറത്തുനിന്ന് വന്നെത്തിയ ഒരു എന്താ ഒരു ഇൻവാസീവ് സ്പീഷീസ് അല്ലെങ്കിൽ ഒരു അധിനിവേശ സസ്യം എന്നൊക്കെ നമുക്ക് പറയാം. ഇത് വളരെ വേഗത്തിൽ പടർന്ന് പന്തലിക്കുന്ന ഒരു പ്രകൃതി ഇതിനുണ്ട് കേട്ടോ. അതായത് ഈ വള്ളി വീശി ഇങ്ങനെ പടരുമ്പോഴേ ഈ ചുറ്റുമുള്ള മറ്റുള്ള സസ്യങ്ങളെയും മരങ്ങളെയൊക്കെ ഇത് കംപ്ലീറ്റ്ലി അങ്ങ് മൂടിക്കളയും. പിന്നെ അതിനാവശ്യമായിട്ടുള്ള സൺലൈറ്റും അതിനുവേണ്ടിയുള്ള എയറും ഒക്കെ ഇത് തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാരണം നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ വളരെ സ്വാഭാവികമായിട്ടുള്ള സസ്യസമ്പത്തിനും അവിടെ ഉണ്ടാകുന്ന ട്രീസിനും ഒക്കെ വളരാൻ കഴിയാത്തൊരു സാഹചര്യം ഇത്തിലില്ലേ. അതുപോലെ മറ്റ് സസ്യങ്ങളെ വളരാൻ അനുവദിക്കാത്തൊരു തരം വൃത്തികെട്ട സ്വഭാവം ഈ റംഗൂൺ ക്രീപ്പറിനുമുണ്ട്. ഇതിന്റെ ഫോട്ടോ ഞാൻ കാണുന്നതുകൊണ്ട് തന്നെ വളരെ പരിചിതമാണ് നമുക്ക് നാട്ടുമ്പുറത്തൊക്കെ ഈ പൂക്കള്. എപ്പോഴും ഇങ്ങനെ കമ്പിവേലികളിലൊക്കെ പടർന്ന് ഇങ്ങനെ കിടക്കുന്ന കാണാം. ഇങ്ങനെ ഒരു ഒരു പച്ച കളറിലെ ഒരു ഒരു ഒരു ഹാങ്ങിങ് വന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു ഒരു 3-4 ഇതളുകളൊക്കെ റെഡിലും പിന്നെ പിങ്ക് കളറിലും വൈറ്റിലും ഒക്കെ കാണപ്പെടുന്ന ഒരു പൂവാണിത്. ഇതിൻ്റെ നിറം മാറുന്നുള്ളത് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ആ പൂ വളരെ പരിചിതമായിട്ടുള്ളൊരു പൂവാണ്. എന്തായാലും മറ്റുള്ള ചെടികളെ നശിപ്പിക്കുന്ന ഒരു അദൃശ്യ വില്ലൻ തന്നെയാണ് ശരിക്കും ഈ റംഗൂൺ ക്രീപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം തോട്ടങ്ങളിലും വീട്ടുപറമ്പുകളിലൊക്കെ ഈ ചെടി വെച്ചു പിടിപ്പിക്കുകയോ കൃത്യമായിട്ടുള്ളൊരു മെയിൻ്റനൻസും അതിനൊരു ഒരു കൺട്രോളും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൽ കവിഞ്ഞ് പടർന്ന് പന്തലിക്കാൻ അനുവദിക്കാതെ അതിനെ കൃത്യസമയത്ത് വെട്ടിമാറ്റുകയും മറ്റ് നാടൻ ചെടികളുടെ നിലനിൽപ്പിന് ഭീഷണിയാകാത്ത രീതിയിൽ അതിനെ പരിപാലിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഭംഗി മാത്രം നോക്കി വെച്ചു പിടിപ്പിക്കുന്ന പല അലങ്കാര ചെടികളും കാണില്ല. അത് നമ്മുടെ പരിസ്ഥിതിക്ക് വരുത്തുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ ഈ പ്രകൃതിയുടെ എന്താ ഒരു സന്തുലിതാവസ്ഥ എന്നൊക്കെ പറയില്ല, അതൊക്കെ നിലനിർത്താൻ ഇത്തരം വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും വളരെ പ്രധാനമാണ്. പല ആൾക്കാരും മണി പ്ലാന്റിനെ കുറിച്ചൊക്കെ പല പല കഥകളുണ്ട്. വീട്ടിൽ വെക്കാൻ പാടില്ല, ചിലർ പറയുന്ന ചില പ്രത്യേക കഥകൾ, അത് വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാകും, വീട്ടിൽ നിറയെ ഐശ്വര്യം ഉണ്ടാകും, ഇങ്ങനെയൊക്കെയാണ് ചെടികളെക്കുറിച്ച് പലരും പല രീതിയിലാണ് പറയുന്നത്. പല ആൾക്കാർക്കും പലതിനോടുമാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് മൃഗങ്ങളെ വളർത്താനായിരിക്കും, നായയായിരിക്കാം, പൂച്ചയായിരിക്കാം, അല്ലെങ്കിൽ പക്ഷികളായിരിക്കാം. ചില ആൾക്കാർക്ക് വീട് മുഴുവൻ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിരിക്കാം. ഈ സസ്യങ്ങളിൽ തന്നെ പല ആൾക്കാർക്കും പല രീതിയിലുള്ള വെറൈറ്റീസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരാൾ പറയുന്നത് നിറയെ പൂച്ചെടി, പൂത്ത് നിൽക്കുന്ന പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം. ചില ആൾക്കാർക്ക് ഇലകളോടാണ്, ഇല സസ്യങ്ങളോടാണ് താല്പര്യം. അങ്ങനെ നമുക്ക് വളർത്താനും പരിപാലിക്കാനും ആവശ്യമായ എന്തെല്ലാം ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്, അപ്പൊ അത് നമ്മൾ ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ സസ്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയും കണ്ടും വേണം എടുക്കാൻ എന്നുള്ളത് മാത്രമേ ഞാനിത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. റംഗൂൺ ക്രീപ്പർ എന്താണ് എന്നുള്ളത് ഇപ്പൊ പറയുമ്പോൾ അത് ഏതാ എന്താ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ബട്ട് നിങ്ങൾക്ക് 90s കിഡ്സിനൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. അല്ലാത്ത ആൾക്കാർക്കും പിന്നെന്താ, നമ്മുടെ നാടുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് നോക്കിയേ റംഗൂൺ ക്രീപ്പർ എന്ന് പറഞ്ഞ ചെടി. അപ്പൊ നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്ന് അറിയാം. അറിയാമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണേ 0585829220 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം ഓഗസ്റ്റ് 23 ഞങ്ങൾ എല്ലാവരും 5 മണിക്ക് നമ്മുടെ അഡ്നോക്ക് ഓണം പൊന്നോണം ആഘോഷിക്കാനായിട്ട് അബുദാബി മിനാ സെന്ററിൽ എത്തുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്ററിൽ നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അഡ്കോ ഓണവുമായിട്ട്. അബുദാബിയിൽ നിന്ന് ഇവിടെ നിൽക്കുന്നവരും വരാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അബുദാബിയിലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഓഗസ്റ്റ് 23 ഈവനിങ് 5 o'clock മുതൽ അഡ്കോപ്പിനിൽ ഞങ്ങൾ ഓണാഘോഷം കൂടാനായിട്ട് മീൻസ് റോഡ് ഷോയുമായിട്ട് ഹോം എഫ് എം ടീം എല്ലാവരും ഉണ്ടാകും. അന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നിൽക്കുന്നവരും വരാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അബുദാബിയിലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഓഗസ്റ്റ് 23 ഈവനിങ് 5 o'clock മുതൽ അഡ്കോപ്പിനിൽ ഞങ്ങൾ ഓണാഘോഷം കൂടാനായിട്ട് മീൻസ് റോഡ് ഷോയുമായിട്ട്

0: തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അബുദാബിയിലുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കൂ, ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരും. നമുക്ക് എല്ലാവർക്കും അട്കോ പൊന്നോണം അടിച്ചു പൊളിക്കാൻ ഹോം എഫ് എമ്മും കൂടെ ഉണ്ടാവും. അപ്പൊ അടുത്ത പാട്ടിലേക്ക്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും. അതാ
4: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
10: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
10: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
11: You are listening to Home 92.2 FM. Home is a feeling.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പിച്ചുകാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: സിഎംആറിൽ എക്സാലോജി കേസ്. വീണ ടിയുടെ വിദേശ പണമിടപാടിൽ വിശദ അന്വേഷണത്തിന് ഇഡി. KPCC പ്രസിഡന്റ് ഓണം കഴിഞ്ഞ. പ്രസംഗവേദിയിലെ ശുദ്ധീകരണത്തിൽ പിന്തുണ ലഭിച്ചില്ലെന്ന് മല്ലികാർജ്ജുന ഖാർഗെ. ഇറാനെ സഹായിച്ചാൽ കടുത്ത പ്രത്യാഘാതമെന്ന് ട്രംപിന്റെ ഭീഷണി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ അവരുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് ഇഡി പറയുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ഇഡി. വീണ ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്ന് ഇഡി. കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27 വീണയുടെയും സിഎംആർഎൽ പ്രമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇഡിയുടെ കണ്ടെത്തലുകൾ. സിഎംആർഎൽ എക്സാലോജി കേസിൽ വീണ ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇഡി. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതെന്തിനു വേണ്ടിയെന്ന അന്വേഷണമാണ് പ്രധാനമായും നടത്തുക. ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ഇഡിക്കുണ്ട്. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്തയാഴ്ചയുണ്ടാകും. വീണാട്ടിയെ നോട്ടീസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കേസിൽ തെറ്റായ പ്രചരണമാണിപ്പോൾ നടക്കുന്നതെന്ന മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ്. തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ലെന്നും പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകിയതാണെന്നും റിയാസ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് റിയാസിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ്. പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായി ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി BJP നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണം. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണിതെന്നും അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ലിയോണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ നികുതി വെട്ടിപ്പിൽ നടപടിയെടുക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥൻ കൂടി വീഴ്ചയുണ്ടെന്ന് SIT കണ്ടെത്തൽ. മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥനും വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ട്. ചാർജ് മെമ്മോ കിട്ടിയ 3 ഉദ്യോഗസ്ഥരെ കൂടാതെ ഒരാൾക്ക് കൂടി വീഴ്ചയെന്നാണ് SIT കണ്ടെത്തൽ. ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടക്കുന്ന BJP സംസ്ഥാന പുനഃസംഘടനയിൽ നിലവിലെ ജനറൽ സെക്രട്ടറിമാരെ മാറ്റില്ലെന്ന് സൂചന. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, SSുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരായി തുടരും. ശോഭാ സുരേന്ദ്രനെ മഹിളാമോർച്ച ദേശീയ ഭാരവാഹിയാക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറിമാരെ നിലനിർത്തിയുള്ള പുനഃസംഘടന മതിയെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയതായി പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാണ്. ഓണക്കാലം പ്രമാണിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉത്സവബത്തയും അഡ്വാൻസും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനായി 33 കോടി രൂപ അനുവദിച്ചുവെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പെൻഷൻകാർക്ക് ഓണം അലവൻസും സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. പുരാരേഖ വകുപ്പിലെ നിയമന വിവാദത്തിൽ അന്വേഷണത്തിന് സർക്കാർ. PSC നടത്തുന്ന അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫീസർ നിയമനം സംബന്ധിച്ച് മന്ത്രി OJ ജിനേഷ് റിപ്പോർട്ട് തേടി. സ്പെഷ്യൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ വിവാദത്തിൽ പുരാരേഖ ഡയറക്ടറും റിപ്പോർട്ട് നൽകിയിരുന്നു. അസിസ്റ്റന്റ് കൺസർവേറ്റർ നിയമന പട്ടികയിൽ ഒരു ഉദ്യോഗാർത്ഥി മാത്രം വന്നതിനു പിന്നാലെ അഭിമുഖം തടസ്സപ്പെടുത്താൻ ഇന്നലെ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. ഡയറക്ടറുടെ അടുപ്പക്കാരനും CPM ബന്ധവുമുള്ള ഉദ്യോഗാർത്ഥിക്കായി യോഗ്യതകളിലടക്കം അട്ടിമറി നടത്തി നിയമനം നടത്തുന്നുവെന്നാണ് ആരോപണം. NCERT പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചു. സമിതിയിലെ 20 അംഗങ്ങളിൽ 4 പേർ RSS ബന്ധമുള്ളവർ. 11-12 ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സമിതിയിലാണ് RSS ബന്ധമുള്ളവർ അംഗങ്ങളായത്. എബിവിപി മുൻ ദേശീയ സെക്രട്ടറി വന്ദന മിശ്ര, എബിവിപി മുൻ ഭാരവാഹി യദുനാഥ് ദേശ്പാണ്ഡെ എന്നിവർ സമിതിയിലെ അംഗങ്ങൾ, ആർഎസ്എസുമായി അടുത്ത ബന്ധമുള്ള പ്രശാന്ത് ദിവേക്കർ, രവി രമേശ് ചന്ദ്രശുക്ല എന്നിവരും പുനഃസംഘടിപ്പിച്ച സമിതിയിലെ അംഗങ്ങൾ. തമിഴ്നാട് നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റംഗങ്ങൾ അതിരുവിട്ട് പ്രശംസിക്കുന്നത് വിലക്കി സ്പീക്കർ ജെ സി ഡി പ്രഭാകർ. ഓരോ വിഷയങ്ങൾ സഭയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ അതിൽ ഉറച്ചുനിന്നുകൊണ്ട് അതേക്കുറിച്ച് മാത്രം സംസാരിക്കണമെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചു. വിഷയവുമായി ബന്ധമില്ലാത്ത അനാവശ്യമായ പ്രശംസ അംഗീകരിക്കാൻ ചേർന്ന് സാധിക്കില്ലെന്ന് സ്പീക്കർ. ഭരണ നടപടികൾ കൂടുതൽ വ്യക്തതയോടെ ക്രമീകരിക്കാനുള്ള പരിഷ്കാരമെന്ന നിലയിൽ മഹാരാഷ്ട്ര സർക്കാർ പുതുതായി വിജ്ഞാപനം ചെയ്ത മഹാരാഷ്ട്ര ഗവൺമെന്റ് റൂൾസ് ഓഫ് ബിസിനസ് 2026 രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് വീറ്റോ അധികാരം നൽകുന്നതാണ് പുതിയ നീക്കമെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഇതിലെ പുതിയ ചട്ടമാണ് ചർച്ചയാകുന്നത്. പൊതു താൽപര്യം ചൂണ്ടിക്കാട്ടി ഏത് മന്ത്രിയുടെ തീരുമാനവും തിരുത്താൻ പുതിയ ചട്ടം മുഖ്യമന്ത്രിക്ക് അധികാരം നൽകുന്നു. എന്നാൽ ഈ അധികാരം വിനിയോഗിക്കുമ്പോൾ തീരുമാനത്തിന്റെ കാരണങ്ങൾ രേഖാമൂലം വ്യക്തമാക്കണമെന്നും ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ മന്ദബ് ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അതേസമയം യുഎസ് സേനയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധപങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. യുഎസ് സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും യുഎഇ പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇറാന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ബിസിനസുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏതൊരു രാജ്യവും വൻ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സൌദി അറേബ്യയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഹൂതികൾ. തങ്ങൾക്കുമേലുള്ള ഉപരോധം ഉടൻ നീക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്നും മുന്നറിയിപ്പ്. ഇനി ആക്രമണമുണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും സൌദി സേനയെ വിന്യസിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും ആക്രമണം നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്നും ഹൂതികൾ ഭീഷണി മുഴക്കി. ഒരു മാസത്തിനിടെ സൌദി സംയുക്ത സേന യുദ്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച 10 കപ്പലുകൾ മുക്കിയതായും 8 എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂതി വക്താക്കൾ അവകാശപ്പെട്ടു. കെനിയയിൽ ഹെലികോപ്റ്റർ തകർന്ന് 7 പേർ മരിച്ചു. മധ്യകെനിയയിലെ സംബുരു കൌണ്ടിയിലെ പർവ്വത നിരകളിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഇക്വഡോറിലെ ഇന്റലിജൻസ് മേധാവിയും ഭാര്യയും വിനോദസഞ്ചാരികളായ അമേരിക്കക്കാരും പൈലറ്റുമാണ് മരിച്ചത്. നബിദിനവുമായി ബന്ധപ്പെട്ട് പൊതു അവധി പ്രഖ്യാപിച്ച ഗൾഫ് രാജ്യങ്ങൾ. 25 നബിദിനമെങ്കിലും യുഎയിൽ 28 പൊതു അവധി. ശനി ഞായറും ചേർത്ത് 3 ദിവസം തുടർച്ചയായി അവധി ലഭിക്കും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ പോയിന്റ് ശതമാനം വർദ്ധിപ്പിച്ച ഇന്ത്യ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിലെ തകർപ്പൻ ജയമാണ് ഇന്ത്യയുടെ പോയിന്റ് കൂട്ടിയത്. എന്നാൽ പട്ടികയിലെ സ്ഥാനത്തിൽ ഇന്ത്യയ്ക്ക് മാറ്റമില്ല. 5 സ്ഥാനത്ത് തുടരുകയാണ് ഇന്ത്യ. 10 മത്സരങ്ങളിൽ നിന്ന് 5 ജയവും 4 തോൽവിയും 1 സമനിലയുമായി 64 പോയിന്റാണുള്ളത്. ഇന്ത്യയ്ക്കെതിരെ പരാജയപ്പെട്ടതോടെ ലങ്കയുടെ പോയിന്റ് ശതമാനം 33 കൂപ്പുകുത്തി. പട്ടികയിൽ 6-ാമതാണ് ലങ്ക. പട്ടികയിൽ ഇന്ത്യയ്ക്ക് മുകളിലാണ് ബംഗ്ലാദേശിന്റെ സ്ഥാനം 4-ാമത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: Home FM News was brought to you by Dhanya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 65%.
4: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Mid Morning with Nitya.
1: യെസ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മണിക്കൂറിലേക്ക് വേഗം എത്തിയാൽ, ഇന്ന് എത്ര പെട്ടെന്ന് സമയം പോയത്, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ദിവസവും ഇങ്ങനെ പാട്ട് കേൾക്കാനും നമ്മുടെ കോൾസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കയ്യിൽ കരുതുന്ന ഒരു എയർപോഡില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിശേഷത്തിലാണ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഞാൻ അങ്ങ് ചിലപ്പോൾ മറന്നു പോകും, അതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു തരാം. വേറൊന്നുമല്ല, ഇന്നാണ് ഖലീഫ റിലീസാകുന്നത്. അപ്പോൾ പൃഥ്വിരാജും വൈശാഖും ചേരുന്ന ആ മൂവി കാണാൻ നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം. ടിക്കറ്റുകൾക്കായിട്ട് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. HT Space ഹോം തിയേറ്റർ എന്നതിന്റെ HT Space ഖലീഫ നിങ്ങളുടെ പേര് കൂടി ചേർത്ത് കൊണ്ടയക്കേണ്ട നമ്പർ 0585829220. അതുപോലെ നാളെ 21st ബത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസ് ചെയ്യുന്നത്. ആ സിനിമ നമ്മൾ നാളെ തന്നെ ആയിരിക്കും കാണുന്നത്. ബട്ട് ഖലീഫ നമ്മൾ സാറ്റർഡേ ആണ് ഹോം സ്ക്രീനിങ്ങിൽ എത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് മൂവീസും കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാം. HT Space ഖലീഫ ആണെങ്കിൽ അങ്ങനെ, അതല്ല ബത്ലഹേം കുടുംബ യൂണിറ്റ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാമെന്ന്, നമ്മൾ എയർപോർട്ടിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വെറും ഒരു ഓഡിയോ ഡിവൈസ് ആയിട്ടല്ല ഈ ഒരു കുഞ്ഞു ഗാഡ്ജറ്റിനെ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. അതായത് ആപ്പിൾ അവരുടെ പുതിയ എയർപോർട്സിൽ ക്യാമറകൾ ഘടിപ്പിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ കാതിൽ വെക്കുന്ന ഈ കുഞ്ഞ് എയർപോർട്ടിൽ ക്യാമറയോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം അല്ലേ. യെസ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനും അത് ക്യാപ്ചർ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെയുള്ള ശേഷിയുള്ള AI പവേർഡ് ക്യാമറാസ് ആണ് ഇനി വരാനിരിക്കുന്ന പുതിയ എയർപോർട്സിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന് കേട്ടാൽ നമുക്കൊന്ന് ഞെട്ടാം അല്ലേ. ഓക്കെ, വിഷ്വൽ ഇന്റലിജൻസ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ആപ്പിൾ ഈ ഒരു വലിയ ചേഞ്ചിന് ഒരുങ്ങുന്നത്. കേട്ടപ്പോൾ നല്ല രസമുണ്ടെന്ന് തോന്നി. പക്ഷേ എന്തിനും എപ്പോഴും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അല്ലേ. നമുക്കിപ്പോൾ തുടക്കത്തിൽ അനാവശ്യമായിട്ട് ചിന്തിച്ച് നെഗറ്റീവിലേക്കൊന്നും പോകണ്ട, പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. എന്തിനാണിപ്പോൾ ഈ ഒരു ഫീച്ചർ എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. നമ്മൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു വസ്തുവിനെക്കുറിച്ചോ അറിയണമെന്ന് വിചാരിക്കാം. നമ്മൾ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കേണ്ട കാര്യം പോലുമില്ല. ഈ എയർപോർട്സിലെ ക്യാമറ അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഫോണിലെ AI സിസ്റ്റം വഴി അതിനെക്കുറിച്ചുള്ള മുഴുവൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മുടെ കാതുകളിലേക്ക് ഓഡിയോ ആയിട്ട് എത്തിച്ചേരും. വാവ്, അത് കിടലനാ. അപ്പം നമ്മളെക്കൊണ്ട് പണിയെടുക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പോഴാണെങ്കിൽ വന്ന് വന്ന് ഫോണിലെങ്കിലും കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്യുമായിരുന്നു, ഇനി അതും വേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്. എനിവേ, എന്നാലും അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴി ഒന്ന് തെറ്റിപ്പോയെന്ന് വെച്ചോ, അപ്പം നാവിഗേഷൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും മുന്നിലുള്ള തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നറിയിപ്പ് തരാനും ഒക്കെ ഈ ഒരു ആംബിയന്റ് ഇന്റലിജൻസ് സിസ്റ്റത്തിന് സാധിക്കും എന്നാണ് കേൾക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ലോകത്തെ കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ നമ്മുടെ കാതിലിരിക്കുന്ന ഈ കുഞ്ഞ് എയർപോർട്ടിന് കഴിയും എന്നർത്ഥം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ വലിയൊരു പ്രൈവസി കൺസേണും സോഷ്യൽ മീഡിയയിലും ടെക് ലോകത്തും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ നെഗറ്റീവിൻ്റെ കാര്യം കേട്ടോ. നമ്മൾ ഈ നടക്കുന്നിടത്തൊക്കെ ചുറ്റുമുള്ള കാര്യങ്ങൾ ക്യാമറയിൽ പതിയുന്ന ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കില്ലേ എന്നൊരു ചോദ്യം. അതുതന്നെയാണ് ഞാനും മനസ്സിൽ ഉദ്ദേശിച്ചത്. നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് ജീവിക്കണ്ടേ അല്ലേ. മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് നമ്മൾ ഈ എയർപോർട്ടുമായി കടന്നു കയറുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. എന്തായാലും ഈ ഒരു സാങ്കേതിക വിദ്യ വിപണിയിലെത്തുമ്പോൾ ടെക്നോളജിയുടെ ഉപയോഗം തന്നെ തികച്ചും വ്യത്യസ്തമായൊരു തലത്തിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം നമ്മുടെ കയ്യിലെ ഫോണിൽ നിന്ന് മാറി നമ്മൾ ധരിക്കുന്ന വേറബിൾ ഡിവൈസിലേക്ക് അല്ലെങ്കിൽ AI രീതിയിലേക്ക് അത് വരുന്നുമ്പോൾ ഭാവിയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പം ഈ ഒരു മൈൻഡ് ബ്ലോയിങ് ടെക് ന്യൂസിന് ശേഷം നമ്മൾ അടുത്ത പാട്ടിലേക്ക് കടക്കുകയല്ലേ. യെസ്, അപ്പോൾ പാട്ടൊക്കെ കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കും അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവ്സും പറയാനുണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Hello Abu Dhabi, idha njangal varunu. Ee onakosham kengemamaakkan Abu Dhabi Mina Center le Atkopil.
1: Home 92.2 FM in Abu Dhabi Onakosham. Onam Ponnonam. August 23rd at Atkop Meena Centeril. Aveshwajalamaya Atkop Onam Celebration.
2: Payasamalsaram, Pookalamalsaram, Malayali Manga Malsaram, Kudade Live Entertainment, Music, Dance, Fun and Games. Ingane Muruvan Kudumbathinulla Akosham, Nyangalorukunu.
1: Malsarangalil Pangadukkan Social Media Poster le QR Code Scan Jedu Register Jayga. Atkop and Home FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: இப்போ நம்ம உச்சக்கு சேஷுள்ள ஒரு ரெகுலர் ட்ராஃபிக்கிலேக்கு நோக்குவாங்க എൻ്റെ കിളിയൊക്കെ പാറിപ്പോയി കേട്ടോ. നല്ല അത്യാവശ്യം കുറേ സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക്കാണ്. ഇപ്പോൾ സമയം 1:36 നമുക്ക് ദുബായ് ഷാർജ റൂട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഇത്തിഹാദ് റോഡിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലും നാഷണൽ പെയിൻസ് പരിസരത്തുമൊക്കെ ബോർഡർ ഇടങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള സ്ലോ ട്രാഫിക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഡൗൺ ടൗൺ ആൻഡ് ബിസിനസ് ബേ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് സായദ് റോഡിൽ ഡൗൺ ടൗൺ ബിസിനസ് ബേ കണക്ടിംഗ് പോയിന്റുകളിൽ സ്ഥിരം കാണാനുള്ള സിമ്പിൾ ബ്ലോക്ക്സ് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അൽഖെയിൽ റോഡ് എടുക്കുമ്പോൾ ഈ റോഡ് വഴി റാസൽഖോർ അൽഖൂസ് ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്കും ട്രാഫിക് കാര്യമായിട്ട് തടസ്സമില്ലാതെ പോകുന്നുണ്ട്. ഷാർജ വർക്ക് ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഖലീഫ ബിൻ സായദ് റോഡ്, മലീഹ സ്ട്രീറ്റ്, അതിൽ ഇന്റർസെക്ഷനിൽ ഈ രണ്ട് ഇന്റർസെക്ഷനിലും ഡൈവേർഷൻസിലും ഒക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന ഒരു സൈൻ ബോർഡുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ മാപ്പ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുന്ന നന്നായിരിക്കും. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ധരിച്ച് സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ. അതോടൊപ്പം തന്നെ കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്തി ഓൺ ഹോം 92.2 FM.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
5: മഴയിലും വെയിലും കൂടാ

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You are listening to Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Mid morning with Nitya.
2: യോധ എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. പടകാളി ആയിക്കോട്ടെ, കുനുകുനി ചെറുകുനു നിരകൾ, ഈ പാട്ടാണെങ്കിൽ ഭയങ്കര പാടാൻ ഏറ്റവും എളുപ്പം ഈ പാട്ടാണ്. അതുപോലെ തന്നെ ഈ മാമ്പുവേ എന്നുള്ള പാട്ടും എല്ലാം ഒന്നിനൊന്നും മെച്ചം അല്ലേ. എനിവേ, നമ്മൾ നേരെ ഒരു ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കിടക്കുകയാണ്. നേരത്തെ ട്രാഫിക് അപ്ഡേറ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ച് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു, പറയാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് ഓർത്തിട്ട് പറയണം. വേറെ ഒന്നുമല്ല, ഇവിടെയല്ല, യു എയിലല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്തേക്ക് പോകാം. ഡൽഹിയിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന വനിതാ യാത്രക്കാർക്കായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പുതിയൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റാണിത് കേട്ടോ. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് എന്തിനെക്കുറിച്ച് കേട്ടാലും ശരി, നമുക്കറിയാവുന്നവരൊക്കെ ഈ പറയുന്ന പല സ്ഥലങ്ങളിലും ഉള്ളതുകൊണ്ട് നമുക്ക് ഈ വാർത്തകൾ കൃത്യമായിട്ട് അവരെ എത്തിച്ചു കൊടുക്കാനെങ്കിലും സാധിക്കും. അല്ലെങ്കിൽ ഡൽഹിയിൽ നടക്കുന്ന കാര്യം യു എയിലിരുന്നുകൊണ്ട് എന്തിനാണ് കേൾക്കുന്നതെന്നായിരിക്കും. പക്ഷേ എല്ലാ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ അപ്ഡേറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേട്ടോ. അപ്പോൾ ആ അപ്ഡേറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഡൽഹിയിലെ DTC ബസ്സുകളിലും ക്ലസ്റ്റർ ബസ്സുകളിലും ഇനി സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യണമെങ്കിൽ അവർ പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ്, അതൊരു സംഭവമുണ്ട്, അത് കൈവശം ഉണ്ടാകണം എന്നത് ഇപ്പം നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പം ഇതുവരെ നൽകിയിരുന്ന ഈ പറഞ്ഞ പോലെ പേപ്പർ അധിഷ്ഠിത അല്ലെങ്കിൽ പേപ്പർ പിങ്ക് ടിക്കറ്റ് സമ്പ്രദായം മാറ്റിക്കൊണ്ടാണ് കംപ്ലീറ്റ്ലി ഇത്തരത്തിലൊരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് ഡൽഹി ഗതാഗത വകുപ്പ് ചുവടുവയ്ക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഓഗസ്റ്റ് 1 മുതൽ ഈ കാർഡ് നിർബന്ധമാക്കാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നെ യാത്രക്കാർക്ക് തടസ്സമൊന്നും ഇല്ലാതെ കാർഡുകൾ സ്വന്തമാക്കാൻ അവർക്ക് മതിയായിട്ടുള്ള സമയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയപരിധി വീണ്ടും അവർ നീട്ടി നൽകിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയ ഉത്തരവ് പ്രകാരം യോഗ്യരായ വനിതാ യാത്രക്കാർക്ക് വളരെ ആവശ്യമായ കാർഡുകൾ കൈപ്പറ്റുന്നതിനായിട്ട് നിലവിലുള്ള ഈ പേപ്പർ ടിക്കറ്റ് സൗകര്യം തുടർന്നും കിട്ടും. എങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഒരു നിശ്ചിത തീയതി കഴിഞ്ഞാൽ തടസ്സമില്ലാതെ ഫ്രീ ആയിട്ട് യാത്ര ആസ്വദിക്കാൻ എല്ലാ വനിതാ കമ്മ്യൂട്ടേഴ്സും അവരുടെ കയ്യിൽ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് അല്ലെങ്കിൽ NCMC എന്ന് പറയുന്ന കാർഡ്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ സ്മാർട്ട് കാർഡ് കരുതേണ്ടതുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം യാത്രക്കാരുടെ സൗകര്യം മുൻനിർത്തിയായിക്കോട്ടെ, സൗജന്യ യാത്രാ ആനുകൂല്യം അത് ദുരുപയോഗം ചെയ്യുന്നത് തടയാനും ഒക്കെ ആയിട്ടാണ് ഈ ഡിജിറ്റൽ മാറ്റം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഈ ടാപ്പ് ആൻഡ് ട്രാവൽ ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള കാർഡുകൾ നമ്മളിവിടെ യൂസ് ചെയ്യത്തില്ലേ, ടാപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പം മെട്രോ കാർഡ് ആണെങ്കിലും ശരി, അതേ കാർഡ് നമുക്ക് ഇവിടുത്തെ ബസ്സിലും യൂസ് ചെയ്യാം, അതും ടാപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനമാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിലുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് കേട്ടോ ഇതിനോടകം തന്നെ പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് അതിനായിട്ട് അപേക്ഷിച്ച് കാർഡുകൾ സ്വന്തമാക്കിയത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് മേഖലയിലെ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന ഇത്തരം സ്മാർട്ട് കാർഡ് സംവിധാനങ്ങൾ ഇപ്പോൾ യാത്രക്കാരെ സംബന്ധിച്ച് അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും അവരുടെ ആ ഒരു ട്രാഫിക് പ്രക്രിയ അല്ലെങ്കിൽ ഗതാഗത പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കാനും വളരെയധികം സഹായിക്കും അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികളായിക്കോട്ടെ, അവരുടെ ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ഈ ഒരു വിവരവും പുതിയ നിബന്ധനയും കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായി നല്ലതായിരിക്കും. നമ്മൾ എങ്ങോട്ട് പോയാലും ശരി, അവിടുത്തെ അപ്ഡേറ്റ്സ് എല്ലാം

0: ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഡൽഹിയിലെ ഗതാഗത ലോകത്തു നിന്നുള്ള ഈ ഒരു പ്രധാനപ്പെട്ട വിശേഷത്തിന് ശേഷം നമ്മൾ അടുത്ത മനസ്സിന് സന്തോഷം നൽകുന്ന നല്ലൊരു പാട്ടിലേക്ക് പോയാലോ. യെസ്, എൻജോയ് ദി സോങ് ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഖലീഫ മൂവി കണ്ടതിന് ശേഷം അപ്ഡേറ്റ്സ് ഒക്കെ എത്തുന്നുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് അറിയാം. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്യുന്ന മൂവിയാണ് ഖലീഫ, അതോടൊപ്പം നാളെ റിലീസ് ചെയ്യുന്ന മൂവിയാണ് ബദൽഹേം കുടുംബ യൂണിറ്റ്. ബദൽഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിവിൻ പോളിയും അമിതാഭ് ബൈജുവും ആദ്യമായിട്ട് ഒരുമിക്കുന്ന സിനിമയാണ്. ബോക്രി രാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും സംവിധായക വേഷത്തിൽ, വൈശാഖും അല്ല അദ്ദേഹം സംവിധായകൻ തന്നെയാണ് എങ്കിലും അവർ രണ്ടുപേരും വീണ്ടും ഒരുമിക്കുന്ന ഒരു സിനിമയാണ്. ഒരുപാട് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഖലീഫയും. അപ്പൊ ഖലീഫ നമുക്ക് ഹോം സ്ക്രീനിങ്ങിൽ സാറ്റർഡേ കാണാം. നാളത്തെ സിനിമ നാളെ തന്നെ ആസ്വദിക്കുക. അപ്പൊ മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ഞങ്ങളോട് പറയാതെ ലീവൊന്നും എടുത്തു കളയല്ലേ, ഒന്ന് രണ്ട് പേരങ്ങനെ ലീവ് എടുത്തിരുന്നു കേട്ടോ. നിങ്ങളെ തെരഞ്ഞെടുത്തുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു മെസ്സേജ് വരും, ടിക്കറ്റ്സ് എവിടെ നിന്ന് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് തിയേറ്ററിലാണ് മൂവി കാണേണ്ടത്, എപ്പോഴാണ് നിങ്ങൾ അവിടെ എത്തേണ്ടത്, എപ്പോഴാണ് മൂവി തുടങ്ങുക, ഇങ്ങനെയുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു മെസ്സേജ് ഹോം ഡെസ്കിൽ നിന്ന് നിങ്ങൾക്ക് വരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാനുള്ള ടിക്കറ്റ് കിട്ടില്ല. വന്നവർക്ക് ടിക്കറ്റ് കാണാം, അല്ല ടിക്കറ്റ് മൈ മീൻസ് ആ ഒരു മെസ്സേജുമായിട്ട് വന്ന് ടിക്കറ്റ് കളക്ട് ചെയ്ത് മൂവി ആസ്വദിക്കാം. അത്രയേ ഉള്ളൂ സംഭവം. എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട. എല്ലാ ആഴ്ചകളിലും നമുക്ക് ഇഷ്ടം പോലെ സിനിമകളുണ്ട്. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ നമുക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉച്ച സമയം, നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ജോലി എടുക്കാൻ ഉള്ള ആവേശമൊക്കെ കിട്ടട്ടെ നിങ്ങളുടെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ നിന്ന് ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM.
1: You're listening to Home 92.2 FM. Home is a feeling.

0: അമ്മേ, ഞാൻ ഇത്ര ഷൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: CMRL Exology കേസ്, വീണ ടിയുടെ വിദേശ പണമിടപാടിൽ വിശദ അന്വേഷണത്തിന് ഇഡി. KPCC പ്രസിഡന്റ് ഓണം കഴിഞ്ഞു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ അവരുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് ഇഡി പറയുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ഇഡി. വീണ ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്ന് ഇഡി. കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27 വീണയുടെയും CMRL പ്രൊമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇഡിയുടെ കണ്ടെത്തലുകൾ. CMRL എക്സാലോജി കേസിൽ വീണ ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇഡി. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതെന്തിനു വേണ്ടിയെന്ന അന്വേഷണമാണ് പ്രധാനമായും നടത്തുക. ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ഇഡിക്കുണ്ട്. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്തയാഴ്ചയുണ്ടാകും. വീണാട്ടിയെ നോട്ടീസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കേസിൽ തെറ്റായ പ്രചരണമാണിപ്പോൾ നടക്കുന്നതെന്ന മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ്. തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ലെന്നും പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകിയതാണെന്നും റിയാസ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് റിയാസിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ്. പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായി ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി BJP നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണം. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണിതെന്നും അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ലിയോണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ നികുതി വെട്ടിപ്പിൽ നടപടിയെടുക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥൻ കൂടി വീഴ്ചയുണ്ടെന്ന് SIT കണ്ടെത്തൽ. മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥനും വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ട്. ചാർജ് മെമ്മോ കിട്ടിയ 3 ഉദ്യോഗസ്ഥരെ കൂടാതെ ഒരാൾക്കുകൂടി വീഴ്ചയെന്നാണ് SIT കണ്ടെത്തൽ. ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടക്കുന്ന BJP സംസ്ഥാന പുനഃസംഘടനയിൽ നിലവിലെ ജനറൽ സെക്രട്ടറിമാരെ മാറ്റില്ലെന്ന് സൂചന. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, SSുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരായി തുടരും. ശോഭാ സുരേന്ദ്രനെ മഹിളാമോർച്ച ദേശീയ ഭാരവാഹിയാക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറിമാരെ നിലനിർത്തിയുള്ള പുനഃസംഘടന മതിയെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയതായി പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാണ്. ഓണക്കാലം പ്രമാണിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉത്സവബത്തയും അഡ്വാൻസും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനായി 33 കോടി രൂപ അനുവദിച്ചുവെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പെൻഷൻകാർക്ക് ഓണം അലവൻസും സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. പുരാരേഖ വകുപ്പിലെ നിയമന വിവാദത്തിൽ അന്വേഷണത്തിന് സർക്കാർ. PSC നടത്തുന്ന അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫീസർ നിയമനം സംബന്ധിച്ച് മന്ത്രി OJ ജിനേഷ് റിപ്പോർട്ട് തേടി. സ്പെഷ്യൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ വിവാദത്തിൽ പുരാരേഖ ഡയറക്ടറും റിപ്പോർട്ട് നൽകിയിരുന്നു. അസിസ്റ്റന്റ് കൺസർവേറ്റർ നിയമന പട്ടികയിൽ ഒരു ഉദ്യോഗാർത്ഥി മാത്രം വന്നതിനു പിന്നാലെ അഭിമുഖം തടസ്സപ്പെടുത്താൻ ഇന്നലെ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. ഡയറക്ടറുടെ അടുപ്പക്കാരനും CPM ബന്ധവുമുള്ള ഉദ്യോഗാർത്ഥിക്കായി യോഗ്യതകളിലടക്കം അട്ടിമറി നടത്തി നിയമനം നടത്തുന്നുവെന്നാണ് ആരോപണം. NCERT പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചു. സമിതിയിലെ 20 അംഗങ്ങളിൽ 4 പേർ RSS ബന്ധമുള്ളവർ. 11-12 ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സമിതിയിലാണ് RSS ബന്ധമുള്ളവർ അംഗങ്ങളായത്. ABBP മുൻ ദേശീയ സെക്രട്ടറി മന്ദന മിശ്ര, ABBP മുൻ ഭാരവാഹി യദുനാഥ് ദേശ്പാണ്ഡെ എന്നിവർ സമിതിയിലെ അംഗങ്ങൾ. RSSമായി അടുത്ത ബന്ധമുള്ള പ്രശാന്ത് ദിവേക്കർ, രവി രമേശ് ചന്ദ്രശുക്ല എന്നിവരും പുനഃസംഘടിപ്പിച്ച സമിതിയിലെ അംഗങ്ങൾ. തമിഴ്നാട് നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റംഗങ്ങൾ അതിരുവിട്ട് പ്രശംസിക്കുന്നത് വിലക്കി സ്പീക്കർ ജെ സി ഡി പ്രഭാകർ. ഓരോ വിഷയങ്ങൾ സഭയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ അതിൽ ഉറച്ചുനിന്നുകൊണ്ട് അതേക്കുറിച്ച് മാത്രം സംസാരിക്കണമെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചു. വിഷയവുമായി ബന്ധമില്ലാത്ത അനാവശ്യമായ പ്രശംസ അംഗീകരിക്കാൻ ചേർന്ന് സാധിക്കില്ലെന്ന് സ്പീക്കർ. ഭരണ നടപടികൾ കൂടുതൽ വ്യക്തതയോടെ ക്രമീകരിക്കാനുള്ള പരിഷ്കാരമെന്ന നിലയിൽ മഹാരാഷ്ട്ര സർക്കാർ പുതുതായി വിജ്ഞാപനം ചെയ്ത മഹാരാഷ്ട്ര ഗവൺമെന്റ് റൂൾസ് ഓഫ് ബിസിനസ് 2026 രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് വീറ്റോ അധികാരം നൽകുന്നതാണ് പുതിയ നീക്കമെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഇതിലെ പുതിയ ചട്ടമാണ് ചർച്ചയാകുന്നത്. പൊതുതാൽപര്യം ചൂണ്ടിക്കാട്ടി ഏത് മന്ത്രിയുടെ തീരുമാനവും തിരുത്താൻ പുതിയ ചട്ടം മുഖ്യമന്ത്രിക്ക് അധികാരം നൽകുന്നു. എന്നാൽ ഈ അധികാരം വിനിയോഗിക്കുമ്പോൾ തീരുമാനത്തിന്റെ കാരണങ്ങൾ രേഖാമൂലം വ്യക്തമാക്കണമെന്നും ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ മന്ദബ് ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അതേസമയം യുഎസ് സേനയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധപങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. യുഎസ് സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും യുഎഇ പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇറാന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ബിസിനസുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏതൊരു രാജ്യവും വൻ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. നബിദിനവുമായി ബന്ധപ്പെട്ട് പൊതു അവധി പ്രഖ്യാപിച്ച ഗൾഫ് രാജ്യങ്ങൾ. 25 നബിദിനമെങ്കിലും യുഎയിൽ 28 പൊതു അവധി. ശനി ഞായറും ചേർത്ത് 3 തുടർച്ചയായി അവധി ലഭിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: ഹോം FM News was brought to you by Dhanya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: Current temperature in Dubai 37 degrees Celsius, humidity 67%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: സത്യമായിട്ട് ഞാനും ഇപ്പോഴാണ് കയറി വന്നത് കേട്ടോ. നമ്മളൊരു അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹോം വിസിറ്റ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഹോമിൽ നിന്നും നിങ്ങളുടെ ഹോമിലേക്ക് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓണ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ നമ്മുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷമൊക്കെ കൂടെ കൊണ്ട് നമ്മൾ നിറയെ സമ്മാനങ്ങളുമായിട്ട് ഹോം വിസിറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ഹോം വിസിറ്റായിരുന്നു. ഞാനും ആസിഫും കൂടെ പോയിട്ട് വന്നതാണ്. ഒരു വീട്ടിൽ പോയി വളരെ ഗംഭീര വരവേൽപ്പായിരുന്നു. പായസവും മാമ്പഴവും കുറേയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ലക്ഷ്മി മനോജ് എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ പോയത്. നമ്മളെപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്ന ലക്ഷ്മിയുടെ വീട്ടിലാണ് പോയത്. നല്ല രസമായിരുന്നു, നല്ല സ്വീകരണമായിരുന്നു. അങ്ങനെ എന്നിട്ട് ഞാനിങ്ങനെ ഈ പാട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ നമ്മുടെ നിത്തുവിനോട് വിളിച്ചു പറഞ്ഞു, എടാ ഞങ്ങളതാ എത്താറായി, എന്തായാലും പ്രോഗ്രാം തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് എത്തും, ഒരു പാട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്തേക്കണേ, അപ്പോഴേക്കും ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഓടി വന്നത്. സന്തോഷമായി. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നും പറയും ശീമ മുങ്ങിയെന്ന്. അങ്ങനെ മുങ്ങൂല, എവിടെ പോയാലും കൃത്യസമയത്ത് വരും, പിന്നെ കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറിപ്പോവും അല്ലേ. അപ്പൊ എന്തായാലും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. എല്ലാവരും കയറി വന്നോ? ഇനി നമുക്ക് കുറച്ചു നേരം നല്ല പാട്ടുകളൊക്കെ കേട്ട് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോവാം. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. മെസ്സേജ് ഒക്കെ അയക്കണേ. അടുത്ത് ഞാൻ ഖലീഫയിലെ പാട്ടാണ് ട്രെൻഡിങ് സോങ് ഓഫ് ദ അവറിൽ കേൾപ്പിക്കുന്നത്. കേട്ടിട്ട് വരാം.
2: Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Hello Abu Dhabi! Idha njangal verunnu. Iye onakosham kengemamakkan Abu Dhabi Mina Center le Atkopil.
0: Home 92.2 FM ന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23-ന് അറ്റ്കോപ്പ് മീന സെന്ററിൽ ആവേശജ്വലമായ അറ്റ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
0: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അറ്റ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM. മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൂടുതൽ കണ്ടെത്തലുമായി ED. വീണ ടി വിദേശത്തേക്ക് പണമയച്ചതിൽ ഹവാല ഇടപാട് അന്വേഷിക്കാൻ ED. CPM പിണറായി വിജയനും മറുപടി പറയണമെന്ന് കോൺഗ്രസ്. സാമ്പത്തിക ഇടപാടിൽ വീണ കുടുങ്ങുമോ?
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ഓണപ്പൂവേ, കോമൽപ്പൂവേ.
1: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമാ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: അങ്ങനെ നല്ലൊരു ഓണപ്പാട്ട് കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ അബുദാബി ഓണത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. August 23 നമ്മുടെ അഡ്കോപ് ഓണം. അബുദാബി മിനാ സെന്ററിലാണ് രാവിലെ മുതൽ അങ്ങോട്ട് തുടങ്ങി പായസ മത്സരം, പൂക്കള മത്സരം, മ്യൂസിക്, ഡാൻസ്, എന്ത് വേണം ഇനി. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരണം. നിങ്ങളും കൂടെ ഉണ്ടെങ്കിലാണ് എല്ലാവരും അവിടെ എത്തുമെന്ന് അറിയാം. എങ്കിലും നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞാലാണ് കുറച്ച് കൂടുതൽ കളറാവുക നമ്മുടെ അഡ്കോപ് ഓണം. അപ്പോൾ വൈകുന്നേരം ആയിരിക്കും ഞങ്ങൾ അവിടെ എത്തുന്നത്. രാവിലെ മുതലേ ഓണപ്പരിപാടികളല്ലേ, അപ്പോൾ ഓരോരുത്തടുത്തായിട്ട് ഇങ്ങനെ പോയിട്ട് തീർച്ചയായിട്ടും അഡ്കോപ് ഓണത്തിൽ വൈകുന്നേരം 5 മുതലുള്ള സമയം നമുക്ക് അങ്ങ് അടിച്ചു പൊളിക്കാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം, മറന്നു പോകരുത്. അബുദാബി മിനാ സെൻറ്ററിലാണ്. രാവിലെ മുതലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൂക്കള മത്സരവും പായസ മത്സരവും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. മലയാളി മംഗ മത്സരം ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എത്തിച്ചേരണം, മറന്നു പോകരുത്. August 23 അബുദാബി അബുദാബി മിനാ സെൻറ്ററിലാണ് അഡ്കോപ് ഓണം. നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. അതുപോലെ തന്നെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മളിപ്പോൾ ഹോം വിസിറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഹോമിൽ നിന്നും നിങ്ങളുടെ ഹോമിലേക്ക് നമ്മുടെ ആനിവേഴ്സറിയുടെ സമയം കൂടെയാണ്. 1st anniversary, അതുപോലെ തന്നെ ഓണം ആഘോഷം എല്ലാം കൂടെ. അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ കുറച്ച് കൂടുതൽ സന്തോഷിപ്പിക്കാൻ പറ്റും? ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവും എന്നറിയാം. കാരണം ഇന്ന് ഒരു വീട്ടിൽ പോയപ്പോൾ നമുക്കതാണ് മനസ്സിലായത്, എത്ര സ്നേഹത്തോടെയാണ് സന്തോഷത്തോടെയാണ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ റേഡിയോയിൽ പറയുന്ന വർത്തമാനങ്ങളും അതുപോലെ തന്നെ പാട്ടുകളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം നിങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് നിറയെ സമ്മാനങ്ങളൊക്കെ തന്നിട്ട് ഞങ്ങളിങ്ങ് പോരും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഹോം വിസിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് 0585829220 ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ. പിന്നെ ഈ വീക്കെൻഡിൽ നമുക്ക് 2 എല്ലാവർക്കും അറിയാം. ഒന്ന് ബത്ലഹേം കുടുംബ യൂണിറ്റ്, നാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഖലീഫ റിലീസ് ചെയ്തിട്ടുണ്ട്. നാട്ടിലെ എല്ലാവരും ഭയങ്കര അഭിപ്രായങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നാട്ടിൽ നിന്ന് വരുന്ന റിവ്യൂസ് ഒക്കെ നല്ല പൊളിയാണ്, കിടിലമാണ് അവസാനത്തെ ഭാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ പറയുന്നില്ല, കൂടുതൽ പറയുന്നില്ല. എന്തായാലും സിനിമ സൂപ്പറാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബത്ലഹേം കുടുംബ യൂണിറ്റ് നല്ലൊരു കുടുംബ സിനിമ. അപ്പോൾ നാളെ നമുക്ക് ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാൻ പോവാം. ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാനായിട്ടുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേഗം മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബത്ലഹേം കുടുംബ യൂണിറ്റ്, പിന്നെ നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. പിന്നെ പാട്ടുകൾ കേൾക്കാനായിട്ട് മലയാളി ഡയലിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അയച്ചോളൂ, അയച്ചോളൂ, അയച്ചോളൂ. ഇന്ന് നമുക്കൊരു തമിഴ് പാട്ട് കേട്ടിട്ട് വരാമേ. ബോയ്സിലെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഇത്രയും നേരമായിട്ട് എനിക്ക് മെസ്സേജ് നോക്കാൻ പറ്റിയിട്ടില്ല. അതായത് ആരൊക്കെയാണ് പാട്ടുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ ഓരോന്നായിട്ട് നോക്കിയിട്ട് പ്ലേ ചെയ്യും കേട്ടോ. അടുത്ത് വരുന്നത് നിങ്ങളുടെ പാട്ട് തന്നെയായിരിക്കും. ഈ തമിഴ് പാട്ടും കൂടെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പ്ലേ ചെയ്യുന്നതാണ്. ക്ഷമിച്ചേക്കണേ.
2: തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഷെയ്ഖ് സായിദ് സർവീസ് റോഡ് ഇൻ അൽമനാര ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ ദുബായ് അറൌണ്ട് E66 ഊദ് മേത്ത റോഡ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓൺ D88 ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ് ഇൻ മൻകൂൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് ഈ ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാന അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണേ.
1: Traffic update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.

0: മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൂടുതൽ കണ്ടെത്തലുമായി ഇഡി. വീണ ടി വിദേശത്തേക്ക് പണമയച്ചതിൽ ഹവാല ഇടപാട് അന്വേഷിക്കാൻ ഇഡി. സിപിഎമ്മും പിണറായി വിജയനും മറുപടി പറയണമെന്ന് കോൺഗ്രസ്. സാമ്പത്തിക ഇടപാടിൽ വീണ കുടുങ്ങുമോ?
1: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You are listening to Home 92.2 FM. Home is a feeling.
7: Malayalita!
8: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

കാറ്റേ കാറ്റേ വരുമോ ആറ്റിൻകരയോടത്തെ ചാറ്റൽ മഴ ചോദിച്ചു. ഇപ്പൊ ചാറ്റൽ മഴയല്ലേ, നമ്മൾ ഇവിടെ നിന്നൊന്ന് ചോദിക്കാറുണ്ട്, കാറ്റേ കാറ്റേ വരുമോ, ചൂട് കാറ്റ് വേണ്ട, ചൂട് കാറ്റ് വേണ്ട, നല്ല തണുപ്പ് കാറ്റ് വന്നു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും, എപ്പോ വരും, സുഹൈൽ വന്നു കണ്ടു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സുഹൈൽ ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു, ചൂട് തന്നെ ചൂട് സുഹൈലേ. അപ്പോഴേക്ക് നമുക്ക് സാധാരണ മെസ്സേജ് അയക്കാറുള്ള സുഹൈൽ എന്നെ വിളിച്ചോ എന്തോ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരും. സുഹൈലിനെ അല്ല, ഞാൻ നക്ഷത്രം സുഹൈലിനെയാണ് പറഞ്ഞത് കേട്ടോ. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തണുപ്പ് കാലം വരും എന്നാണ്, പക്ഷേ ഈ ചൂടങ്ങനെ പോണില്ലേ കുട്ടിയെ. അങ്ങനെ ചൂടാണേലും തണുപ്പാണേലും നല്ല പാട്ടുകളൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. ചൂടത്ത് ഇപ്പോൾ എനിക്കറിയാം പറയും, അയ്യോ അത്ര രസമൊന്നും ഇല്ല എന്ന്, അങ്ങനെ പറയില്ലേ, ചുമ്മാ ഒരു സന്തോഷമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട്

ാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മുടെ വിപിൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് ജുവലിന്റെ ബർത്ത്ഡേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് വിപിൻ, താങ്കളുടെ സുഹൃത്ത് ആണോ വൈഫാണോ എനിക്ക് അറിഞ്ഞുകൂടാ, ഇന്ന് ജുവലിന്റെ ബർത്ത്ഡേ ആണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിപിൻ അയച്ച ജുവലിന് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ ഹോം 92.2 FM ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവരുടെ വകയായിട്ടും ആശംസകൾ അറിയിക്കുന്നു, സ്നേഹത്തോടെ സ്നേഹത്തോടെ അറിയിക്കുന്നു കേട്ടോ. പിന്നെ വിപിന്റെ വകയായിട്ടും പ്രത്യേകിച്ച് പറയുന്നു ആശംസകൾ. പിന്നെ മുഹമ്മദ് റാഫിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. രാജേഷ് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഷീബയുടെ പാട്ട് മാത്രമാണ് ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുന്നത്, ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇതുവരെ രാജേഷിന് നമ്മുടെ ഹോം എഫ് എമ്മിൽ നിന്ന് ടിക്കറ്റ് കിട്ടിയിട്ടില്ല, ഒന്ന് എന്നെ അറിയിക്കൂ കേട്ടോ. ഇതുവരെ നമ്മുടെ കൂടെ ഹോം എഫ് എമ്മിൽ ഹോം തിയേറ്ററിൽ വന്നിട്ടുണ്ടോ ചേർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അയ്യോ, ആറ്റിൻകര ഓരത്തെ ചോദിച്ചത് അമലാണ്. അപ്പോൾ അമലിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്തു. കേട്ടോ കേട്ടോ അമലേ, ഞാൻ പിന്നെ കാറ്റിൻ്റെ പുറകെ പോയി, അതുകൊണ്ടാണ്. പിന്നെ സുഹൈലിൻ്റെ പുറകെ പോയി, അതൊക്കെ കൊണ്ടാണ് പേര് പറയാൻ വിട്ടുപോയത്. അമല് വിചാരിക്കുന്നുണ്ടാവും ഞാൻ കഷ്ടപ്പെട്ട് ഒരു പാട്ടൊക്കെ കേൾപ്പിച്ച് അവിടെ നിന്ന് കാറ്റിൻ്റെ കാര്യം സുഹൈലിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, എൻ്റെ പേര് മാത്രം എന്തായാലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ എവിടെ നിന്നാണ് ഡ്രസ്സ് മേടിക്കുന്നത്? നമ്മുടെ ലുലുവിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പലരും ലുലു എന്നായിരിക്കും വാങ്ങിക്കുന്നത്, പക്ഷേ എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നല്ല ചുരിദാറാണെങ്കിലും അതുപോലെ തന്നെ നല്ല കുർത്തി, മുണ്ട്, സാരി എല്ലാം നിങ്ങൾക്ക് 200 ദിർഹമിന് നമ്മൾ അവിടെ നിന്ന് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 150 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ചോദിക്കാൻ എന്താ ബാക്കി കൊടുക്കണ്ടാത്തതെന്ന്, എൻ്റെ പേര് പറയണ്ട, അവിടെ അങ്ങനെയാണിപ്പോൾ. 200 ദിർഹത്തിന് നമ്മൾ ഓണത്തിൻ്റെ സാധനങ്ങൾ മേടിക്കുക, അതായത് ചുരിദാറ്, സാരി, നല്ല മുണ്ട്, ഷർട്ട് ഒക്കെ മേടിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന സാധനങ്ങൾക്ക് 200 ദിർഹമിന് പെർച്ചേസ് ചെയ്യുമ്പോൾ 150 ദിർഹംസ് നിങ്ങൾ പേ ചെയ്താൽ മതി. സത്യമാണ്, ഞാൻ ഇന്നലെ പോയി അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സെലക്റ്റഡ് ഐറ്റംസിനാണ് നിങ്ങൾ നോക്കി തന്നെ വാങ്ങണം കേട്ടോ. ശരിക്കും ഓണ ഡ്രസ്സിനൊക്കെ അങ്ങനെ തന്നെയാണ്, 200 ദിർഹംസിന് പെർച്ചേസ് ചെയ്താൽ 150 ദിർഹംസ് നിങ്ങൾ പേ ചെയ്താൽ മതി. പിന്നെ ഷിബിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു നല്ല പാട്ട് പ്ലേ ചെയ്യണം. എനിക്ക് ഇതുവരെ സമ്മാനം കിട്ടിയിട്ടില്ല ഷീബ എന്നാണ് പറഞ്ഞത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ താഴെ മെസ്സേജ് അയച്ച് കൈവേദന എടുത്തിട്ട് വയ്യ, എനിക്ക് ഇതുവരെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് മുഹമ്മദ്. നോക്കട്ടെ മുഹമ്മദ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ ടിക്കറ്റ് കൊടുക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അടുത്തടുത്ത് കിട്ടുന്ന സുഹൃത്തുക്കൾക്ക് ഞാൻ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. കാരണം എല്ലാവരും ഇതുപോലെ ഒരുപാട് പേരുണ്ടാവും, മെസ്സേജ് അയച്ച് കൈവേദന എടുത്തിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത്, എത്ര കാലമായി അയക്കുന്നു ഇതുവരെ കിട്ടുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടാണ് ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് വിന്നേഴ്സിനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു അവസരം കിട്ടിക്കോട്ടെ അല്ലേ. അതല്ലേ അതിൻ്റെതായിട്ടുള്ള ഒരു ശരിയെന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് വരാം. എന്ത്? ആ ആ യെസ്, വിഷ്ണുവിന്റെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്, മാലയും.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൂടുതൽ കണ്ടെത്തലുമായി ഇഡി. വീണ ടി വിദേശത്തേക്ക് പണമയച്ചതിൽ ഹവാല ഇടപാട് അന്വേഷിക്കാൻ ഇഡി. സിപിഎമ്മും പിണറായി വിജയനും മറുപടി പറയണമെന്ന് കോൺഗ്രസ്. സാമ്പത്തിക ഇടപാടിൽ വീണ കുടുങ്ങുമോ?
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
5: You're listening to Home 92.2 FM. Home is a feeling.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: CMR ൽ എക്സാലോജി കേസ്. വീണ ടിയുടെ വിദേശ പണമിടപാടിൽ വിശദ അന്വേഷണത്തിന് ഇഡി. KPCC പ്രസിഡന്റ് ഓണം കഴിഞ്ഞു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ അവരുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് ഇഡി പറയുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ഇഡി. വീണ ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്ന് ഇഡി. കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27 വീണയുടെയും CMRL പ്രൊമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇഡിയുടെ കണ്ടെത്തലുകൾ. CMRL എക്സാലോജി കേസിൽ വീണ ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇഡി. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതെന്തിനു വേണ്ടിയെന്ന അന്വേഷണമാണ് പ്രധാനമായും നടത്തുക. ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ഇഡിക്കുണ്ട്. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്തയാഴ്ചയുണ്ടാകും. വീണ ടിയെ നോട്ടീസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കേസിൽ തെറ്റായ പ്രചരണമാണിപ്പോൾ നടക്കുന്നതെന്ന മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ലെന്നും പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകിയതാണെന്നും റിയാസ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് റിയാസിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ്. പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായി ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി BJP നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണം. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണിതെന്നും അഴിമതിപ്പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ലിയോണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ നികുതി വെട്ടിപ്പിൽ നടപടിയെടുക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥൻ കൂടി വീഴ്ചയുണ്ടെന്ന് SIT കണ്ടെത്തൽ. മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥനും വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ട്. ചാർജ് മെമ്മോ കിട്ടിയ 3 ഉദ്യോഗസ്ഥരെ കൂടാതെ ഒരാൾക്ക് കൂടി വീഴ്ചയെന്നാണ് SIT കണ്ടെത്തൽ. ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടക്കുന്ന BJP സംസ്ഥാന പുനഃസംഘടനയിൽ നിലവിലെ ജനറൽ സെക്രട്ടറിമാരെ മാറ്റില്ലെന്ന് സൂചന. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, SSുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരായി തുടരും. ശോഭാ സുരേന്ദ്രനെ മഹിളാമോർച്ച ദേശ് ഭാരവാഹിയാക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറിമാരെ നിലനിർത്തിയുള്ള പുനഃസംഘടന മതിയെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയതായി പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാണ്. ഓണക്കാലം പ്രമാണിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉത്സവ ഭത്തയും അഡ്വാൻസും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനായി 33 കോടി രൂപ അനുവദിച്ചുവെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പെൻഷൻകാർക്ക് ഓണം അലവൻസും സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. പുരാരേഖ വകുപ്പിലെ നിയമന വിവാദത്തിൽ അന്വേഷണത്തിന് സർക്കാർ. PSC നടത്തുന്ന അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫീസർ നിയമനം സംബന്ധിച്ച് മന്ത്രി OJ ജിനേഷ് റിപ്പോർട്ട് തേടി. സ്പെഷ്യൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ വിവാദത്തിൽ പുരാരേഖ ഡയറക്ടറും റിപ്പോർട്ട് നൽകിയിരുന്നു. അസിസ്റ്റന്റ് കൺസർവേറ്റർ നിയമന പട്ടികയിൽ ഒരു ഉദ്യോഗാർത്ഥി മാത്രം വന്നതിനു പിന്നാലെ അഭിമുഖം തടസ്സപ്പെടുത്താൻ ഇന്നലെ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. ഡയറക്ടറുടെ അടുപ്പക്കാരനും CPM ബന്ധവുമുള്ള ഉദ്യോഗാർത്ഥിക്കായി യോഗ്യതകളിലടക്കം അട്ടിമറി നടത്തി നിയമനം നടത്തുന്നുവെന്നാണ് ആരോപണം. NCERT പാഠപുസ്തക സമിതി പുനഃസംഘടിപ്പിച്ചു. സമിതിയിലെ 20 അംഗങ്ങളിൽ 4 പേർ RSS ബന്ധമുള്ളവർ. 11-12 ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സമിതിയിലാണ് RSS ബന്ധമുള്ളവർ അംഗങ്ങളായത്. ABVP മുൻ ദേശീയ സെക്രട്ടറി വന്ദന മിശ്ര, ABVP മുൻ ഭാരവാഹി യദുനാഥ് ദേശ്പാണ്ഡെ എന്നിവർ സമിതിയിലെ അംഗങ്ങൾ. RSSുമായി അടുത്ത ബന്ധമുള്ള പ്രശാന്ത് ദിവേക്കർ, രവി രമേശ് ചന്ദ്രശുക്ല എന്നിവരും പുനഃസംഘടിപ്പിച്ച സമിതിയിലെ അംഗങ്ങൾ. തമിഴ്നാട് നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റംഗങ്ങൾ അതിരുവിട്ട് പ്രശംസിക്കുന്നത് വിലക്കി സ്പീക്കർ ജെ സി ഡി പ്രഭാകർ. ഓരോ വിഷയങ്ങൾ സഭയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ അതിൽ ഉറച്ചുനിന്നുകൊണ്ട് അതേക്കുറിച്ച് മാത്രം സംസാരിക്കണമെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചു. വിഷയവുമായി ബന്ധമില്ലാത്ത അനാവശ്യമായ പ്രശംസ അംഗീകരിക്കാൻ ചേർന്ന് സാധിക്കില്ലെന്ന് സ്പീക്കർ. ഭരണ നടപടികൾ കൂടുതൽ വ്യക്തതയോടെ ക്രമീകരിക്കാനുള്ള പരിഷ്കാരമെന്ന നിലയിൽ മഹാരാഷ്ട്ര സർക്കാർ പുതുതായി വിജ്ഞാപനം ചെയ്ത മഹാരാഷ്ട്ര ഗവൺമെന്റ് റൂൾസ് ഓഫ് ബിസിനസ് 2026 രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് വീറ്റോ അധികാരം നൽകുന്നതാണ് പുതിയ നീക്കമെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഇതിലെ പുതിയ ചട്ടമാണ് ചർച്ചയാകുന്നത്. പൊതു താൽപര്യം ചൂണ്ടിക്കാട്ടി ഏത് മന്ത്രിയുടെ തീരുമാനവും തിരുത്താൻ പുതിയ ചട്ടം മുഖ്യമന്ത്രിക്ക് അധികാരം നൽകുന്നു. എന്നാൽ ഈ അധികാരം വിനിയോഗിക്കുമ്പോൾ തീരുമാനത്തിന്റെ കാരണങ്ങൾ രേഖാമൂലം വ്യക്തമാക്കണമെന്നും ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ മന്ദബ് ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അതേസമയം യുഎസ് സേനയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധപങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. യുഎസ് സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും യുഎഇ പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇറാന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ബിസിനസുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏതൊരു രാജ്യവും വൻ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. നബിദിനവുമായി ബന്ധപ്പെട്ട് പൊതു അവധി പ്രഖ്യാപിച്ച ഗൾഫ് രാജ്യങ്ങൾ. 25 നബിദിനമെങ്കിലും യുഎയിൽ 28 പൊതു അവധി. ശനി ഞായറും ചേർത്ത് 3 തുടർച്ചയായി അവധി ലഭിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: ഹോം FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:07.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
3: 53%. ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൽറാസ്.

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഖലീഫ, അങ്ങനെ ഖലീഫയിലെ പാട്ട് കേട്ടുകൊണ്ട് നമ്മളിതാ വീണ്ടും തിരികെ എത്തുകയാണ് മലയാളി ഡായിലേക്ക്. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളി ഇടാ. ഇന്ന് വ്യാഴാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച 3 മണി കഴിയുമ്പോൾ നമ്മുടെ മലയാളി ഡായിലേക്ക് ഒരു അതിഥി എത്താറുണ്ട്. അത് മറ്റാരുമല്ല, ഫൈസിൽ റാസിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ കൂടെ സംസാരിക്കാനായിട്ട് ഫൈസിൽ റാസിയും ഷീബയുമാണുള്ളത്. വെൽക്കം ബാക്ക്.
1: നമസ്കാരം.
0: ഖലീഫയിലെ പാട്ട് കേട്ടുകൊണ്ട് തുടങ്ങി. ഇന്ന് നാട്ടില് നമ്മുടെ ഖലീഫ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ഇങ്ങനെ റിവ്യൂ പറയുന്നത് കേട്ടു അല്ലെ, സന്തോഷത്തിലാണ്.
1: നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്.
0: ഖലീഫയുടെ ദുബായിൽ വന്ന സമയത്ത് ഒരു ഭാഗം കൂടെയായിരുന്നു നമ്മുടെ ഫൈസൽ റാസി. എങ്ങനെ, എപ്പോ, എന്ത്, അത് കേൾക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ആഗ്രഹം കാണും. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ അറിഞ്ഞിട്ട് കുറേ നാളായി, പക്ഷെ ഞാൻ ഇങ്ങനെ ആ ഒരു റിലീസ് ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ, അതെ, ആ ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് വെച്ചേക്കുകയായിരുന്നു. ഖലീഫയിൽ ഫൈസൽ എന്തൊക്കെയാണ് ഇവിടെ ദുബായിൽ വന്നപ്പോ ചെയ്ത, എനിക്ക് തോന്നുന്നു അതിന്റെ ക്രൂവിന്റെ ഭാഗമായിരുന്നു ഇത്തവണ അല്ലെ, എന്തൊക്കെയായിരുന്നു സംഭവങ്ങൾ?
1: നമ്മളൊരു 10-20 ദിവസം ഡെസേർട്ടിലും അതുപോലെ മംസാറും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സാധാരണ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ 20 ദിവസം ഷൂട്ട് ചെയ്താലും ചിലപ്പോൾ സിനിമയിൽ കാണുന്നത് ചിലപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ആയിരിക്കും.
0: അതെ അതെ.
1: അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഖലീഫ. ആ ഖലീഫയുടെ ഒരു ഭാഗമായി ഖലീഫയുടെ കൂടെ ഞാൻ അതിൽ ക്രൂ മെമ്പറായി നിന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്തായാലും സിനിമക്കകത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെക്ഷൻസാണ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സാണ്. അത് ഒരു ചെറിയ സിനിമയാണെങ്കിലും അതിലൊരു 10-30 പേര് ജോലി ചെയ്യുന്നുണ്ടാവും, 30-ന്റെ മേലുണ്ടാവും. അതിൽ സിനിമയുടെ സെക്ഷൻസ് എന്ന് പറയുമ്പോൾ ആർട്ട് സെക്ഷൻസ് ഉണ്ടാവും, ക്യാമറ യൂണിറ്റ് ഉണ്ടാവും, കോസ്റ്റ്യൂം ഉണ്ടാവും, മേക്കപ്പ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവും, ഫുഡ്, ഹോസ്പിറ്റാലിറ്റി, ഡ്രൈവേഴ്സ്, പിന്നെ ഡയറക്ടോറിയൽ സൈഡ്, അവരെ അസിസ്റ്റൻസ്, അവർ അസോസിയേറ്റ്, അങ്ങനെ ഒരുപാട് പേര് അടങ്ങിയതാണ്. ഒരു ടീം വർക്കാണ് ഒരു സിനിമ എന്ന് പറയുന്നത്.
0: അപ്പൊ
1: ഈ ഖലീഫയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഉള്ള ഒരു ടെക്നിക്കൽ സൈഡ് ബാക്ക് ഇത് ചെയ്തിട്ടുള്ളത് തെലുങ്കിൽ നിന്നാണ്, തെലുങ്ക്, അതുപോലെ ഹോളിവുഡിൽ നിന്നാണ്. ഇതിന്റെ ഫൈറ്റ് സീക്വൻസും ചേസിങ്ങും, നിങ്ങളൊക്കെ ഈ സിനിമയിലെ ചേസിങ്ങും ഇതൊക്കെ കാണുമ്പോ അതില് ഒരു ഭാഗമായിരുന്നു ഞാൻ. നമ്മളെ കാണിക്കുന്നില്ലെങ്കിലും ആ ചേസിങ്ങിലൊക്കെ നമ്മള് അതില് ആ ചിലപ്പോ വണ്ടി ഓടിക്കുന്നത് നമ്മളായിരിക്കും. അപ്പൊ മുന്നിൽ ക്യാമറ വലിയ ഇതില് അങ്ങനെ അത്രയും റോഡുകൾ ഒരു 5-8 കിലോമീറ്റർ ബ്ലോക്ക് ചെയ്തിട്ട് ഒക്കെയാണ് അത് എടുക്കുന്നത്. നമുക്ക് സിനിമ എടുക്കുന്നതിന്റെ പിന്നിലുള്ള എഫേർട്ടും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഒരു ചേസിങ് ഷോട്ട്സും മറ്റതൊക്കെ എടുക്കുമ്പോൾ, ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു സമ്മറിൽ തന്നെ ആയിരുന്നു ഇതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്.
0: ഇവിടെ നമ്മൾ ദുബായിൽ കൂടുതലും ഖലീഫയില്
1: ഫൈറ്റും ആക്ഷൻ സീക്വൻസ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് വിദേശികളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് വിദേശികളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും സിനിമ വളരെ ഒരു നമുക്ക് തീരെ ഒരു ഇരുന്ന് ബോറടിക്കാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ഖലീഫ. എന്തായാലും അങ്ങനെ ആവും.
0: അതെ, തീർച്ചയായിട്ടും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയില്ലേ, ചില സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന ആദ്യം അതിന്റെ സംവിധായകനെ നോക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഹീറോ. അത് പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കമാണ്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ. ശരിക്കും പൃഥ്വിരാജ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഓക്കെ, അദ്ദേഹത്തിന്റെ സിനിമയാണ് കണ്ടേ പറ്റൂ. അത്രത്തോളം ഉണ്ട് ഇപ്പൊ ആരാധകർ UAE-ൽ. എനിക്ക് തോന്നുന്നു ആരാധകർ കുറച്ച് കൂടുതലുണ്ട് പൃഥ്വിക്കെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഫൈസലും ഇപ്രാവശ്യം അതിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വരാതെ ക്രൂ മെമ്പേഴ്സിന്റെ കൂട്ടത്തിൽ നിന്ന് ഇവിടെ ഖലീഫയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്.
1: നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ, പോകുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്നാല്, കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് അത് പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ മോഹൻലാലിനെ അധികം എക്സ്പെക്ട് ചെയ്തിട്ട് പോകരുത്.
0: ഓക്കെ, അത് ഒരു ക്യാമിയോ അപ്പിയറൻസ് ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഖലീഫ ഇത്
1: ഇൻട്രോ മാത്രമാണ് മോഹൻലാൽ വരുന്നത്. ലാലേട്ടന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു ഇൻട്രോ മാത്രമാണ്, പക്ഷെ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കുന്ന കുറച്ച് ഭാഗം,
0: അതായത് അടുത്ത മൂവിയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അല്ല, നമ്മൾ കഥയൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ, നമുക്ക് പിന്നെ സ്പെഷ്യൽ സ്ക്രീനിങ്ങും ഉണ്ട്. അപ്പോൾ ഇത്തവണ സ്പെഷ്യൽ സ്ക്രീനിങ്ങിന് നമ്മുടെ ഖലീഫ സാറ്റർഡേ ആണ് നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിങ് നമ്മുടെ ഹോം തിയേറ്ററിൽ. അപ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഫൈസൽ റാസിയെയും കാണാൻ പറ്റും എന്നാണ് ഞാൻ വാക്ക് കൊടുക്കട്ടെ എന്നാണ് നമ്മുടെ വിശ്വാസം.
1: നമ്മുടെ ശ്രോതാക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാം.
0: അതെ അതെ, ഇപ്പോഴും കുറെ പേരിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ സത്യസന്ധമായിട്ട് ഇതുവരെ മെസ്സേജ് ആയി, കാരണം ചിലപ്പോൾ പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് അടുത്തടുത്ത് തന്നെ ചിലപ്പോൾ ചില സുഹൃത്തുക്കൾക്ക് കിട്ടും, അപ്പോൾ അതൊരു ലക്കാണ്. അപ്പം ഞാൻ ഞാൻ പറയാറുണ്ട് ഇപ്പോൾ തീരെ കിട്ടാത്തവർ, ഇതുവരെയും കിട്ടാത്തവർ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറേ നാളായി ട്രൈ ചെയ്യുന്നു കിട്ടിയിട്ടില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചാൽ നമ്മൾ അവർക്കും കൂടെ ഒരു അവസരം കൊടുക്കണമല്ലോ
1: അല്ലേ.
0: അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ.
1: രാവിലെ മുതൽ വൈകുന്നേരം വരെ എപ്പോഴും ഖലീഫയിലെ പാട്ടാണ് നമ്മള് വണ്ടിയിലാണെങ്കിലും പുറത്താണെങ്കിലും പിന്നെ സോഷ്യൽ മീഡിയ തുറന്നാണെങ്കിലും ഒക്കെ ഖലീഫയിലെ പാട്ടാണ് കേൾക്കുന്നത്.
0: അതെ അതെ, നമ്മൾ ഖലീഫയിലെ പാട്ട് കേട്ടുകൊണ്ടാണ് വന്നത്. അപ്പൊ ഈ ഈ വീക്കെൻഡിൽ നമുക്ക് രണ്ട് മൂവിയാണ്, നാളെ നമുക്ക് ബദ്ലഹം കുടുംബ യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ട്രെൻഡിങ് സോങ്ങിന്റെ സമയത്ത് ബദ്ലഹം കുടുംബ യൂണിറ്റിലെ പാട്ട് കേൾപ്പിക്കാന്ന്. പാട്ട് കേൾപ്പിക്കട്ടെ.
1: തീർച്ചയായിട്ടും.
0: എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ പറയാ, എല്ലാരും എന്ത് പറയുന്നു, എല്ലാരും വീട്ടിലൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ബാക്കി നമുക്ക് പിന്നീട് വർത്തമാനം പറയാം. കേട്ടുകൊണ്ടേ ഇരിക്കുക എല്ലാവരും ഹോം 92.2 FM. Trending song of the hour, brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Hello Abu Dhabi, idhar njangal verunu. Ee onakosham kengemamakkan Abu Dhabi Mina Center le Atkopil.
0: Home 92.2 FM in Abu Dhabi onakosham. Onam പൊന്നോണം ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
0: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൂടുതൽ കണ്ടെത്തലുമായി ED. വീണ ടി വിദേശത്തേക്ക് പണമയച്ചതിൽ ഹവാല ഇടപാട് അന്വേഷിക്കാൻ ED. CPM-ഉം പിണറായി വിജയനും മറുപടി പറയണമെന്ന് കോൺഗ്രസ്. സാമ്പത്തിക ഇടപാടിൽ വീണ കുടുങ്ങുമോ?
1: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
6: You are listening to Home 92.2 FM. Home is a feeling.
7: മലയാളിട്ട
1: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അൽനഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: Brought to you by Shama Golden Diamonds. Zero VAT-il swarnam swantamakam. Ras Al Khaimah Airport departure terminalil immigration sheshamulla outletil ninnum. VAT free gold purchase only from Shama Golden Diamonds.
1: ഏത് മൂഡ്? ഇപ്പൊ കംപ്ലീറ്റ് ഓണം മൂഡാണ്.
2: അതെ,
1: ഫൈസൽ റാസിയും അതുപോലെ തന്നെ ഷീബയുമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ. കഴിഞ്ഞ വർഷത്തെ ഒരു ട്രെൻഡിങ് സോങ്,
2: ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ആയിരുന്നു.
1: അതെ, എവിടെ നോക്കിയാലും ഏത് മൂഡ് അല്ലേ. ഓക്കെ, പിന്നെ ഫൈസൽ
2: പൂക്കളിടാനുണ്ടോ?
1: പൂക്കളെ ഇടാറുണ്ടോന്നോ? പിന്നെ പൂക്കളെ ഇടാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് എല്ലാ ദിവസവും പൂക്കളെ ഇടും. ഇപ്പൊ അതിനെ കുറിച്ച് ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് എപ്പോഴാണോ ആവശ്യം, പ്രത്യേകിച്ച് തിരുവോണം വരുന്ന ദിവസം ഇടും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെല്ലാരും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് എന്തെങ്കിലും ആഘോഷ പരിപാടികൾ ഉണ്ടെങ്കിൽ കുറച്ച് പൂക്കളെ.
2: പണ്ടൊക്കെ നമ്മുടെ നാട്ടില് കുട്ടികൾ ഇങ്ങനെ പൂ പറിക്കാൻ നടക്കും. ഈ അത്തം മുതല് ഈ 10 ദിവസം ഈ തുമ്പപ്പൂവാണ് കൂടുതൽ പറിക്കാൻ നടക്കുന്നത്. തുമ്പപ്പൂവും തുമ്പയൊക്കെ നമുക്ക് കണ്ടൊരു ഓർമ്മ, അല്ല നമുക്ക് നൊസ്റ്റാൾജിക്കാണ് അതൊക്കെ. അപ്പൊ അത് എവിടൊക്കെ പൂവുകളുള്ള വെച്ചാൽ ആ പൂവുകളൊക്കെ ശരിയായിട്ടുള്ള പൂവുകൾ കൊടുന്ന് ചെറുതാണെങ്കിലും അത് നല്ല രീതിയിൽ നല്ല വൃത്തിയില് പൂക്കളിട്ട് അത് കാണുന്നത് തന്നെ ഒരു ഭംഗിയാണ്,
1: ഐശ്വര്യമാണ് വീട്ടുമുറ്റത്ത്.
2: അതെല്ലാ ദിവസവും ഈ 10 മുതൽ 10 ദിവസവും.
1: ഫൈസലും പൂവായിരുന്നോ?
2: ഞാൻ ഇടാറുണ്ട്.
1: ഇവിടെ ഇടും, ഇവിടും വീട്ടില്.
2: ആ, ഞങ്ങള് ഫ്രണ്ട്സൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും.
1: എന്തായാലും
2: കുട്ടികളൊക്കെ കൂടിയിട്ട്.
1: ആ, ഓണം എന്ന് പറയുമ്പോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴും അല്ലേ, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരുമ്പോഴും നമ്മള് വീട്ടിലൊരു പൂക്കളം ഇടും.
2: കുട്ടികളെ പ്രായത്തിൽ അവർക്ക് വേറൊന്നുമില്ല, അവർക്ക് ആ ഒരു സെലിബ്രേഷൻ മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ.
1: അതെ അതെ അതെ,
2: എല്ലാവരും പൂ പറിക്കാൻ പോവും, എല്ലാവരും പൂക്കളിടും.
1: ഓക്കെ, ഓ, പൂക്കളത്തിന്റെ
2: ഇഷ്ടമുള്ള പൂവ് ഏതാ?
1: എനിക്ക് എല്ലാ പൂക്കളും ഇഷ്ടമാണ്. നമ്മുടെ മുല്ലപ്പൂ, പിച്ചിപ്പൂ ഒക്കെ ഇഷ്ടമാണ്. പിന്നെ റോസ് ഇഷ്ടമാണ്,
2: കൂടുതൽ ഇഷ്ടമാണ്.
1: ആ, ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കണിക്കൊന്ന ഉണ്ടല്ലോ, ആ, ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു വലിയ കണിക്കൊന്ന ഉണ്ട്. അത് ഭയങ്കര രസമാണ്, അതിങ്ങനെ പൂത്ത് കിടക്കുന്ന.
2: നീലത്താമര,
1: നീലത്താമര നമ്മുടെ താമരപ്പൂവും ഒക്കെ ഇഷ്ടമാണ്. ആമ്പൽപ്പൂ കണ്ടിട്ടില്ലേ? ആമ്പൽപ്പൂവ്, ആമ്പൽപ്പൂവ് ഒക്കെ രസമാണ്.
2: നീലത്താമര,
1: ഓണ,
2: ചെമ്പകം,
1: അതെ,
2: അങ്ങനെ കുറെ പൂക്കളുണ്ട്.
1: പൂക്കളുടെ
2: നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ ഉണ്ടാവും, ഇഷ്ടമുള്ള സ്ഥലം ഉണ്ടാവും, ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാവും. ഇഷ്ടമുള്ള കളർ ഏതാ?
1: എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നീലയാണ്, അതിലെ നേവി ബ്ലൂ, അതുപോലെ ബ്ലാക്കുമാണ് എനിക്ക് ഇഷ്ടം. പിന്നെ അങ്ങനെ കളേഴ്സ് നോക്കുമ്പോ എല്ലാം ഇഷ്ടമാണ്, എന്നാലും എന്റെ ഏറ്റവും ഫേവറേറ്റ് ബ്ലൂ.
2: എല്ലാ മനുഷ്യർക്കും അവരേതായ ഒരു ചോയ്സ് ഉണ്ടായിരിക്കും എല്ലാത്തിലും.
1: ഉണ്ട്,
2: എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും.
1: അതെ അതെ.
2: പക്ഷെ ഇതില് നമ്മള് സൈക്കോളജിക്കലി ഈ ഓരോ കളറുകൾ ഇഷ്ടപ്പെടുന്നവരുടെ പിന്നിലുള്ള അവരുടെ ക്യാരക്ടർ നമുക്ക് വായിക്കാൻ കഴിയും എന്നാണ്.
1: അത് ശരി. അപ്പൊ എനിക്ക് ഇഷ്ടം ബ്ലൂ കളറാണ്.
2: ബ്ലൂ കളറാണെങ്കിൽ സമാധാനമുള്ള ആൾക്കാരായിരിക്കും, ഇങ്ങോട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലും ഒഴിഞ്ഞു മാറി പോകുന്നവരായിരിക്കും, നല്ല വൃത്തി ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവര്.
1: കറക്റ്റ് ആണ്.
2: അങ്ങനെയൊക്കെ ഓരോന്നിനും. അപ്പൊ നമ്മൾ റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അവര് അവരേതായ ഒരു ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അതുണ്ട്, വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പൊ ഇത് കളർ നമുക്ക് ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടം.
1: അതെ അതെ അതെ,
2: ഓരോ കളറുകളും. അതുപോലെ തന്നെ വസ്ത്രമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ നമ്മൾ മനുഷ്യന്മാർ തന്നെ ഒരുപാട് എല്ലാവർക്കും പല മുഖങ്ങളാണ്. പക്ഷെ മുഖത്തൊക്കെ കണ്ണും മൂക്കും ഈ ഫീച്ചേഴ്സ് തന്നെ ഉള്ളോ?
1: അതെ, അത്രേ ഉള്ളൂ. കുറച്ച് കുറച്ച് ഷേപ്പിന്റെ ആകൃതിയിൽ മാത്രം വ്യത്യാസമുണ്ട്.
2: സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്നവന്റെ കണ്ണിലാണ്.
1: കറക്റ്റ്, അത് കറക്റ്റ് ആണ്.
2: അത് അടങ്ങിയിരിക്കുന്ന വസ്തുവിലല്ല, നമ്മൾ കാണുന്നവന്റെ കണ്ണിലാണ് എപ്പോഴും ആ സൗന്ദര്യം. പൂക്കളിലാണെങ്കിലും കളറിലാണെങ്കിലും എല്ലാത്തിലും.
1: ഭക്ഷണത്തിന്റെ കാര്യത്തിൽ
2: ഭക്ഷണം അത് നമുക്ക് ചോയ്സ് ആണ്. എന്തൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാല്, നമുക്ക് പണമാണെങ്കിലും എന്ത് തന്നെ ഈ ലോകത്തിലുള്ള എന്ത് കിട്ടിയാലും മനുഷ്യനക്ക് ആർത്തി തീരില്ല, നമുക്ക് വേണ്ടാന്ന് പറയില്ല. പക്ഷെ മതി എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ,
1: ഭക്ഷണം,
2: ആഹാരം.
1: നമ്മൾക്കൊരു
2: നമ്മളൊരു വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇനിയിപ്പോ എന്ത് കൊടുന്നു തന്നാലും നമുക്ക് അവിടുന്ന് കഴിക്കാൻ കഴിയില്ല.
1: കറക്റ്റ് ആണ്, ശരി.
2: അപ്പൊ നമ്മള് മനസ്സറിഞ്ഞിട്ട് ഒരു ആഹാരം ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ, അതൊക്കെ ഒരു നമ്മളിലും ഒരു മനസ്സ് നിറക്കുന്ന ഒരു കാര്യം അതാണ്.
1: സത്യമാണ്, എനിക്ക് അത് വലിയ ഇഷ്ടമാണ്.
2: അപ്പൊ നമ്മള് ഇഷ്ടപ്പെടുന്ന ആഹാരം, ഇപ്പൊ ഓണം വരുമ്പോഴാണ് നമ്മൾ സദ്യ കഴിക്കുന്നത്.
1: ഞാൻ ഇടയ്ക്കിടയ്ക്ക് സദ്യ കഴിക്കും കേട്ടോ, എനിക്ക് സദ്യ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്.
2: സദ്യയിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും.
1: അതെ,
2: നമ്മള് ചില സ്ഥലങ്ങളിൽ 20 ഐറ്റംസ് ഉണ്ടാവും, ചിലപ്പോ 29 ഐറ്റംസ് ഉണ്ടാവും, 42 ഐറ്റംസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ സദ്യകളൊക്കെ നമ്മൾ ഈ റെസ്റ്റോറന്റുകളിലൊക്കെ പറയുന്നത് 29 വിഭവങ്ങൾ, 32 വിഭവങ്ങൾ, പിന്നെ ഇത്ര പായസം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ
1: ഫൈസൽ ഇത്തവണ എവിടെ നിന്നാണ് ഓണസദ്യ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്?
2: ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരൊറ്റ സ്ഥലത്തു നിന്നാണ് ഓണസദ്യ കഴിക്കുന്നത്.
1: എവിടുന്നാ?
2: അത് ടീ കോർണർ ഫ്രഷ് ആൻഡ് സേവ് കറാമ. ഫിഷ് മാർക്കറ്റിന്റെ അടുത്ത്. അവിടെ ഡൈനിങ് ഉണ്ട്, അതേപോലെ തന്നെ ഡെലിവറി ഉണ്ട്.
1: ശരി ശരി ശരി. ഇത്തവണയും അപ്പൊ അവിടെ
2: അവിടെ വന്നിന് സ്പെഷ്യലൈസ് ആൾക്കാരെ ഓണത്തിന് കൊടുന്ന് ഷെഫിനെ വെച്ചുണ്ടാക്കുന്നതാണ്. പിന്നെ പ്രൈസും വളരെ കുറവാ.
1: അത് ശരി.
2: ഒരു 32-34 റംസ് ഒക്കെയാണ് വരുന്നുള്ളു. കഴിഞ്ഞ പ്രാവശ്യം അത് 25 റംസ് ആണ്. അങ്ങനെ
1: കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും ഇത്തവണയും ടീ കോർണറിൽ പോവാവുന്നതാണ്.
2: ടീ കോർണർ ഫ്രഷ് ആൻഡ് സേവില് പോവാം. വളരെ നല്ല, എന്തായാലും കഴിച്ചു കഴിഞ്ഞാല് വയറ് നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് തിരിച്ചു പോരാ.
1: ഓ അത് ശരി. അപ്പൊ എന്തായാലും ടീ കോർണർ ഫ്രഷ് ആൻഡ് സേവ് അവിടെ നിങ്ങൾക്ക് ഇത്തവണ നമ്മുടെ ഫൈസൽ റാസി പറയുന്നുണ്ട് നിങ്ങൾക്ക് പോയി
2: കഴിച്ചിട്ട് അഭിപ്രായം പറയും.
1: ശരിക്കും നമ്മളിപ്പോ ഒരു വർഷം ഒരിടത്ത് നിന്ന് കഴിച്ചു, ചിലപ്പോ അടുത്ത വർഷം നമ്മൾ പുതിയ റെസ്റ്റോറന്റ് വരുമ്പോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ട്രൈ ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ ഇദ്ദേഹത്തെ 5 വർഷത്തെ ഗ്യാരണ്ടി
2: ഗ്യാരണ്ടി
1: 5 വർഷമായിട്ട് അല്ലെ, അത്രയും തന്നെ കഴിച്ചിട്ടും പിന്നെയും പിന്നെയും അവിടെ നിന്ന് തന്നെ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതെനിക്ക് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് അവിടെ പ്രീ ബുക്കിംഗ് ഉണ്ടോ? അങ്ങനെ
2: എന്തെങ്കിലും?
1: ഓക്കെ.
2: ഇപ്പോ നമുക്ക് ഓണം എന്ന് പറയുന്നത് ദുബായില് ഇപ്പൊ ഈ 1st മുതൽ തുടങ്ങിയേക്കാണ്. ഇനിയിപ്പോ അത് ഡിസംബർ ആവണം, ക്രിസ്മസ് ആവണം, ഓണം കഴിയണമെങ്കിൽ. എനിക്ക് തോന്നുന്നത് നാട്ടിനേക്കാളും കൂടുതൽ ഇവിടെയാണ് ജനങ്ങള് ഓണം
1: ആഘോഷിക്കുന്നത്. കാരണം പ്രത്യേകിച്ചും എല്ലാരും നമ്മുടെ ആ തിരുവോണ ദിവസം, ഇത്തവണ നമുക്ക് ഈ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് എല്ലാവർക്കും എല്ലാരും ഒന്ന് ലീവ് എടുത്ത് ആഘോഷിക്കാനോ അല്ലെങ്കിൽ ദൂരെയുള്ള ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് മിക്കവാറും എല്ലാരും ഈ ഒരു വീക്കെൻഡ് സമയമാകുമ്പോഴത്തേക്ക് ഓണം ആഘോഷിച്ച് ഓരോരുത്തരുടെയും സൗകര്യങ്ങൾ നോക്കിയിട്ടാണ് ഇല്ലേ നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈസൽ പറഞ്ഞതുപോലെ നമുക്ക് ഡിസംബർ വരെ ആഘോഷങ്ങളാണ്.
2: മാത്രമല്ല ഇവിടുത്തെ വസ്ത്രധാരണം, നമ്മൾ എന്നും യുണീക്കായിട്ട് വസ്ത്രം ധരിക്കുന്നത് പല വസ്ത്രങ്ങളാണ്. പക്ഷെ ഈ ഓണ സമയത്ത് നമ്മളും മുണ്ടും അല്ലെങ്കിൽ അപ്പം മാത്രമാണ്. നമ്മള്
1: ആഘോഷത്തിനാണ്
2: എനിക്ക് ഭയങ്കര
1: ഇഷ്ടം.
2: ആ സമയത്ത് മാത്രമാണ് നമ്മൾ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് കൂട്ടുകാരുടെ ഇടയിലൊക്കെ വരുന്നത്.
1: എങ്ങനെ വൈഫിന് സദ്യ ഉണ്ടാക്കാൻ
2: അറിയാം? വൈഫ് നന്നായിട്ട് സദ്യ ഉണ്ടാക്കും. വൈഫ് നല്ല പാചകം ചെയ്യുന്ന ആളാണ്.
1: കഴിഞ്ഞ ആഴ്ച എവിടെ നിന്ന് പറയുന്ന ഞാൻ കേട്ടു. അപ്പൊ എന്തായാലും വൈഫിനോട് അന്വേഷണം പറയാം, ഇടയ്ക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി കൂട്ടേക്ക് കൊടുത്തേക്കാം.
2: അതെ അതെ.
1: ശരി, എന്തായാലും ഒത്തിരി സന്തോഷം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ ഒരു തമിഴ് പാട്ട് കേട്ടിട്ട് വന്നാലോ?
2: അതെ,
1: ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്.
2: ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കാനുണ്ട്.
1: അതെ അതെ.
3: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ, ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: അല്ലെ പാട്ട്. പക്ഷേ ക്ഷമിക്കണം, എനിക്ക് ഈ പാട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഓഗസ്റ്റ് 23 എല്ലാവരും അങ്ങ് എത്തിയേക്കണേ, അബുദാബിയിലേക്ക് എത്തിയേക്കണം. നമ്മുടെ മിനാ സെൻറ്ററിൽ അബുദാബി അഡ്കോപ്പ് ഓണം നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എത്തിയേക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ലുലുവിൽ നിങ്ങൾക്ക് സദ്യ പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മുടെ പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇപ്രാവശ്യവും ലുലുവിൽ സദ്യ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലുലുവിൽ നിന്ന് നിങ്ങൾക്ക് സദ്യ ഓർഡർ ചെയ്യാം. എപ്പോഴും ഇഷ്ടപ്പെട്ട ഫുഡിൻ്റെ കാര്യവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ നമ്മൾ ഓഫ് എയറിൽ ഫൈസൽ റാസി എന്നോട് പൂക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു പൂക്കാലത്ത് ഇഷ്ടമുള്ള ഒരു, ഇതൊരു പൂക്കാലമാണല്ലോ
1: അല്ലേ? കാലം ചില സീസണുകളാണ്. 12 വർഷത്തിലൊരിക്കലേ പൂക്കുന്ന
0: നീലക്കുറിഞ്ഞി.
1: ചില മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്.
0: അതെന്താ?
1: ഞാൻ സിദ്ദീഖ് സാറെ കുറിച്ച് ഒരിക്കൽ എഴുതിയിട്ടുണ്ടായിരുന്നു. 12 വർഷത്തിലൊരിക്കലേ വളരെ അപൂർവം വരുന്ന മനുഷ്യന്മാര്, അതായത് നമുക്ക് എല്ലാം മുന്നിൽ ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ ഒഴിവായി നിന്ന് നല്ല മനുഷ്യനായിട്ട്
0: ജീവിക്കുക.
1: അപ്പോൾ അത് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞു പോലെയാണ് അദ്ദേഹം ഞാൻ ഒരിക്കൽ എഴുതിയിരുന്നു അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊരു മരിക്കുന്നതിന്റെ
0: മുന്നേ. ശരി,
1: പുള്ളി അത് ഇനിയിപ്പോ ഒരാള് വന്ന്
0: പേഴ്സണലി ഒത്തിരി അടുപ്പമുള്ള ആളായിരുന്നു.
1: വളരെ അടുപ്പമുള്ള ആളായിരുന്നു. നമ്മളെപ്പോഴും അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയിലും ഞാനുണ്ട്. ഒരു 15 വർഷമായിട്ട് എടുത്തിട്ടുള്ള എല്ലാ സിനിമയിലും ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാസ്കർദ രാസ്കറിലെ നയൻതാരയുടെ ബ്രദർ
0: എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാ, ശരിയാ.
1: ഒരിക്കല് ഈ ഫുക്രി എന്നുള്ള സിനിമയില് അപ്പോൾ ഒരു ബംഗാളി ക്യാരക്ടർ ചെയ്യാനായിട്ട് രാവിലെ വരാം എന്ന് പറഞ്ഞ അയാൾ വന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ആ താടിയൊക്കെ കളഞ്ഞിട്ട് ഓടിവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മലയാളം പറയുന്ന ഒരു ബംഗാളി.
0: അതിനാണ്.
1: ആ സമയത്ത് ജോജു അങ്ങനെ ഒരു 10-12 വലിയ ആർട്ടിസ്റ്റുകൾ, ഇന്നത്തെ വലിയ ആർട്ടിസ്റ്റുകളാണ് അന്ന് എൻ്റെ കൂടെ ആ സീനിലുണ്ടായിരുന്നത്. അന്ന് രാവിലെയാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത് അറിയുന്നത്.
0: അങ്ങനെ ചില ചാൻസുകൾ നമ്മൾ വിചാരിക്കാതെ കിട്ടും.
1: അങ്ങനെ സിദ്ദീഖയുടെ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ എല്ലാ തലത്തിലും എല്ലാ കൂടെ ഞാൻ ഉണ്ടാവാറുണ്ട്. എവിടെയും പോവാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു നല്ല മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വേർപാട് എനിക്ക് ഭയങ്കര നഷ്ടമാണ്.
0: മനസ്സിലായി, മനസ്സിലായി.
1: അപ്പൊ ഞാൻ ഈ നീലക്കുറിഞ്ഞി അതുപോലെ ഈ പൂക്കളെ കുറിച്ച് പറയുമ്പോൾ, ചില പൂക്കള് വളരെ അപൂർവമായിട്ട് നമ്മുടെ നാട്ടില് കുറെ നല്ല മണമുള്ള നല്ല വാസന എന്ന്
0: പറയാല്ലേ,
1: ചെമ്പകം. ചെമ്പകം അതിന്റെ ഒരു
0: പ്രത്യേകമാണ്.
1: കുറച്ചുകൂടി എക്സ്ട്രീമാണ്,
0: കുറച്ച് നമ്മൾ കുറച്ച് രൂക്ഷമായിട്ട് നമ്മളെങ്ങനെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന ഒരു.
1: അതുപോലെ നമ്മുടെ മുറ്റത്തൊരു മുല്ലുണ്ടെങ്കിൽ ആ മുല്ല പൂത്ത് കഴിയുമ്പോൾ നമ്മൾ രാത്രിയിൽ കാറ്റിൽ അത് നമ്മുടെ അടുത്തേക്ക് വരും ആ മണം.
0: കറക്റ്റ്, കറക്റ്റ്
1: അല്ലേ? മുല്ലമണം
0: വരും, വരും, വരും.
1: അതേപോലെ ചില പൂക്കൾക്ക് മാത്രമാണ്
0: അതുപോലെ അത്ര ഈ രാത്രിയിൽ, അതായത് സന്ധ്യക്കാണ് കൂടുതലും വിരിയുന്ന കല്യാണ സൗഗന്ധികം. എന്റെ വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നു, കാരണം എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പൂവ്. അങ്ങനെ നിറയെ വെച്ച് പിടിപ്പിക്കും. അതിന് ഇങ്ങനെ രാത്രി ഒരു ചെറിയ കാറ്റ് വീശിയാൽ തന്നെ എന്തൊരു മണമാണെന്നറിയോ ഫൈസലെ?
1: അതെ, അതെ. ചില പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ മണം ഉണ്ടാവില്ല. ഇപ്പൊ പറഞ്ഞ
0: കൊന്ന
1: പൂത്ത് നിൽക്കുന്ന കാണുമ്പോ ഒരുപാട് ഭംഗിയാണ് അകലെന്ന് കാണുമ്പോഴേ.
0: സത്യം
1: അല്ലേ? നമുക്കൊരു വിഷുവിന്റെ ഫീലാണ് പിന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ. അതേപോലെ ചെണ്ടുമല്ലി, ഈ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോ
0: ഇല്ലെങ്കിൽ
1: നമ്മള് മറ്റ് കർണാടക ബോർഡറിലേക്ക് പോകുമ്പോ ഈ വലിയ സൂര്യകാന്തി പൂക്കളെ ഒരു വലിയ തോട്ടങ്ങൾ കാണാം.
0: കറക്റ്റ് ആണ്.
1: എല്ലാവരും കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. എന്തായാലും ചെമ്പകം, ചെമ്പകം ഒരു നല്ല എക്സ്ട്രീം ആണല്ലോ. ഞാൻ
0: എന്താണ് ഞാൻ ചെമ്പകമേ പാട്ട് പ്ലേ ചെയ്യണോ?
1: ചെമ്പകം മാത്രല്ല, അതില് നമ്മൾ ഈ പുസ്തകത്തിന്റെ ഉള്ളിൽ വെക്കാറുണ്ട് ചെറുപ്പത്തില് ചെമ്പകം.
0: ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് മറ്റേ നമ്മുടെ അരയാലിന്റെ ഇല ഉണ്ടല്ലോ, ആ ഇല ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ട്. പിന്നെ മയിൽപ്പീലി,
1: മയിൽപ്പീലി.
0: പിന്നെ റോസാ പൂക്കളുടെ ഇതള ഞാൻ വെക്കുമായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടമായിരുന്നു. അത് ഇങ്ങനെ പുസ്തകത്തെ അത് ചെറുതിലെ കുറച്ച് വായിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു.
1: ഞാൻ ഇതുപോലെ ഒരു ചെമ്പകം എടുത്തിട്ട് വേറെ പെൺകുട്ടിയുടെ ബുക്കിൽ വെച്ചു.
0: അതാണ്, വേറെ പെൺകുട്ടിയുടെ ബുക്കിൽ വെച്ചു.
1: വലിയ പ്രശ്നമായി.
0: പ്രശ്നാവൂലേ? ഓക്കെ. അപ്പോ എന്നിട്ട്,
1: എന്നിട്ട് പിന്നെന്താ, പ്രിൻസിപ്പാൾ വിളിച്ചോണ്ട് അവിടെ രണ്ട് കൈ പൊന്നിച്ച് നിർത്തി അവിടെ.
0: ശരി.
1: എന്തായാലും നമുക്ക് ഈ ചെമ്പകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, പണ്ട് ആൽബം സോങ്സ് ഉള്ള കാലത്ത് ഈ ചെമ്പകമേ എന്നുള്ളൊരു പാട്ടുണ്ട്, ഫ്രാങ്കോ പാടിയ പാട്ട്. ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോ അന്നത്തെ ആ കാലഘട്ടം നമ്മളിപ്പം പറയുന്നതാണ്,
0: പ്രിൻസിപ്പാൾ
1: വിളിച്ചോണ്ട് പോയത്. ഓരോരുത്തർക്കും അവരേതായ കാലഘട്ടത്തിലെ ഇതുപോലുള്ള പ്രണയങ്ങളും ആ യാത്രകളും ആ സമയം ആ ഫ്രണ്ട്സുമായിട്ടുള്ള ടൂർ പോയതും എല്ലാം ഓർമ്മ വരും.
0: ഫ്രണ്ട്സുമായിട്ടുള്ള മാറ്റി വെക്കി പുസ്തകത്തിനകത്ത് പൂ വെച്ചതാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള സംഭവം.
1: പിടിക്കപ്പെട്ടു.
0: ശരി, അപ്പൊ ഇപ്പോ ചെമ്പകമേ എന്നുള്ള പാട്ട് നമുക്ക്.
1: ഫ്രാങ്കോ പാടിയ നല്ലൊരു സോങ് ആണ്. ശ്യാം ധർമ്മനാണ് അതിന്റെ മ്യൂസിക്
0: ചെയ്തിട്ടുള്ളത്. ഈ പാട്ടുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന്
1: തോന്നുന്നുണ്ട്. അത് അന്നത്തെ സമയത്ത് ഈ ആൽബം സോങ്സ് ഇറങ്ങുന്ന സമയത്ത് അതിനൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം പേര് ഉദയശങ്കരൻ എന്നാണ്. ഉദയശങ്കരനാണ് ഒരു ആദ്യമായിട്ട് നമ്മളാണ് അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കുന്നത്. അദ്ദേഹം കണ്ണീർപ്പാടം കൊയ്യുന്നേരം എന്നുള്ളൊരു തേങ്ങല്ല ആ സോങ് ഡയറക്ട് ചെയ്ത പുള്ളിയാ. അങ്ങനെ പുള്ളി കുറച്ച് സേവക്കുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് പിന്നീട് വാട്ടർമാൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ട്.
0: ഓ ശരി.
1: വാട്ടർമാൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ആൽബംസ് ആണ് കേരളത്തിലൊരു
0: 60%.
1: അത് നമ്മൾ കളിയാക്കി വിളിച്ചതാണ്. പിന്നെ അത് പുള്ളി അത് ഐഡന്റിറ്റി ആക്കി മാറ്റി.
0: നിങ്ങൾ
1: ഗൂഗിളിലാണെങ്കിലും വാട്ടർമാൻ അടിച്ചു കഴിഞ്ഞാല് പുള്ളിയുടെ സോങ്സ് കാണാം. ബ്രില്യൻ ഡയറക്ടറാണ് പുള്ളി. ഒരുപാട് വർഷം ലോഹിദാസിന്റെ അസോസിയേറ്റ് ആയിരുന്നു പിന്നീട് അതിനുശേഷം.
0: ശരി, അപ്പോ ഇനി നമ്മുടെ സമയവും ഇവിടെ കഴിയാനായി മലയാളിയുടെ ആയിടെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ആ പാട്ട് ഞാനങ്ങ് പ്ലേ ചെയ്യാം,
1: ചെമ്പകമേ.
0: ചെമ്പകമേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആഴ്ച
1: തീർച്ചയായിട്ടും.
0: താങ്ക് യു ഫൈസൽ.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എവിടെ നിർമ്മിക്കണമെന്ന് തമിഴ്നാടിന് തീരുമാനിക്കാം. ചിലവ് കേരളം വഹിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെന്നൈ മഹാബലിപുരത്ത് നടക്കുന്ന ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31 യോഗത്തിന് മുന്നോടിയായാണ് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണവും വിവിധ വികസന വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ദക്ഷിണ മേഖലാ കൌൺസിലിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലപാടാവർത്തിച്ച കേരളം. പുതിയ അണക്കെട്ട് വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. പുതിയ അണക്കെട്ടിന്റെ മുഴുവൻ ചിലവും കേരളം വഹിക്കുമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും വി ഡി സതീശൻ. അതേസമയം മുല്ലപ്പെരിയാറിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. അണക്കെട്ടിൽ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ആവശ്യപ്പെട്ടു. ലോക്സഭാ സീറ്റുകൾ 543 നിലനിർത്തണമെന്നും നിലവിലെ സീറ്റെണ്ണത്തിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകണം. കൂടാതെ കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ഇ ഡി. വീണാട്ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്ന് ഇ ഡി. കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27 വീണയുടെയും CMRL പ്രമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇഡിയുടെ കണ്ടെത്തലുകൾ. CMRL എക്സാലോജി കേസിൽ വീണാട്ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇഡി. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതെന്തിനു വേണ്ടിയെന്ന അന്വേഷണമാണ് പ്രധാനമായും നടത്തുക. ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ഇഡിക്കുണ്ട്. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്തയാഴ്ചയുണ്ടാകും. വീണാട്ടിയെ നോട്ടീസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കേസിൽ തെറ്റായ പ്രചരണമാണിപ്പോൾ നടക്കുന്നതെന്ന് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ലെന്നും പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകിയതാണെന്നും റിയാസ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് റിയാസിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ സിപിഎമ്മിന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മും മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ്. പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായി ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി ബിജെപി നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണം. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണിതെന്നും അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. KPCC അധ്യക്ഷ പദവിയിലേക്ക് മുഴുവൻ സമയ നേതാവ് വേണമെന്ന ആവശ്യവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ അദ്ദേഹം ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി.

കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽഗാന്ധി, പ്രിയങ്ക എന്നിവരുമായി സോണിയാഗാന്ധിയുടെ വീട്ടിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ സംഘടനാ കാര്യങ്ങളും പുതിയ അധ്യക്ഷ നിയമനവും ഉടൻ പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. എന്നാൽ കൂടിക്കാഴ്ചയിൽ പേരുകൾ മുൻനിർത്തിയുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സസ്പെൻഷൻ റദ്ദു ചെയ്യണമെന്ന എം ആർ അജിത്കുമാറിന്റെ വാദങ്ങൾ തള്ളി സർക്കാർ. എസ് ഐ ടി റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സസ്പെൻഷനിൽ ഒപ്പുവയ്ക്കാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നും സർക്കാർ. മുഖ്യമന്ത്രി ഒപ്പുവച്ചില്ലെന്ന അജിത്കുമാറിന്റെ വാദവും സർക്കാർ തള്ളുകയായിരുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഹർജി തള്ളി ഹൈക്കോടതി. ഇത്തരം ആവശ്യങ്ങളുമായി വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. അതേസമയം വിചാരണ നടപടികളിൽ നിന്ന് ഇന്നും വിട്ടുനിന്ന റോജി അഗസ്റ്റിനെയും ആന്റോ അഗസ്റ്റിനെയും ജോസ് കുട്ടി അഗസ്റ്റിനെയും ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി രൂക്ഷമായി വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസ് അറസ്റ്റിൽ. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് ജാൻമണി വിവാദ പ്രസ്താവന നടത്തിയത്. ജന്തർമന്ദർ സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിക്കെതിരായ ജാൻമണിയുടെ പരാമർശം ഉണ്ടായത്. വടകര എം ഡി എം എ കേസിൽ റിമാൻഡിലായ കാവ്യ, നീഷ്മ എന്നീ അധ്യാപകരെ കോടതി രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര എൻ ഡി പി എസ് കോടതിയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിവരെ ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതേസമയം കേസുമായി ബന്ധമില്ലെന്നും കീർത്തന കള്ളം പറയുകയാണെന്നും കോടതിയിൽ ഹാജരാക്കാൻ എത്തിക്കുന്നതിനിടെ കാവ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാസർഗോഡ് എം ഡി എം എ കേസിൽ പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഓഗസ്റ്റ് 22 വരെ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ തുടരും. പ്രതികൾക്കായി ഹാജരായത് കോൺഗ്രസ് നേതാവായ അഭിഭാഷകനാണ്. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ് കമാഡമാണ് പ്രതികൾക്കായി ഹാജരായത്. യൂത്ത് കോൺഗ്രസുകാർ പ്രതികളായ മയക്കുമരുന്ന് കേസിൽ 11-ാം ദിവസമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. പാർട്ടി പരിപാടികളിൽ വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന കോൺഗ്രസ് നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസിന്റെ അതിതീവ്ര പ്രീണന നയം പുനരുജ്ജീവിപ്പിക്കുകയാണെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ വെടിഞ്ഞവരെ അപമാനിക്കുകയാണെന്നും അമിത്ഷാ. പശ്ചിമേഷ്യയിൽ ഇറാനും യു എസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ മന്ദബ് ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അതേസമയം യു എസ് സേനയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധപങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. യു എസ് സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും യു എ പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ പുതിയ സാമ്പത്തിക ശിക്ഷാ നടപടികൾ പരാജയപ്പെട്ട നയങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും ഇത് യു എസിന് കൂടുതൽ തിരിച്ചടികൾ മാത്രമേ നൽകൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കോൺഗ്രസ് നേതാവും മുൻ എം പിയുമായിരുന്ന സജ്ജൻ കുമാർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സിഖ് വിരുദ്ധ കലാപക്കേസിൽ തിഹാർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടെയായിരുന്നു അന്ത്യം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് 84 പാലം കോളനി പ്രദേശത്തുണ്ടായ കലാപത്തിനിടയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അദ്ദേഹം പ്രതിയാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഗൾഫ് മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകൾ പലതും കമ്പനികൾ റദ്ദാക്കി. രാജ്യാന്തര പ്രാദേശിക സർവീസുകളിൽ പലതും റദ്ദാക്കിയതായും യാത്രക്കാർ വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇത്തിഹാദിന്റെ അബുദാബി ബഹ്റൈൻ സെക്ടറിലെ 3 സർവീസുകൾ നാളെ വരെ റദ്ദാക്കിയിട്ടുണ്ട്. എമിറേറ്റ്സിന്റെ കുവൈറ്റ് ബഹ്റൈൻ സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. എയർ അസ്താന, ദുബായ്, ദോഹ സർവീസുകൾ ഏതാനും ആഴ്ചകളിലേക്ക് കൂടി റദ്ദാക്കിയിട്ടുണ്ട്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: എടാ കുമ്പാരേ, വാടാ വാടാ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഹൈ ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൊഴിട്ട് കാര്യണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ട്. അത്ര
6: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
7: ലുലു, where the world comes to shop.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

ഓണത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: കോൺഗ്രസ് വന്ദേ മാതൃത്തെ രണ്ടായി വിഭജിച്ചത് മുസ്ലിം പ്രീണനത്തിനെന്ന് അമിത് ഷാ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെന്നൈ മഹാബലിപുരത്ത് നടക്കുന്ന ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31st യോഗത്തിന് മുന്നോടിയായാണ് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണവും വിവിധ വികസന വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ദക്ഷിണ മേഖലാ കൌൺസിലിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലപാടാവർത്തിച്ച കേരളം, പുതിയ അണക്കെട്ട് വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. പുതിയ അണക്കെട്ടിന്റെ മുഴുവൻ ചിലവും കേരളം വഹിക്കുമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും വി ഡി സതീശൻ. അതേസമയം മുല്ലപ്പെരിയാറിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. അണക്കെട്ടിൽ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ആവശ്യപ്പെട്ടു. ലോക്സഭാ സീറ്റുകൾ 543 നിലനിർത്തണമെന്നും നിലവിലെ സീറ്റ് എണ്ണത്തിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകണം നടപടികളെന്നും കാവേരിയിൽ സുപ്രീംകോടതി വിധിയും ട്രൈബ്യൂണൽ തീരുമാനവും നടപ്പാക്കണമെന്നും മുഖ്യമന്ത്രി വിജയ് കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ. വീണ ദുബായിലേക്ക് 85 lakh രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ അവരുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് ഇഡി പറയുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ഇഡി. വീണ ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്ന് ഇഡി. കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27 വീണയുടെയും CMRL പ്രമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇഡിയുടെ കണ്ടെത്തലുകൾ. കേസിൽ തെറ്റായ പ്രചരണമാണിപ്പോൾ നടക്കുന്നതെന്ന് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ലെന്നും പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകിയതാണെന്നും റിയാസ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് റിയാസിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ്. KPCC അധ്യക്ഷ പദവിയിലേക്ക് മുഴുവൻ സമയ നേതാവ് വേണമെന്ന ആവശ്യവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ അദ്ദേഹം ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽഗാന്ധി, പ്രിയങ്ക എന്നിവരുമായി സോണിയാഗാന്ധിയുടെ വീട്ടിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ സംഘടനാ കാര്യങ്ങളും പുതിയ അധ്യക്ഷ നിയമനവും ഉടൻ പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. എന്നാൽ കൂടിക്കാഴ്ചയിൽ പേരുകൾ മുൻനിർത്തിയുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സസ്പെൻഷൻ റദ്ദു ചെയ്യണമെന്ന MR അജിത്കുമാറിന്റെ വാദങ്ങൾ തള്ളി സർക്കാർ. SIT റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സസ്പെൻഷനിൽ ഒപ്പുവയ്ക്കാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നും സർക്കാർ. മുഖ്യമന്ത്രി ഒപ്പുവച്ചില്ലെന്ന അജിത്കുമാറിന്റെ വാദവും സർക്കാർ തള്ളുകയായിരുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാക്കേസിൽ വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഹർജി തള്ളി ഹൈക്കോടതി. ഇത്തരം ആവശ്യങ്ങളുമായി വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. അതേസമയം വിചാരണ നടപടികളിൽ നിന്ന് ഇന്നും വിട്ടുനിന്ന റോജി അഗസ്റ്റിനെയും ആന്റോ അഗസ്റ്റിനെയും ജോസ് കുട്ടി അഗസ്റ്റിനെയും ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി രൂക്ഷമായി വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസ് അറസ്റ്റിൽ. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് ജാൻമണി വിവാദ പ്രസ്താവന നടത്തിയത്. ജന്തർമന്തർ സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിക്കെതിരായ ജാൻമണിയുടെ പരാമർശം ഉണ്ടായത്. വടകര MDMA കേസിൽ റിമാൻഡിലായ കാവ്യ, നിഷ്മ എന്നീ അധ്യാപകരെ കോടതി 2 പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര NDPS കോടതിയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 4 ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതേസമയം കേസുമായി ബന്ധമില്ലെന്നും കീർത്തന കള്ളം പറയുകയാണെന്നും കോടതിയിൽ ഹാജരാക്കാൻ എത്തിക്കുന്നതിനിടെ കാവ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാസർഗോഡ് MDMA കേസിൽ പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഓഗസ്റ്റ് 22 വരെ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ തുടരും. പ്രതികൾക്കായി ഹാജരായത് കോൺഗ്രസ് നേതാവായ അഭിഭാഷകനാണ്. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ് കമാഡമാണ് പ്രതികൾക്കായി ഹാജരായത്. യൂത്ത് കോൺഗ്രസുകാർ പ്രതികളായ മയക്കുമരുന്ന് കേസിൽ 11-ാം ദിവസമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. പാർട്ടി പരിപാടികളിൽ വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന കോൺഗ്രസ് നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസിന്റെ അതിതീവ്ര പ്രീണന നയം പുനരുജ്ജീവിപ്പിക്കുകയാണെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ വെടിഞ്ഞവരെ അപമാനിക്കുകയാണെന്നും അമിത്ഷാ. പശ്ചിമേഷ്യയിൽ ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ മന്ദബ് ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അതേസമയം യുഎസ് സേനയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധപങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. യുഎസ് സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും യുഎഇ പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ പുതിയ സാമ്പത്തിക ശിക്ഷാ നടപടികൾ പരാജയപ്പെട്ട നയങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും ഇത് യുഎസിന് കൂടുതൽ തിരിച്ചടികൾ മാത്രമേ നൽകൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഗൾഫ് മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകൾ പലതും കമ്പനികൾ റദ്ദാക്കി. രാജ്യാന്തര പ്രാദേശിക സർവീസുകളിൽ പലതും റദ്ദാക്കിയതായും യാത്രക്കാർ വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇത്തിഹാദിന്റെ അബുദാബി ബഹ്റൈൻ സെക്ടറിലെ 3 സർവീസുകൾ നാളെ വരെ റദ്ദാക്കിയിട്ടുണ്ട്. എമിറേറ്റ്സിന്റെ കുവൈറ്റ് ബഹ്റൈൻ സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. എയർ അസ്താന, ദുബായ്, ദോഹ സർവീസുകൾ ഏതാനും ആഴ്ചകളിലേക്ക് കൂടി റദ്ദാക്കിയിട്ടുണ്ട്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
5: You are listening.

0: HR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ട്രെൻഡിങ് ട്രാക്കൊക്കെ കേട്ട് നിങ്ങളിങ്ങനെ സമാധാനത്തിൽ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമായിരിക്കും. വെരി ഗുഡ് ഈവനിങ് അസ്സലാമു അലൈക്കും. നമസ്കാരം, ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ് കേട്ടോ. എവിടെ വരെയായി നിങ്ങളുടെയൊക്കെ ഓണം ഒരുക്കങ്ങൾ? ഓഫീസിൽ ഒരുപാട് മലയാളി എംപ്ലോയീസ് ഉള്ള ഓഫീസുകൾക്കൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഓണത്തിനുള്ള കുറേയധികം പദ്ധതികളും പരിപാടികളും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് സദ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായോ, അല്ലെങ്കിൽ ഓണക്കോടിയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടോ? അതിനി വീക്കെൻഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ, ഒരുപാട് പേര്. എന്തായാലും നമ്മളും പവർ പാക്ഡ് ആയിട്ട് കുറേയധികം പരിപാടികൾ ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി അത് കുറേ എണ്ണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്നേഹസദ്യയുമായി ഒരുമിച്ച് കൂടിയിരുന്നു. ആൻഡ് നമ്മുടെ ഓണസമ്മാനം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് മുതൽ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലിസണേഴ്സിൻ്റെ അടുക്കലേക്ക് ഇന്ന് ഞങ്ങൾ ബർഷയിൽ പോയിട്ട് ഇപ്പോഴേ തിരിച്ച് വന്നുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയി, കുറച്ച് ഡിലേ ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. ഒരു സാധാരണ ഞാനൊരു 5-10 ആകുമ്പോഴേക്കും നിങ്ങളോട് വർത്തമാനം പറയാൻ വേണ്ടി കയറാറുള്ളതാണ്. പക്ഷേ ഒരു 5 മിനിറ്റ് താമസിച്ചുള്ളൂ, ഓടി പിടിച്ച് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയാസമുണ്ടല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും ചൂടിനൊന്നും വലിയ കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയുന്നില്ല. കാരണം ഈ ഒരു ദിവസങ്ങളിലൊക്കെ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ചൂട് കുറയുമെന്ന് NCM അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും പ്രത്യക്ഷത്തിൽ നമുക്കതിങ്ങനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കുറയുമായിരിക്കും, ഒരു 4-5 ദിവസത്തിനകത്ത് വെച്ചിട്ട് എന്തായാലും കുറയുമായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ മഴ ഉണ്ടെങ്കിലൊക്കെ പറയണം കേട്ടോ. അത്യാവശ്യം മഴയും മൂടൽമഞ്ഞും ഒക്കെ ഉണ്ടാകും എന്നുള്ളൊരു പ്രഡിക്ഷൻ കൂടി NCM ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ദിവസങ്ങളിൽ നാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം വിമാന സർവീസുകളിൽ ചില ഇന്ററപ്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വിമാന കമ്പനികൾ അറിയിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ദിവസങ്ങളിലൊക്കെ നാട്ടിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവർ, പ്രത്യേകിച്ചും എയർപോർട്ടിലേക്ക് തിരിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ അതത് കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് അവരുടെ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ടോൾ ഫ്രീ നമ്പേഴ്സിലൂടെയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുക എന്നുള്ളൊരു കാര്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട എയർലൈൻ കമ്പനികളൊക്കെ അറിയിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കൺസേൺ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. സോ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ പോയിട്ടിപ്പോൾ അഥവാ ഡിലേഡൊക്കെ ആവുകയാണെങ്കിൽ വെറുതെ എയർപോർട്ടിൽ പോസ്റ്റ് ആവണമല്ലോ. അപ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് എടുത്തതിന് ശേഷം മാത്രം യാത്ര തുടരുക. ഇനി എന്തായാലും കുറേയധികം ബ്യൂട്ടിഫുൾ ട്രാക്സും അതോടൊപ്പം തന്നെ നിരവധി സമ്മാനങ്ങളുമായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അല്ല ദിവസം രാവിലെ തുടങ്ങി, ഇന്ന് വൈകുന്നേരത്തെ ഷോ നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.
2: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
0: ഹോം 92.2 FM അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
2: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
0: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's
5: 055-666-5859.
1: Home 92.2 FM. Home is a feeling.
7: എന്റെ വണ്ടിയുടെ കാര്യം.
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
3: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
9: ഓണപ്പൂവേ, കോമൽപ്പൂവേ.
6: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: ഓണക്കാലത്തെ തിയേറ്ററുകളിലെ ആവേശം ആഘോഷം ഖലീഫയുടെ റിലീസോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. ആൻഡ് യെസ് നാട്ടിലൊക്കെ ഇന്ന് റിലീസായി, നാട്ടിലും ഇവിടെയും എല്ലാം റിലീസായി. നമ്മളെന്തായാലും ഈ ഒരു വീക്കെൻഡ് സെലിബ്രേഷൻസിന്റെ ഭാഗമായി, ഓണം സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് മറ്റന്നാൾ വൈകുന്നേരത്താണ് ഖലീഫ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് വേണ്ടേ, ഖലീഫ കാണണ്ടേ നമുക്ക്? അപ്പോൾ ഖലീഫയ്ക്കുള്ള ടിക്കറ്റ്സിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു ചോദ്യം ചോദിക്കാം, നിസ്സാരമായ ചോദ്യമാണ്, ഉത്തരം ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. കരിക്കാമുറി ഷൺമുഖൻ എന്ന ക്യാരക്ടർ മമ്മൂക്കയുടെ ഒരു എപ്പിക് ക്യാരക്ടറാണ്. അത് മലയാളത്തിൽ റിലീസായിട്ടുള്ള എണ്ണം പറഞ്ഞ ഗാങ്സ്റ്റർ ചിത്രങ്ങളിൽ ഒന്നിൽ നിന്നുള്ള കഥാപാത്രമാണ് ഈ കരിക്കാമുറി ഷൺമുഖൻ. അദ്ദേഹം ഒരു പോലീസുകാരനാണ്, പക്ഷേ കൂടുതലും അദ്ദേഹത്തിൻ്റെ സഹവാസം കൊച്ചി നഗരത്തിലെ ഗുണ്ടകളും ഗ്യാങ്ങുകളുമായിട്ടൊക്കെയാണ്. അപ്പോൾ ആരാണ് അല്ലെങ്കിൽ ഏതാണ് ആ സിനിമ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ടതിന് ഒരു ഫോർമാറ്റ് കൂടി ഉണ്ട്. HT SPACE THE RIGHT ANSWER SPACE നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. കരിക്കാമുറി ഷൺമുഖൻ എന്ന എപ്പിക് കഥാപാത്രമായി മമ്മൂക്ക എത്തിയ ചിത്രം ഏത് എന്നുള്ളതാണ് ഇന്ന് ഖലീഫയുടെ കപ്പിൾ ഇൻവൈറ്റ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. ആൻഡ് മാത്രമല്ല, റേഡിയോയിലൂടെ മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ കോൺടെസ്റ്റും ഓപ്പൺ ആണ്. ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഖലീഫയുടെ ഒരു പോസ്റ്റ് കാണാം. അതിനിടയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി, അങ്ങനെയും ടിക്കറ്റ് സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്നാവട്ടെ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: റോഡിലേക്ക് നോക്കുമ്പോൾ എല്ലാ പ്രധാനപ്പെട്ട റോഡ്സിലും അത്യാവശ്യം വൈകുന്നേരത്തെ ഒരു പീക്ക് ട്രാഫിക് കൺജസ്റ്റഡ് സിറ്റുവേഷൻസ് സ്റ്റാർട്ടായിട്ടുണ്ട്. എസ്പെഷ്യലി അൽഖ്യൽ റോഡിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇന്ന് സാധാരണ വീക്ക് ഡേയ്സിനേക്കാൾ കുറച്ചധികം കൺജഷൻസ് ഒരു അൽഖ്യൽ റോഡിലേക്ക് ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് തന്നെ വ്യാപിച്ച് കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. വർഷാഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കൺജസ്റ്റഡ് സാഹചര്യം ഓൾമോസ്റ്റ് റാസൽഖോ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് വരെയും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിൽ മോഡറേറ്റ് ആയിട്ട് അത്യാവശ്യം ഒരു മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആകെത്തുകയിൽ യൂഷ്വലി അൽഖ്യൽ റോഡ് എടുക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന സമയത്തേക്കാൾ ഡിലേയേക്കാൾ കുറച്ചധികം സമയം ഇന്ന് ചിലപ്പോൾ ട്രാഫിക്കിൽ കിടക്കേണ്ടി വന്നേക്കാം. ആൻഡ് ഒരു ഉമ്മുസഖീം സ്ട്രീറ്റിലേക്ക് കയറുന്നിടത്തായിട്ട് ഒരു മേജർ കാർ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഒരു ബർഷ സെക്കൻഡ് ഭാഗത്തു നിന്നൊക്കെ ഉമ്മുസഖീം സ്ട്രീറ്റ് എടുക്കുന്നവർക്ക് കുറച്ചധികം ഡിലേ ആ ഒരു ഏരിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് അൽഖ്യൽ സ്ട്രീറ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ഇതും ആ ഒരു ഏരിയയിൽ ബർഷ ഭാഗത്ത് തന്നെയാണ്, അൽബർഷ ടീകോമിന്റെ ഭാഗത്ത് നിന്നൊക്കെ വരുന്നവർക്കാണ് കുറച്ചധികം ഡിലേ ഇതുമൂലം അനുഭവപ്പെടുന്നത്. ദുബായുടെ മറ്റ് മേഖലകളിലേക്ക് വരികയാണെങ്കിൽ ഊദുമേത്ത റോഡ് ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടിൽ റാസൽഖോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എത്തുന്നത് വരെ ഊദുമേത്ത റോഡിൽ ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. റാസൽഖോർ റോഡിൽ ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് റാസൽഖോർ ഇൻഡസ്ട്രിയൽ വൺ ഭാഗത്തായിട്ടാണ്. സോ പ്ലീസ് ബി അവെയർ, ആ ഒരു ഏരിയ എടുത്ത് പോകുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് റിബാ സ്ട്രീറ്റും അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ്. ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
6: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
7: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
7: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ, അതും വെറും 34 ദിർഹംസിന്.
7: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൌ. കോൾ 052-771-9200.
8: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
9: Lulu, where the world comes to shop.
10: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
0: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
10: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
0: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
10: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
11: You are listening.

0: തിരികെത്താം. ആസിഫാണ് കൂടെ ഉള്ളത് ഹോം 92.2 FM-ൽ. അത് തന്നെയാണല്ലോ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പേര് മാത്രം പറഞ്ഞാൽ മതിയായിരിക്കുമല്ലോ, അതിലായിരിക്കുമല്ലോ കൺഫ്യൂഷൻ വരുന്നത് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ റേഡിയോയിൽ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാണിക്കുന്നുണ്ടല്ലോ ഹോം ആണെന്നുള്ളത്. എനിവേ, എന്തായാലും ഓണം ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും പ്ലാനിങ്ങുകളും എല്ലാവരും ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. ഓണത്തിനെ കുറിച്ച് തന്നെ നമ്മൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ സംസാരിക്കണം. കാരണം നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ചും പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഏറ്റവും വലിയ നൊസ്റ്റാൾജികളിൽ ഒന്ന് തന്നെയാണ് ഓണക്കാലം. പലപ്പോഴും ഓണത്തിന് നാട്ടിലേക്ക് ഓടിയെത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഇപ്പോൾ നാട്ടിലൊരു ഓണം കൂടിയിട്ട് എത്ര കാലമായി? എനിക്കാണെങ്കിൽ കഴിഞ്ഞ 7-8 വർഷമായിട്ട് നാട്ടിൽ ഓണം കിട്ടിയിട്ടില്ല. എക്സാക്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഞാൻ പ്രവാസം ആരംഭിച്ചിട്ട് ഇതേവരെ ഞാൻ നാട്ടിലൊരു ഓണം കൂടിയിട്ടില്ല. 8 വർഷമായിട്ടുണ്ട്. 8 വർഷമായിട്ട് ഞാൻ ഏറ്റവും അധികം ഓണക്കാലത്ത് മിസ് ചെയ്യുന്നത് നാട്ടിലെ ആ ഒരു ഓണവും സെലിബ്രേഷൻസും ഒക്കെയാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് എനിക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ആഘോഷങ്ങളും സെലിബ്രേഷൻസും ഒക്കെയാണ്. എന്നാലും ഓണസദ്യയുടെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ഥിരമായി ആശ്രയിക്കാറുള്ളത് തിരുവോണ ദിവസമാണെങ്കിൽ നമ്മൾ ലുലുവിൽ നിന്നുള്ള ഒരു സദ്യ മുൻകൂട്ടി പ്രീ ബുക്ക് ചെയ്ത് വെച്ചിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഏറ്റവും ഒതന്റിക് ആയിട്ട് നമുക്ക് വേണ്ടുന്ന രുചിഭേദങ്ങളെല്ലാം തന്നെ നിറഞ്ഞിട്ടുള്ള ഒരു സദ്യ തന്നെയാണ് എല്ലാ വർഷവും ലുലു ഒരുക്കാറുള്ളത്. അപ്പോൾ ഇത്തവണയും പഴയുടെ മോഹൻ നമ്പൂതിരിയാണ് ലുലുവിന് വേണ്ടിയിട്ട് ഇത്തവണയും സദ്യ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് മാത്രമല്ല, പായസങ്ങൾ, പായസമേള, ഇന്നൊരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ, ഹോമിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരികയാണെങ്കിൽ അക്ഷയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 25 വെറൈറ്റി പായസങ്ങൾ, അതിൽ ബക്ലാവ പായസമുണ്ട്, ചോക്ലേറ്റ് പായസമുണ്ട്, അങ്ങനെ നിരവധി വെറൈറ്റി നമ്മൾ ഇതുവരെയും കണ്ട് ശീലിച്ചിട്ടില്ലാത്ത തരം പായസങ്ങളൊക്കെയാണ് ശരിക്കും ഇത്തവണ ലുലു അവതരിപ്പിച്ചിട്ടുള്ളത്. സോ ഈ പായസങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ആൻഡ് സദ്യ പ്രീ ബുക്ക് ചെയ്യാം. പ്രീ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു സമയത്തേക്ക് സദ്യ കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവസാനം പിന്നെ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. തൊട്ടടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ലുലുവിൻ്റെ ആപ്ലിക്കേഷനിലൂടെയോ ഒക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് മാത്രമല്ല, ഓണക്കോടിയെടുക്കാനാണെങ്കിലും നേരെ ലുലുവിലേക്ക് തന്നെ വെച്ച് പിടിക്കാം. കാരണം ഇപ്പോൾ സ്ത്രീകൾക്കുള്ള കുർത്തികളാവട്ടെ, സാരികളാവട്ടെ, ആൺകുട്ടികൾക്കുള്ള മുണ്ടാവട്ടെ, കുർത്തയാവട്ടെ, ഏതാണ്ട് 200 ദിർഹംസിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 150 ദിർഹംസ് മാത്രം നമ്മൾ പേ ചെയ്താൽ മതിയായിരിക്കും. ഇങ്ങനെ കിളിരൻ കിളിരൻ ഓഫറുകളും ഗംഭീര സെലക്ഷൻസ്. ഇന്ന് ആക്ച്വലി നമ്മുടെ ഷീബ ഒരു കുർത്ത ഇട്ടുണ്ട് വന്നു. അപ്പോൾ ഞാൻ കരുതിയത് ഷീബ ഇത് കസ്റ്റമൈസ് ചെയ്ത് ഏതെങ്കിലും ബൊട്ടീക്കിൽ നിന്ന് ചെയ്തതായിരിക്കുമെന്നാണ്. പക്ഷേ ഷീബ പറഞ്ഞത് ഷീബ ലുലു ഫാഷനിൽ നിന്നും എടുത്ത ഒരു കുർത്തയാണ്. ഇത് വെറുതെ പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല. പക്ഷേ കേട്ട സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ഫിറ്റിംഗ്, അതോടൊപ്പം തന്നെ കാണാനും ഭയങ്കര എലഗൻസ്. ഷീബയുടെ ആ ഫോട്ടോ എനിക്ക് തോന്നുന്നു ഷീബ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്, നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല വെറൈറ്റി ഡിസൈൻസ് ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്തോളൂ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ
6: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ടാ,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക,
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എവിടെ നിർമ്മിക്കണമെന്ന് തമിഴ്നാടിന് തീരുമാനിക്കാം. ചിലവ് കേരളം വഹിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോൺഗ്രസ് വന്ദേമാതൃത്തെ രണ്ടായി വിഭജിച്ചത് മുസ്ലിം പ്രീണനത്തിനെന്ന് അമിത്ഷാ. ഇറാന് മുന്നറിയിപ്പുമായി ട്രംപ്, മറുപടിയുമായി ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെന്നൈ മഹാബലിപുരത്ത് നടക്കുന്ന ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31 യോഗത്തിന് മുന്നോടിയായാണ് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണവും വിവിധ വികസന വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ദക്ഷിണ മേഖലാ കൌൺസിലിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലപാടാവർത്തിച്ച കേരളം. പുതിയ അണക്കെട്ട് വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. പുതിയ അണക്കെട്ടിന്റെ മുഴുവൻ ചിലവും കേരളം വഹിക്കുമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും വി ഡി സതീശൻ. അതേസമയം മുല്ലപ്പെരിയാറിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. അണക്കെട്ടിൽ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ആവശ്യപ്പെട്ടു. ലോക്സഭാ സീറ്റുകൾ 543 നിലനിർത്തണമെന്നും നിലവിലെ സീറ്റെണ്ണത്തിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകണം നടപടികളെന്നും കാവേരിയിൽ സുപ്രീംകോടതി വിധിയും ട്രൈബ്യൂണൽ തീരുമാനവും നടപ്പാക്കണമെന്നും മുഖ്യമന്ത്രി വിജയ് കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ അവരുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് ഇഡി പറയുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ഇഡി. വീണ ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്ന് ഇഡി. കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27 വീണയുടെയും CMRL പ്രമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇഡിയുടെ കണ്ടെത്തലുകൾ. CMRL എക്സാലോജി കേസിൽ വീണ ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇഡി. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതെന്തിനു വേണ്ടിയെന്ന അന്വേഷണമാണ് പ്രധാനമായും നടത്തുക. ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ഇഡിക്കുണ്ട്. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്തയാഴ്ചയുണ്ടാകും. വീണാട്ടിയെ നോട്ടീസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കേസിൽ തെറ്റായ പ്രചരണമാണിപ്പോൾ നടക്കുന്നതെന്ന മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ്. തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ലെന്നും പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകിയതാണെന്നും റിയാസ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് റിയാസിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ്. പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായി ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി BJP നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണം. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണിതെന്നും അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. KPCC അധ്യക്ഷ പദവിയിലേക്ക് മുഴുവൻ സമയ നേതാവ് വേണമെന്ന ആവശ്യവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ അദ്ദേഹം ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽഗാന്ധി, പ്രിയങ്ക എന്നിവരുമായി സോണിയാഗാന്ധിയുടെ വീട്ടിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ സംഘടനാ കാര്യങ്ങളും പുതിയ അധ്യക്ഷ നിയമനവും ഉടൻ പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. എന്നാൽ കൂടിക്കാഴ്ചയിൽ പേരുകൾ മുൻനിർത്തിയുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സസ്പെൻഷൻ റദ്ദു ചെയ്യണമെന്ന MR അജിത്കുമാറിന്റെ വാദങ്ങൾ തള്ളി സർക്കാർ. SIT റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷനെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സസ്പെൻഷനിൽ ഒപ്പുവയ്ക്കാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നും സർക്കാർ. മുഖ്യമന്ത്രി ഒപ്പുവച്ചില്ലെന്ന അജിത്കുമാറിന്റെ വാദവും സർക്കാർ തള്ളുകയായിരുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഹർജി തള്ളി ഹൈക്കോടതി. ഇത്തരം ആവശ്യങ്ങളുമായി വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. അതേസമയം വിചാരണ നടപടികളിൽ നിന്ന് ഇന്നും വിട്ടുനിന്ന റോജി അഗസ്റ്റിനെയും ആന്റോ അഗസ്റ്റിനെയും ജോസ് കുട്ടി അഗസ്റ്റിനെയും ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി രൂക്ഷമായി വിമർശിച്ചു. ഓണക്കാലം പ്രമാണിച്ച് കെഎസ്ആർടിസി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉത്സവ ഭത്തയും അഡ്വാൻസും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനായി 33 കോടി രൂപ അനുവദിച്ചുവെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പെൻഷൻകാർക്ക് ഓണം അലവൻസും സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസ് അറസ്റ്റിൽ. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് ജാൻമണി വിവാദ പ്രസ്താവന നടത്തിയത്. ജന്തർമന്തർ സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിക്കെതിരായ ജാൻമണിയുടെ പരാമർശം ഉണ്ടായത്. വടകര MDMA കേസിൽ റിമാൻഡിലായ കാവ്യ നീഷ്മ എന്നീ അധ്യാപകരെ കോടതി 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര NDPS കോടതിയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിവരെ ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതേസമയം കേസുമായി ബന്ധമില്ലെന്നും കീർത്തന കള്ളം പറയുകയാണെന്നും കോടതിയിൽ ഹാജരാക്കാൻ എത്തിക്കുന്നതിനിടെ കാവ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാസർഗോഡ് MDMA കേസിൽ പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഓഗസ്റ്റ് 22 വരെ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ തുടരും. പ്രതികൾക്കായി ഹാജരായത് കോൺഗ്രസ് നേതാവായ അഭിഭാഷകനാണ്. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ് കമാഡമാണ് പ്രതികൾക്കായി ഹാജരായത്. യൂത്ത് കോൺഗ്രസുകാർ പ്രതികളായ മയക്കുമരുന്ന് കേസിൽ 11-ാം ദിവസമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ശബരിമലയിൽ തുണിയൂരി പമ്പയിൽ ഉപേക്ഷിക്കുന്നത് ആചാരമല്ല ദുരാചാരമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ. വണ്ടിയുടെ മുന്നിൽ കർപ്പൂരം കത്തിക്കുക, പ്ലാസ്റ്റിക് കവറുകളിലുള്ള ഷാംപൂ കൊണ്ടുവരിക തുടങ്ങിയവ കർശനമായി ഒഴിവാക്കണം. ശബരിമലയെ പുണ്യമലയായി സംരക്ഷിക്കാൻ എല്ലാ ഭക്തർക്കും ബാധ്യതയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പാർട്ടി പരിപാടികളിൽ വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന കോൺഗ്രസ് നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസിന്റെ അതിതീവ്ര പ്രീണന നയം പുനരുജ്ജീവിപ്പിക്കുകയാണെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ വെടിഞ്ഞവരെ അപമാനിക്കുകയാണെന്നും അമിത്ഷാ. പശ്ചിമേഷ്യയിൽ ഇറാനും US തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ മന്ദബ് ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അതേസമയം USA പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധപങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. US സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും UAE പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ പുതിയ സാമ്പത്തിക ശിക്ഷാ നടപടികൾ പരാജയപ്പെട്ട നയങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും ഇത് US കൂടുതൽ തിരിച്ചടികൾ മാത്രമേ നൽകൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. സൌദി അറേബ്യയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഹൂദികൾ. തങ്ങൾക്കുമേലുള്ള ഉപരോധം ഉടൻ നീക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്നും മുന്നറിയിപ്പ്. ഇനി ആക്രമണമുണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും സൌദി സേനയെ വിന്യസിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും ആക്രമണം നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്നും ഹൂദികൾ ഭീഷണി മുഴക്കി. 1 മാസത്തിനിടെ സൌദി സംയുക്ത സേന യുദ്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച 10 കപ്പലുകൾ മുക്കിയതായും 8 എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂദി വക്താക്കൾ അവകാശപ്പെട്ടു. കോൺഗ്രസ് നേതാവും മുൻ MPയുമായിരുന്ന സജ്ജൻകുമാർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സിഖ് വിരുദ്ധ കലാപക്കേസിൽ തിഹാർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടെയായിരുന്നു അന്ത്യം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് 84 പാലം കോളനി പ്രദേശത്തുണ്ടായ കലാപത്തിനിടയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അദ്ദേഹം പ്രതിയാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഗൾഫ് മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകൾ പലതും കമ്പനികൾ റദ്ദാക്കി. രാജ്യാന്തര പ്രാദേശിക സർവീസുകളിൽ പലതും റദ്ദാക്കിയതായും യാത്രക്കാർ വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇത്തിഹാദിന്റെ അബുദാബി ബഹ്റൈൻ സെക്ടറിലെ 3 സർവീസുകൾ നാളെ വരെ റദ്ദാക്കിയിട്ടുണ്ട്. എമിറേറ്റ്സിന്റെ കുവൈറ്റ് ബഹ്റൈൻ സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. എയർ അസ്താന, ദുബായ്, ദോഹ സർവീസുകൾ ഏതാനും ആഴ്ചകളിലേക്ക് കൂടി റദ്ദാക്കിയിട്ടുണ്ട്. ദുബായിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന ടൊയോട്ട ബിൽഡിംഗ് അടുത്ത വർഷം പൊളിച്ചു നീക്കാൻ പദ്ധതിയിടുന്നു. ഷെയ്ഖ് സെയ്ദ് റോഡിൽ 5 പതിറ്റാണ്ടിലേറെ ചരിത്രമുള്ള കെട്ടിടമാണിത്. കെട്ടിടത്തിലെ താമസക്കാരെ ഇതിനകം ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM. ഹോം FM ന്യൂസ്.
1: was brought to you by Dhanya Group of Companies since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 67%.
0: വെദർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: ഓൾ റൈറ്റ്. എന്തായാലും നമ്മുടെ ഇവിടെ ദുബായിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ പതിയുന്ന ലാൻഡ് മാർക്കുകൾ ഒരുപാടുണ്ട്. ഇന്നിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ദുബായിലാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ബുർജ് ഖലീഫയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രമോ അല്ലെങ്കിൽ ഫ്യൂച്ചർ മ്യൂസിയമോ അങ്ങനെ എത്രയോ ലാൻഡ് മാർക്കുകളുടെ നഗരമാണ് ആക്ച്വലി ദുബായ് ഇന്ന്, അല്ലെ? ദുബായ് ഫ്രെയിമോ, അങ്ങനെ ഒരുപാട് ലാൻഡ് മാർക്കുകൾ. പക്ഷേ ഇതിനൊക്കെ മുൻപ് ശരിക്കും നമ്മൾ ഈ ബിഗ് ബി സിനിമയിലെ മറ്റേ അമ്മ പറയുന്ന ഡയലോഗ് പോലെ ഉണ്ടല്ലോ, ഇവരെക്കാലൊക്കെ മുൻപ് എൻ്റെ അടുത്ത് വന്നത് നീയാണെന്ന്. അത്തരത്തിൽ ദുബായുടെ ലാൻഡ് മാർക്കായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നിലനിന്ന ഒരു കെട്ടിടമായിരുന്നു ടൊയോട്ട ബിൽഡിംഗ്, അല്ലെ? ഷെയ്ഖ് സായദ് റോഡിലെ ഏതാണ്ട് 5 പതിറ്റാണ്ടിലേറെ നീണ്ട ചരിത്രത്തിന് അങ്ങനെ ഒരു വിരാമം കുറിക്കാൻ വേണ്ടി പോവാണ്. ഐക്കോണിക് ആയിട്ടുള്ള ടൊയോട്ട ടവർ 2027 പൊളിച്ചു നീക്കുമെന്നുള്ള റിപ്പോർട്ട് ഇന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെയൊക്കെ, നമ്മുടെ മാത്രമല്ല, ഇവിടെ വർഷങ്ങളായിട്ട് ഏതാണ്ട് 10, 20, 25, 30 വർഷമായിട്ടൊക്കെ ഇവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ വലിയൊരു നൊസ്റ്റാൾജിയുടെ ഭാഗം കൂടിയാണ് ഷെയ്ഖ് സായദ് റോഡിൻ്റെ ഒരു അടയാളമായിട്ട്. ഇപ്പോഴും ഏരിയൽ വ്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ടൊയോട്ട ബിൽഡിങ്ങിൻ്റെ ആ ഒരു ചിത്രവും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും കാണാൻ വേണ്ടി പറ്റും. ആൻഡ് പലപ്പോഴും 10, 30 വർഷമായിട്ടൊക്കെ ഇവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഒരു കെട്ടിടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഓർമ്മകളുടെ കൂടി ഭാഗമായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. എന്തായാലും ദുബായിയുടെ നഗരക്കാഴ്ചയിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന ഐക്കോണിക് ടൊയോട്ട ബിൽഡിംഗ് 2027 പൊളിച്ചു നീക്കാൻ അങ്ങനെ പദ്ധതി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കെട്ടിടത്തിലെ താമസക്കാരെയൊക്കെ ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഡിസംബറോടുകൂടി കംപ്ലീറ്റ്ലി അതിൻ്റെ താമസക്കാരെയൊക്കെ ഒഴിപ്പിച്ചിട്ട് അടുത്ത വർഷത്തിലേക്ക് വരുന്ന സമയത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. എനിവേ, ഇതിനിടയിൽ കുറേയധികം കമൻറ്റുകളും വരുന്നുണ്ട് ഈ ടൊയോട്ട ബ്രാൻഡ് അപ്ഗ്രേഡേഷൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കെട്ടിടത്തെ അപ്ഡേറ്റ് ചെയ്തിട്ട് ലെക്സസ് ബിൽഡിംഗിൽ നിന്നാക്കാൻ പറ്റുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതും ഒരു വലിയ ഓർമ്മയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഒരു സ്റ്റേഷൻ, ഒരു ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് ട്രാക്ക് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ടിക്കറ്റ്സ്, നാളെയാണ് ചിത്രം, നാളെയാണ് റിലീസ്, സോ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനുള്ള ടിക്കറ്റ്സ് ഞാൻ എടുത്ത്
1: വെച്ചിട്ടുണ്ടായിരിക്കും. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Hello Abu Dhabi, idha njangal varunu. Ee onakosham kengemamakkan Abu Dhabi Mina Center le Atkopil.
0: Home 92.2 FM ന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
0: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലം ഉണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
6: ഓടിക്കും. തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
0: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's
7: 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: You're listening to Home 92.2 FM. Home is a feeling.
1: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: ഓൾ റൈറ്റ്, പല കാര്യങ്ങൾക്ക് പിറകിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചെറുതാണെങ്കിൽ പോലും നമ്മൾ ചെറിയ രീതിയിൽ പോലും നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ പോകുന്ന സംഗതികളിലൊന്നാണ് നമ്മുടെ ആരോഗ്യം. നമ്മുടെയൊക്കെ ഏറ്റവും വിലപ്പെട്ട അസറ്റുകളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ആരോഗ്യം. അപ്പോൾ ആ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു സംഗതിയിലേക്കാണ് നമ്മൾ പോകുന്നത്.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ എംവിആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: That's right. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ശാരീരികമായി വരുന്ന സമയത്ത് അതിനെല്ലാം വളരെ ലഘൂകരിച്ച് ഒരു പെയിൻ കൺട്രോളിലോ അല്ലെങ്കിൽ ഒരു പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സിലോ ഒക്കെ നമ്മൾ പലപ്പോഴും ഒതുക്കാറുണ്ട്. തലവേദന, നടുവേദന, ക്ഷീണം, അങ്ങനെ പലപ്പോഴും ഉണ്ടാകുന്ന ചെറിയ ചില രോഗങ്ങളെയൊക്കെ നമ്മൾ വളരെ നിസ്സാരവൽക്കരിച്ച് കാണാറുണ്ട്. പക്ഷേ ദീർഘകാലമായിട്ട് തുടരുന്ന ഇത്തരം ചില ലക്ഷണങ്ങൾ ശരീരം നൽകുന്ന ഒരു മുന്നറിയിപ്പാകാമെന്ന് നമ്മൾ ഒരു കാരണവശാലും മറക്കരുത്. കാരണം പ്രശ്നം വലുതാകുന്നത് വരെ കാത്തു നിൽക്കാതെ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള MRI, CT സ്കാൻ, അൾട്രാസൗണ്ട്സ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഒക്കെ തന്നെ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഏതെങ്കിലും രോഗം നമ്മുടെ ശരീരത്തിൽ, ഏതെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ രോഗനിർണയം നടത്താൻ കഴിഞ്ഞാൽ, ഏറ്റവും നേരത്തെ നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇന്ന് നമുക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിലൂടെ ലഭ്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അത് ഏറ്റവും കൂടുതൽ എളുപ്പവും ഫലപ്രദവുമാക്കി മാറ്റാൻ നമുക്ക് ഈ നേരത്തെ കണ്ടെത്തുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ ശരീരം നൽകുന്ന സന്ദേശങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. അവിടെയാണ് MVR ഏറ്റവും വലിയ പ്രസക്തി. കാരണം കൃത്യമായിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഏറ്റവും അഫോർഡബിളായിട്ട് ഏറ്റവും കൃത്യതയാർന്ന റിപ്പോർട്ടുകളിലൂടെ ഏറ്റവും പ്രീമിയം സൗകര്യം നമുക്ക് എല്ലാവർക്കും ഈ രോഗനിർണയത്തിൽ നൽകി വരുന്ന ഒരു ഇടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. സോ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം, അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ബേസിക്, വിമൻസ്, ലേഡീസ്, അഡ്വാൻസ്ഡ് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പാക്കേജിൽ 50% ഡിസ്കൗണ്ടിലാണ് ഇവരിപ്പോൾ പല പാക്കേജുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെയൊക്കെ ഗുണം ഏറ്റവും അധികം വന്നു ചേരുന്നത് ഇവിടെയുള്ള പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. കാരണം പലപ്പോഴും പല ചികിത്സകൾക്കും നാട്ടിലേക്ക് പോയിട്ട് ചികിത്സിക്കാമെന്ന് കരുതി നമ്മൾ വൈകിപ്പിക്കുന്ന ആ ഒരു ടൈം ഡ്യൂറേഷൻ, അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. കൃത്യമായ രോഗനിർണയത്തിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ ചികിത്സ നടത്തുന്നതിനും അതിൻ്റെ അതിനേക്കാൾ ഉപരി നമ്മുടെ ശരീരം ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണ് എന്നുള്ളൊരു മനസ്സമാധാനം നമുക്ക് കിട്ടുന്നതിനും വളരെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ബന്ധപ്പെടാവുന്ന നമ്പറാണ് 050-860-9611. ജസ്റ്റ് ഒരു കോൾ വിളിച്ചാൽ മാത്രം മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ, നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തന്നോളൂ.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, Agathir Building, Alvankul, Parthubai.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഹൈ ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എൽ നിന്നിട്ട് അതോർത്ത് വെള്ളമൊഴിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
6: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
7: ലുലു, where the world comes to shop.
8: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
9: ഇങ്ങനെ കരയിലാണ് അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റെടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
10: ഏറ്റവും
11: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ supportum. Call 050-000-2918.
12: You are listening to Home 92.2 FM. Home is a feeling.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: തിരികെത്താം ഹോം 92.2 എഫ്എം ലാസ് പ്രോമിസ്ഡ്. ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ് നാളെ റിലീസ് ആവുകയാണ്. ഓൾറെഡി ഭാവന സ്റ്റുഡിയോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് വരികയാണെങ്കിൽ ഇവരുടെ ഒരു ഓണാഘോഷമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നിവിൻ പോളി, ഫഹദ് ഫാസിൽ, മമതാ ബൈജു, ദിലീഷ് പോത്തൻ, ഗിരീഷ് ഷെഡി എല്ലാവരും ചേർന്നിട്ടുള്ള ഭയങ്കര രസത്തിലുള്ള, എനിക്ക് തോന്നുന്നു ആ ഒരു ഇന്റർവ്യൂ അല്ല, അവരുടെ ഒരു കംപ്ലീറ്റ് ഓണം സെലിബ്രേഷന്റെ ഓണാഘോഷത്തിന്റെ ഒക്കെ ഒരു ഗ്ലിംസ് ആണ് അതിനകത്ത് ഇട്ടിട്ടുള്ളത്. പക്ഷേ അത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ വൈബ് എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. പ്രേമലുവിന് ശേഷം ഗിരീഷ് ഷെഡി ഒരുക്കുന്ന സിനിമയാണ്. ഇതുവരെയും മലയാളികൾക്ക് വേണ്ടി നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന സിനിമയാണ്. സോ എന്തായാലും ഈ സിനിമയ്ക്കുള്ള ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിവിൻ പോളിയുടെ കരിയറിലെ ചില സിനിമകളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. അതായത് വെരി റീസെന്റ്ലി തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു നിവിൻ പോളി ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് പ്രഭേന്ദു എന്നുള്ളതായിരുന്നു. പ്രഭേന്ദു നമ്പൂതിരി എന്നുള്ളതായിരുന്നു. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പ്രഭേന്ദു, ഞാൻ ഇവിടെ നമ്മുടെ ഷോയിൽ വെച്ചിട്ട് ആ സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് നിങ്ങൾക്ക് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഏതാണ് പടമെന്ന്. വെരി റീസെൻ്റ്ലി തിയേറ്ററുകളിലേക്ക് എത്തിയ നിവിൻ പോളിയുടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു അത്. ഉത്തരം മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്, ഹോം തിയേറ്ററിൻ്റെ HT space the right answer space നിങ്ങളുടെ പേര് ടു നമ്പർ 0585829220 ഡിലേ ഇല്ലാണ്ട് പെട്ടെന്ന് അയച്ചോ മെസ്സേജ്.
1: You're listening to Home 92.2 FM. Home is a feeling.
2: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ
4: പ്രവാസ ലോകത്തെ ആ ഐക് മാവേലി നിങ്ങളോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷുകളും വമ്പൻ സമ്മാനം നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും

0: Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

ഓണത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എവിടെ നിർമ്മിക്കണമെന്ന് തമിഴ്നാടിന് തീരുമാനിക്കാം. ചിലവ് കേരളം വഹിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോൺഗ്രസ് വന്ദേമാതൃത്തെ രണ്ടായി വിഭജിച്ചത് മുസ്ലിം പ്രീണനത്തിനെന്ന് അമിത്ഷാ. ഇറാന് മുന്നറിയിപ്പുമായി ട്രംപ്, മറുപടിയുമായി ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെന്നൈ മഹാബലിപുരത്ത് നടക്കുന്ന ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31 യോഗത്തിന് മുന്നോടിയായാണ് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണവും വിവിധ വികസന വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ദക്ഷിണ മേഖലാ കൌൺസിലിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലപാടാവർത്തിച്ച കേരളം. പുതിയ അണക്കെട്ട് വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. പുതിയ അണക്കെട്ടിന്റെ മുഴുവൻ ചിലവും കേരളം വഹിക്കുമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും വി ഡി സതീശൻ. അതേസമയം മുല്ലപ്പെരിയാറിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. അണക്കെട്ടിൽ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ആവശ്യപ്പെട്ടു. ലോക്സഭാ സീറ്റുകൾ 543 നിലനിർത്തണമെന്നും നിലവിലെ സീറ്റ് എണ്ണത്തിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകണം നടപടികളെന്നും കാവേരിയിൽ സുപ്രീംകോടതി വിധിയും ട്രൈബ്യൂണൽ തീരുമാനവും നടപ്പാക്കണമെന്നും മുഖ്യമന്ത്രി വിജയ് കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ അവരുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് ഇഡി പറയുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ഇഡി. വീണ ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്ന് ഇഡി. കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27 വീണയുടെയും CMRL പ്രമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇഡിയുടെ കണ്ടെത്തലുകൾ. CMRL എക്സാലോജി കേസിൽ വീണ ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇഡി. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതെന്തിനു വേണ്ടിയെന്ന അന്വേഷണമാണ് പ്രധാനമായും നടത്തുക. ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ഇഡിക്കുണ്ട്. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്തയാഴ്ചയുണ്ടാകും. വീണാട്ടിയെ നോട്ടീസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കേസിൽ തെറ്റായ പ്രചരണമാണിപ്പോൾ നടക്കുന്നതെന്ന മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ലെന്നും പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകിയതാണെന്നും റിയാസ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് റിയാസിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ്. പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായി ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി BJP നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണം. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണിതെന്നും അഴിമതിപ്പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. KPCC അധ്യക്ഷ പദവിയിലേക്ക് മുഴുവൻ സമയ നേതാവ് വേണമെന്ന ആവശ്യവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ അദ്ദേഹം ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽഗാന്ധി, പ്രിയങ്ക എന്നിവരുമായി സോണിയാഗാന്ധിയുടെ വീട്ടിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ സംഘടനാ കാര്യങ്ങളും പുതിയ അധ്യക്ഷ നിയമനവും ഉടൻ പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. എന്നാൽ കൂടിക്കാഴ്ചയിൽ പേരുകൾ മുൻനിർത്തിയുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സസ്പെൻഷൻ റദ്ദു ചെയ്യണമെന്ന MR അജിത്കുമാറിന്റെ വാദങ്ങൾ തള്ളി സർക്കാർ. SIT റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷനെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സസ്പെൻഷനിൽ ഒപ്പുവയ്ക്കാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നും സർക്കാർ. മുഖ്യമന്ത്രി ഒപ്പുവച്ചില്ലെന്ന അജിത്കുമാറിന്റെ വാദവും സർക്കാർ തള്ളുകയായിരുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഹർജി തള്ളി ഹൈക്കോടതി. ഇത്തരം ആവശ്യങ്ങളുമായി വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. അതേസമയം വിചാരണ നടപടികളിൽ നിന്ന് ഇന്നും വിട്ടുനിന്ന റോജി അഗസ്റ്റിനെയും ആന്റോ അഗസ്റ്റിനെയും ജോസ്കുട്ടി അഗസ്റ്റിനെയും ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി രൂക്ഷമായി വിമർശിച്ചു. ഓണക്കാലം പ്രമാണിച്ച് കെഎസ്ആർടിസി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉത്സവ ഭത്തയും അഡ്വാൻസും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനായി 33 കോടി രൂപ അനുവദിച്ചുവെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പെൻഷൻകാർക്ക് ഓണം അലവൻസും സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസ് അറസ്റ്റിൽ. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് ജാൻമണി വിവാദ പ്രസ്താവന നടത്തിയത്. ജന്തർമന്ദർ സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിക്കെതിരായ ജാൻമണിയുടെ പരാമർശം ഉണ്ടായത്. വടകര MDMA കേസിൽ റിമാൻഡിലായ കാവ്യ, നീഷ്മ എന്നീ അധ്യാപകരെ കോടതി 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര NDPS കോടതിയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിവരെ ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതേസമയം കേസുമായി ബന്ധമില്ലെന്നും കീർത്തന കള്ളം പറയുകയാണെന്നും കോടതിയിൽ ഹാജരാക്കാൻ എത്തിക്കുന്നതിനിടെ കാവ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാസർഗോഡ് MDMA കേസിൽ പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഓഗസ്റ്റ് 22 വരെ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ തുടരും. പ്രതികൾക്കായി ഹാജരായത് കോൺഗ്രസ് നേതാവായ അഭിഭാഷകനാണ്. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ് കമാഡമാണ് പ്രതികൾക്കായി ഹാജരായത്. യൂത്ത് കോൺഗ്രസുകാർ പ്രതികളായ മയക്കുമരുന്ന് കേസിൽ 11-ാം ദിവസമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ശബരിമലയിൽ തുണിയൂരി പമ്പയിൽ ഉപേക്ഷിക്കുന്നത് ആചാരമല്ല ദുരാചാരമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJകുമാർ. വണ്ടിയുടെ മുന്നിൽ കർപ്പൂരം കത്തിക്കുക, പ്ലാസ്റ്റിക് കവറുകളിലുള്ള ഷാംപൂ കൊണ്ടുവരിക തുടങ്ങിയവ കർശനമായി ഒഴിവാക്കണം. ശബരിമലയെ പുണ്യമലയായി സംരക്ഷിക്കാൻ എല്ലാ ഭക്തർക്കും ബാധ്യതയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പാർട്ടി പരിപാടികളിൽ വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന കോൺഗ്രസ് നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസിന്റെ അതിതീവ്ര പ്രീണന നയം പുനരുജ്ജീവിപ്പിക്കുകയാണെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ വെടിഞ്ഞവരെ അപമാനിക്കുകയാണെന്നും അമിത്ഷാ. പശ്ചിമേഷ്യയിൽ ഇറാനും US തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ മന്ദബ് ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അതേസമയം USA പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധപങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. US സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും UAE പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ പുതിയ സാമ്പത്തിക ശിക്ഷാ നടപടികൾ പരാജയപ്പെട്ട നയങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും ഇത് US കൂടുതൽ തിരിച്ചടികൾ മാത്രമേ നൽകൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. സൌദി അറേബ്യയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഹൂദികൾ. തങ്ങൾക്കുമേലുള്ള ഉപരോധം ഉടൻ നീക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്നും മുന്നറിയിപ്പ്. ഇനി ആക്രമണമുണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും സൌദി സേനയെ വിന്യസിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും ആക്രമണം നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്നും ഹൂദികൾ ഭീഷണി മുഴക്കി. 1 മാസത്തിനിടെ സൌദി സംയുക്ത സേന യുദ്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച 10 കപ്പലുകൾ മുക്കിയതായും 8 എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂദി വക്താക്കൾ അവകാശപ്പെട്ടു. കോൺഗ്രസ് നേതാവും മുൻ MPയുമായിരുന്ന സജ്ജൻകുമാർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സിഖ് വിരുദ്ധ കലാപക്കേസിൽ തിഹാർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടെയായിരുന്നു അന്ത്യം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് 84 പാലം കോളനി പ്രദേശത്തുണ്ടായ കലാപത്തിനിടയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അദ്ദേഹം പ്രതിയാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഗൾഫ് മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകൾ പലതും കമ്പനികൾ റദ്ദാക്കി. രാജ്യാന്തര പ്രാദേശിക സർവീസുകളിൽ പലതും റദ്ദാക്കിയതായും യാത്രക്കാർ വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇത്തിഹാദിന്റെ അബുദാബി ബഹ്റൈൻ സെക്ടറിലെ 3 സർവീസുകൾ നാളെ വരെ റദ്ദാക്കിയിട്ടുണ്ട്. എമിറേറ്റ്സിന്റെ കുവൈറ്റ് ബഹ്റൈൻ സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. എയർ അസ്താന, ദുബായ്, ദോഹ സർവീസുകൾ ഏതാനും ആഴ്ചകളിലേക്ക് കൂടി റദ്ദാക്കിയിട്ടുണ്ട്. ദുബായിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന ടൊയോട്ട ബിൽഡിംഗ് അടുത്ത വർഷം പൊളിച്ചു നീക്കാൻ പദ്ധതിയിടുന്നു. ഷെയ്ഖ് സെയ്ദ് റോഡിൽ 5 പതിറ്റാണ്ടിലേറെ ചരിത്രമുള്ള കെട്ടിടമാണിത്. കെട്ടിടത്തിലെ താമസക്കാരെ ഇതിനകം ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹോം
3: FM News was brought to you by Danya Group of Companies since 1982.
0: Time check.
3: Brought to you by Ozone Cargo.
4: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
0: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
3: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 63%.
0: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: ദാറ്റ്സ് റൈറ്റ്, ബാക്ക് ടു ഹോമിൽ ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മളിവിടെ യു എ യെ സംബന്ധിച്ചിടത്തോളം, ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ലോകത്തിന് മുൻപിലേക്ക് എടുത്തു കാണിക്കുന്ന ഏറ്റവും വലിയ പ്രൊജക്ടുകളിലൊന്നാണ് അൽമക്തൂം എയർപോർട്ട്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടുകളിലൊന്നായിട്ട് ഒരുങ്ങുകയാണ് അൽമക്തൂം എയർപോർട്ട്. ആൻഡ് വർഷാവർഷം അത്രമാത്രം വലിയ നമ്പറിൽ, അത്രമാത്രം വലിയ സംഖ്യയിൽ ടൂറിസ്റ്റുകളെയാണ് നമ്മൾ ഇതിന്റെ ഭാഗമായി പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അൽമക്തൂം എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് പീപ്പിൾ മൂവർ, പേര് കേൾക്കുന്ന സമയത്ത് എന്താ സംഗതി എന്ന് പിടികിട്ടി കാണുമല്ലോ, ആ സാധനം ഇവിടെ നമ്മുടെ ദുബായ് അൽമക്തൂം എയർപോർട്ടിൽ ഒരുങ്ങാണ് കേട്ടോ. നമ്മുടെ ഓട്ടോമേറ്റഡ് പീപ്പിൾ മൂവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാത്രക്കാരെ എയർപോർട്ടിനകത്തുള്ള വിവിധ ടെർമിനലുകളിലേക്കും ആൻഡ് വിവിധ മേഖലകളിലേക്കൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവർലെസ് സംവിധാനമാണ് കേട്ടോ. ഡ്രൈവറില്ലാത്ത ഓട്ടോമാറ്റിക് ട്രെയിൻ സംവിധാനമാണ്. ഈ ഒരു സംവിധാനമാണ് എ പി എം അഥവാ ഓട്ടോമേറ്റഡ് പീപ്പിൾ മൂവർ. ഏകദേശം 50 കിലോമീറ്റർ നീളത്തിൽ 9 സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സംവിധാനം ഒരുങ്ങുന്നത്. ഇത് ശരിക്കും നിലവിൽ ലോകത്തിലൊരു വലിയ റെക്കോർഡ് തന്നെയാണ്. അപ്പോൾ അത്രമാത്രം ആളുകളെ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇത്രയും വലിയ രീതിയിൽ, ഇത്രയും ബൃഹത്തായ രീതിയിലേക്ക് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത്. ആൻഡ് അത്രയും ആളുകൾ എത്തുകയും ചെയ്യും. കാരണം ലോകത്തിന് ഇന്നൊരു കേന്ദ്രം ആവശ്യമാണ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. ഇപ്പോൾ സബേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ അമേരിക്കൻ നാടുകളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്താവട്ടെ, അടുത്ത വേൾഡ് കപ്പൊക്കെ വരികയാണല്ലോ, അതുപോലെ അവിടെയുള്ളവർക്ക് നമ്മുടെ രാജ്യങ്ങളിലേക്ക് വരാനാണെങ്കിലും ഇപ്പോൾ സബേഷ്യൻ കൺട്രീസിലേക്ക്, ഇന്ത്യയിലേക്ക്, ചൈനയിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം നടുവിൽ കൃത്യമായിട്ട് ഒരു ഗ്ലോബൽ തലസ്ഥാനം എന്ന നിലയിൽ നിൽക്കുന്ന ഒരു നഗരം ഇന്ന് വളരെ അനിവാര്യമാണ്. ആൻഡ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ലോകം അതിനുവേണ്ടി എടുത്തു കാണിക്കുന്നത് നമ്മുടെ ദുബായ് നഗരത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകം മുഴുവനുള്ള ആളുകൾ, ലോക സഞ്ചാരികൾ ട്രാൻസിറ്റിന് വേണ്ടിയിട്ടും അല്ലാതെയും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന എയർപോർട്ടുകൾ തന്നെയായിരിക്കും ദുബായിയുടേത് വരും വർഷങ്ങളിൽ. സോ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്രയും വലിയ ഡെവലപ്മെന്റ് അണിയറയിൽ ഒരുങ്ങുന്നത്.
1: 92.2 FM. Home is a feeling. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Hello Abu Dhabi, idha njangal varunu. Ee onakosham kengemamakkan Abu Dhabi Mina Center le Atkopil.
1: Home 92.2 FM in Abu Dhabi onakosham. Onam പൊന്നോണം ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
2: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: ഹലോ, ഏതെടായ ഫ്രീക്കറും കൊതി കൊണ്ട് തോൽവി സമ്മതിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്.
5: ഞാൻ കൊതിക്കത്തില്ല, ഉറപ്പ്.
4: എന്നാ കേട്ടോ, ലുലുവിൽ 25 ഇനം പായസമേള. ഇപ്പോ പ്രീ ബുക്ക് ചെയ്യാം. ഏതൊക്കെ പായസം എന്നറിയോ? യാം ഡേറ്റ്സ്, പംകിൻ സാഗോ, വെർമിസെല്ലി കാരറ്റ്, പിന്നെ നമ്മുടെ സേമിയ, പരിപ്പ്, അടപ്രഥമൻ, പാൽ, വീറ്റ്, പാലട, മാമ്പഴം, ഡേറ്റ്സ്, നെയ്യ്, ജാക്ക് ഫ്രൂട്ട്, ടെൻഡർ കോക്കനട്ട്, നവരത്ന, പനീർ പിസ്ത, ചോക്ലേറ്റ്, പിന്നെ ഷുഗർ ഫ്രീ ഉണ്ടെന്നേ.
5: മതി മതി മതി മതി, എങ്ങനെ വാങ്ങാം?
4: പ്രീ ബുക്ക് ചെയ്യാൻ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിക്കൂ, അല്ലെങ്കിൽ ലുലു ആപ്പിലൂടെ ഓർഡർ ചെയ്യാം.
6: ലുലു, where the world comes to shop.
7: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
7: അമ്പാണ്, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്,
6: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് ultras.me.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: ദുബായിൽ നമുക്കിപ്പോൾ ഊബർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവറെല്ലാം ടാക്സികൾ ബുക്ക് ചെയ്യാൻ കേട്ടോ. നിങ്ങൾ പല പ്രദേശങ്ങളിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾക്ക് ആക്ച്വലി മെനഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ നമ്മൾക്ക് ഈ ഡ്രൈവറെല്ലാം ടാക്സി ദുബായിൽ ഓടുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ അത്തരത്തിലുള്ള ഒരു വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ആക്ച്വലി നമ്മൾ ഒട്ടും ആകസ്മികമായിട്ട് ഒട്ടും ഓർക്കാതെ കരാമയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. നമ്മുടെ ഓഫീസിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു വണ്ടി ഇങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലെ ട്രാക്കിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും ആ വണ്ടിക്ക് അത് ഡ്രൈവറെ കാണുന്നില്ല, അകത്ത് ആളിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പാനിക്കായി. പിന്നെയാണ് എനിക്ക് ഒരു റിയലൈസേഷൻ വന്നത്, യെസ് ഇത് ഡ്രൈവറിലെ ടാക്സി ആണെന്നുള്ളത്. ഇപ്പോൾ എന്തായാലും ഡ്രൈവറിലെ ടാക്സികൾ നമുക്ക് ഊബർ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാം കേട്ടോ. ദുബായിൽ അപ്പോളോ ഗോ ടാക്സി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 20-ാം തീയതി മുതൽ നമുക്ക് ഈ ഒരു ഡ്രൈവറിലെ ടാക്സി ഉപയോഗിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ബൈദുവിൻ്റെ അപ്പോളോ ഗോ ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഊബർ ആപ്പിലാണ് ഇപ്പോൾ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ദുബായ് RTA ആണ് ഈ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത്. ഊബർ എക്സ് ഊബർ കംഫർട്ട് ബുക്ക് ചെയ്യുന്നവർക്കാണ് അപ്പോളോ ഗോ വാഹനങ്ങൾ ഇപ്പോൾ ലഭിക്കാനിടയുള്ളത്. നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കുമല്ലോ. ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്നത്, നമ്മൾ യൂഷ്വലി നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് എയ്തർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സാധാരണ ഡ്രൈവറുള്ള ഒരു ടാക്സി ആയിരിക്കും. പക്ഷേ വരുന്നത് നമുക്ക് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു വാഹനമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഊബർ ആപ്പിൽ ഓട്ടോണോമസ് ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. തുടക്കത്തിൽ ഇപ്പോൾ ആദ്യ ഘട്ടം എന്ന നിലയിൽ ഉമ്മുസഖീമിലും ജുമൈറയിലെയും തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലായിരിക്കും പൂർണ്ണമായിട്ടുള്ള ഒരു സേവനം ലഭിക്കുന്നത്. ആൻഡ് വരും ദിവസങ്ങളിൽ ഭാവിയിലേക്ക് ഇത് കംപ്ലീറ്റ്ലി എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.
1: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: പൂക്കളം സെറ്റായി, ഓണക്കോടി സെറ്റായി, ഓണക്കളികൾ സെറ്റായി. എന്തായാലും ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കണം.
5: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓണസദ്യ എവിടെ? ഓണസദ്യയുടെ കാര്യം പറ.
0: ആ കാര്യത്തിൽ എന്തായാലും നോ ടെൻഷൻ. രുചിയുടെ വിസ്മയം ഒരുക്കാൻ ടീ കോർണർ കാറ്ററിംഗിൽ നാടൻ രുചി തനിമയോടെ പാലട പ്രഥമനും പരിപ്പ് പായസം ഉൾപ്പെടെ 29 വിഭവങ്ങൾ അടങ്ങിയ നല്ല കിടിലൻ ഓണസദ്യ ഉണ്ടല്ലോ. അതും വെറും 34 ദിർഹംസിന്.
5: ആഹാ, അത് പൊളിച്ചു. എങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ ടീ കോർണർ കാറ്ററിംഗിൽ തന്നെ.
0: ഓരോ വിഭവങ്ങളിലും മലയാള നാടിന്റെ തനത് രുചി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ടീ കോർണർ കാറ്ററിംഗ് ഒരുക്കുന്ന ഓണസദ്യ. ബുക്ക് യുവർ ഓണസദ്യ നൗ. കോൾ 052-771-9200.
6: ഓണം എന്നാ ഓണസദ്യാണേ. ഓണസദ്യ എന്ന് പറഞ്ഞാ മട വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. UAE നിന്നിട്ട് അതോർത്ത് വെള്ളമൊരിട്ട് കാര്യം പോകുന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലുല് പഴയുടെ മോനൻ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
7: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
8: ലുലു, where the world comes to shop.
9: You are listening to Home 92.2 FM. Home is a feeling.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
11: തുരലല നാദദ ധോം തദ ധോം തദ ധോബിന യോത്തര നൃത്യരതെ കൃതകുകു ധോകുകു ധോഗട ദാതിക താളകു തൂഹല ഗാനരതെ ധുകുകുതു ധുക്കട ധിമിതിമി തത്വനി ധീര മൃദംഗനി നാദരതേ.

0: ഇത്തവണത്തെ നമ്മുടെ ഓണാഘോഷങ്ങളിൽ അല്ലെങ്കിൽ ഓണപരിപാടികളിൽ ഏറ്റവും അഭിമാനത്തോടെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സംഗതികളിൽ ഒന്നാണ് നമ്മുടെ അബുദാബി അഡ്കോപ്പിലെ മിനാ സെൻട്രലിലുള്ള ആ ഒരു ഓണാഘോഷം, അതിനു വേണ്ടിയിട്ടുള്ള കളികൾ, അതിനു വേണ്ടിയിട്ട് അവിടെ നടക്കാൻ പോകുന്ന പരിപാടികളെ കുറിച്ചുള്ള എക്സൈറ്റ്മെന്റ് ഓൾറെഡി ഞങ്ങളുടെ ടീമിൽ എല്ലാവർക്കും സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഓണത്തിന് അഡ്കോപ്പിന്റെ ഓഫേഴ്സിനെ കുറിച്ച് കൂടി പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഒരു ഓണസദ്യയ്ക്ക് വേണ്ട സകലമാന സാധനങ്ങൾ, ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഏറ്റവും യുഎയിലെ തന്നെ ഏറ്റവും വമ്പിച്ച വിലക്കുറവിൽ എത്തിക്കുന്ന കേന്ദ്രമാണ് അഡ്കോപ്പ്. ആക്ച്വലി ഏതാണ്ട് 250 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസ്, 250 ദിർഹംസിനുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരവും അഡ്കോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതായത് 250 ദിർഹംസിന് നിങ്ങൾ പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 ദിർഹംസിന്റെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് വരെ വിജയിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. അതിന് മാത്രമല്ല, അഡ്കോപ്പിന്റെ ലോയൽറ്റി പ്ലസ് മെമ്പർ ആയി കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 24 ക്യാരറ്റിന്റെ ഗോൾഡ് കോയിൻ ലഭിക്കാനുള്ള അവസരം കൂടിയുണ്ട്. അപ്പോൾ ഓണത്തിന് എന്തായാലും ഒരുപാട് പെർച്ചേസ് ചെയ്യണം. അപ്പോൾ അത് അഡ്കോപ്പിൽ നിന്നായി കഴിഞ്ഞാൽ 50,000 ദിർഹംസിന്റെ ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഗോൾഡ് കോയിൻ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയുണ്ട്. എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മിനാ സെൻട്രലിൽ, അബുദാബി മോളില്, പിന്നെ മദീനത്ത് സെയ്ദില്, അലൈൻ സൂഖ് അൽജാമയിൽ, പിന്നെ ദുബായ് അൽനാദയിലും ഷാർജ മെഗാമോളിലും ഒക്കെയുള്ള ബ്രാഞ്ചുകളിൽ ഈ ഓണം ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഡൂ ചെക്ക് ഇറ്റ് ഔട്ട്. തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ സന്തോഷം തന്നെയല്ലേ ഈ ഓണക്കാലത്ത് വലിയ വലിയ സമ്മാനങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ഉത്തരം പറയണ്ട.

0: മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

ഓണത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. You are listening to Home.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എവിടെ നിർമ്മിക്കണമെന്ന് തമിഴ്നാടിന് തീരുമാനിക്കാം. ചിലവ് കേരളം വഹിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോൺഗ്രസ് വന്ദേമാതൃത്തെ രണ്ടായി വിഭജിച്ചത് മുസ്ലിം പ്രീണനത്തിനെന്ന് അമിത്ഷാ. ഇറാന് മുന്നറിയിപ്പുമായി ട്രംപ്, മറുപടിയുമായി ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെന്നൈ മഹാബലിപുരത്ത് നടക്കുന്ന ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31 യോഗത്തിന് മുന്നോടിയായാണ് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണവും വിവിധ വികസന വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ദക്ഷിണ മേഖലാ കൌൺസിലിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലപാടാവർത്തിച്ച കേരളം. പുതിയ അണക്കെട്ട് വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. പുതിയ അണക്കെട്ടിന്റെ മുഴുവൻ ചിലവും കേരളം വഹിക്കുമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും വി ഡി സതീശൻ. അതേസമയം മുല്ലപ്പെരിയാറിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. അണക്കെട്ടിൽ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ആവശ്യപ്പെട്ടു. ലോക്സഭാ സീറ്റുകൾ 543 നിലനിർത്തണമെന്നും നിലവിലെ സീറ്റ് എണ്ണത്തിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകണം നടപടികളെന്നും കാവേരിയിൽ സുപ്രീംകോടതി വിധിയും ട്രൈബ്യൂണൽ തീരുമാനവും നടപ്പാക്കണമെന്നും മുഖ്യമന്ത്രി വിജയ് കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്നും ഇതിന്റെ രേഖകൾ അവരുടെ ഡയറിയിൽ നിന്ന് കിട്ടിയെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ ഹവാല ഇടപാട് നടത്തിയതിന് തെളിവുണ്ടെന്നാണ് ഇഡി പറയുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. കൂടാതെ ഇന്റർനെറ്റ് കോളുകൾക്കുവേണ്ടി മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ള സിം സംഘടിപ്പിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും ഇഡി. വീണ ടി ഉപയോഗിച്ച സിം ഡെസ്റ്റിനേഷൻ ടൂറിസം മാനേജർ നന്ദുലാലിന്റെ പേരിലെന്ന് ഇഡി. കേസുമായി ബന്ധപ്പെട്ട് മെയ് മാസം 27 വീണയുടെയും CMRL പ്രൊമോട്ടർമാരുടെയും കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇഡിയുടെ കണ്ടെത്തലുകൾ. CMRL എക്സാലോജി കേസിൽ വീണ ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഇഡി. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതെന്തിനു വേണ്ടിയെന്ന അന്വേഷണമാണ് പ്രധാനമായും നടത്തുക. ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ഇഡിക്കുണ്ട്. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്തയാഴ്ചയുണ്ടാകും. വീണാട്ടിയെ നോട്ടീസ് നൽകി വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. കേസിൽ തെറ്റായ പ്രചരണമാണിപ്പോൾ നടക്കുന്നതെന്ന മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തന്റെ അക്കൌണ്ട് വഴി പണം കൈമാറിയിട്ടില്ലെന്നും പ്രചരണത്തിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായി മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകിയതാണെന്നും റിയാസ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് റിയാസിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ സണ്ണി ജോസഫ്. അനധികൃത പണമിടപാടുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയത്തിൽ CPMന്റെ ഇതുവരെയുള്ള ന്യായങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഇതോടെ വ്യക്തമായി. വിഷയത്തിൽ വസ്തുതാപരവും സത്യസന്ധവുമായ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തലുകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ്. പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായി ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി BJP നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണം. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണിതെന്നും അഴിമതിപ്പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. KPCC അധ്യക്ഷ പദവിയിലേക്ക് മുഴുവൻ സമയ നേതാവ് വേണമെന്ന ആവശ്യവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ അദ്ദേഹം ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽഗാന്ധി, പ്രിയങ്ക എന്നിവരുമായി സോണിയാഗാന്ധിയുടെ വീട്ടിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ സംഘടനാ കാര്യങ്ങളും പുതിയ അധ്യക്ഷ നിയമനവും ഉടൻ പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. എന്നാൽ കൂടിക്കാഴ്ചയിൽ പേരുകൾ മുൻനിർത്തിയുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സസ്പെൻഷൻ റദ്ദു ചെയ്യണമെന്ന MR അജിത്കുമാറിന്റെ വാദങ്ങൾ തള്ളി സർക്കാർ. SIT റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷനെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സസ്പെൻഷനിൽ ഒപ്പുവയ്ക്കാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നും സർക്കാർ. മുഖ്യമന്ത്രി ഒപ്പുവച്ചില്ലെന്ന അജിത്കുമാറിന്റെ വാദവും സർക്കാർ തള്ളുകയായിരുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഹർജി തള്ളി ഹൈക്കോടതി. ഇത്തരം ആവശ്യങ്ങളുമായി വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. അതേസമയം വിചാരണ നടപടികളിൽ നിന്ന് ഇന്നും വിട്ടുനിന്ന റോജി അഗസ്റ്റിനെയും ആന്റോ അഗസ്റ്റിനെയും ജോസ് കുട്ടി അഗസ്റ്റിനെയും ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതി രൂക്ഷമായി വിമർശിച്ചു. ഓണക്കാലം പ്രമാണിച്ച് കെഎസ്ആർടിസി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉത്സവബത്തയും അഡ്വാൻസും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനായി 33 കോടി രൂപ അനുവദിച്ചുവെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പെൻഷൻകാർക്ക് ഓണം അലവൻസും സ്ഥിരം ജീവനക്കാർക്ക് സാലറി അഡ്വാൻസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസ് അറസ്റ്റിൽ. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് ജാൻമണി വിവാദ പ്രസ്താവന നടത്തിയത്. ജന്തർമന്തർ സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിക്കെതിരായ ജാൻമണിയുടെ പരാമർശം ഉണ്ടായത്. വടകര MDMA കേസിൽ റിമാൻഡിലായ കാവ്യ, നീഷ്മ എന്നീ അധ്യാപകരെ കോടതി 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വടകര NDPS കോടതിയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിവരെ ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതേസമയം കേസുമായി ബന്ധമില്ലെന്നും കീർത്തന കള്ളം പറയുകയാണെന്നും കോടതിയിൽ ഹാജരാക്കാൻ എത്തിക്കുന്നതിനിടെ കാവ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാസർഗോഡ് MDMA കേസിൽ പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഓഗസ്റ്റ് 22 വരെ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ തുടരും. പ്രതികൾക്കായി ഹാജരായത് കോൺഗ്രസ് നേതാവായ അഭിഭാഷകനാണ്. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജിദ് കമാടമാണ് പ്രതികൾക്കായി ഹാജരായത്. യൂത്ത് കോൺഗ്രസുകാർ പ്രതികളായ മയക്കുമരുന്ന് കേസിൽ 11-ാം ദിവസമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ശബരിമലയിൽ തുണി ഊരി പമ്പയിൽ ഉപേക്ഷിക്കുന്നത് ആചാരമല്ല ദുരാചാരമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJകുമാർ. വണ്ടിയുടെ മുന്നിൽ കർപ്പൂരം കത്തിക്കുക, പ്ലാസ്റ്റിക് കവറുകളിലുള്ള ഷാംപൂ കൊണ്ടുവരിക തുടങ്ങിയവ കർശനമായി ഒഴിവാക്കണം. ശബരിമലയെ പുണ്യമലയായി സംരക്ഷിക്കാൻ എല്ലാ ഭക്തർക്കും ബാധ്യതയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പാർട്ടി പരിപാടികളിൽ വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന കോൺഗ്രസ് നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസിന്റെ അതിതീവ്ര പ്രീണന നയം പുനരുജ്ജീവിപ്പിക്കുകയാണെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ വെടിഞ്ഞവരെ അപമാനിക്കുകയാണെന്നും അമിത്ഷാ. പശ്ചിമേഷ്യയിൽ ഇറാനും US തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായുള്ള പുതിയ പ്രകോപനങ്ങൾ ഒഴിവാക്കാൻ ശ്രമങ്ങൾ ശക്തമാക്കി സൌദി അറേബ്യ. ഹോർമുസ്, ബാബൽ മന്ദബ് ഉൾപ്പെടെയുള്ള സുപ്രധാന കപ്പൽപാതകൾ സുരക്ഷിതമാക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. അതേസമയം USA പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ യുദ്ധപങ്കാളികളായി കാണുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. US സാമ്പത്തിക ഉപരോധം കടുപ്പിച്ചാൽ ഇറാൻ കൂടുതൽ സംഘർഷങ്ങൾക്ക് മുതിർന്നേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും UAE പൂർണ്ണമായും നിർത്തിവച്ചിട്ടുണ്ട്. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാൻ. ട്രംപിന്റെ പുതിയ സാമ്പത്തിക ശിക്ഷാ നടപടികൾ പരാജയപ്പെട്ട നയങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും ഇത് US കൂടുതൽ തിരിച്ചടികൾ മാത്രമേ നൽകൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. സൌദി അറേബ്യയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഹൂദികൾ. തങ്ങൾക്കുമേലുള്ള ഉപരോധം ഉടൻ നീക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്നും മുന്നറിയിപ്പ്. ഇനി ആക്രമണമുണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും സൌദി സേനയെ വിന്യസിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും ആക്രമണം നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്നും ഹൂദികൾ ഭീഷണി മുഴക്കി. 1 മാസത്തിനിടെ സൌദി സംയുക്ത സേന യുദ്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച 10 കപ്പലുകൾ മുക്കിയതായും 8 എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂദി വക്താക്കൾ അവകാശപ്പെട്ടു. കോൺഗ്രസ് നേതാവും മുൻ MPയുമായിരുന്ന സജ്ജൻകുമാർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സിഖ് വിരുദ്ധ കലാപക്കേസിൽ തിഹാർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടെയായിരുന്നു അന്ത്യം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് 84 പാലം കോളനി പ്രദേശത്തുണ്ടായ കലാപത്തിനിടയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അദ്ദേഹം പ്രതിയാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഗൾഫ് മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകൾ പലതും കമ്പനികൾ റദ്ദാക്കി. രാജ്യാന്തര പ്രാദേശിക സർവീസുകളിൽ പലതും റദ്ദാക്കിയതായും യാത്രക്കാർ വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇത്തിഹാദിന്റെ അബുദാബി ബഹ്റൈൻ സെക്ടറിലെ 3 സർവീസുകൾ നാളെ വരെ റദ്ദാക്കിയിട്ടുണ്ട്. എമിറേറ്റ്സിന്റെ കുവൈറ്റ് ബഹ്റൈൻ സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. എയർ അസ്താന, ദുബായ്, ദോഹ സർവീസുകൾ ഏതാനും ആഴ്ചകളിലേക്ക് കൂടി റദ്ദാക്കിയിട്ടുണ്ട്. ദുബായിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന ടൊയോട്ട ബിൽഡിംഗ് അടുത്ത വർഷം പൊളിച്ചു നീക്കാൻ പദ്ധതിയിടുന്നു. ഷെയ്ഖ് സെയ്ദ് റോഡിൽ 5 പതിറ്റാണ്ടിലേറെ ചരിത്രമുള്ള കെട്ടിടമാണിത്. കെട്ടിടത്തിലെ താമസക്കാരെ ഇതിനകം ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM. ഹോം എഫ്
3: FM News
1: was brought to you by Danya Group of Companies since 1982. You are listening.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

ആരോഗ്യത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അൽബഷാ ദുബായ് അൽ നഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: சுட்டு புள்ளுன மரிபூமி ஓடி தளர்ந்து வரும் பிருத்விராஜ். அப்போ தா டெசர்ட் சஃபாரிக்கு வந்த ஒரு காரின் டோர் திறக்கணும். காரின் அகத்து நின்றும் மிட் மோர்னிங் வித் நித்யா கேட்கும்.
3: Welcome back to Mid Morning with Nitya on Home 92.2.
2: பிருத்விராஜ் இங்கே சமாதானத்தோட சீட்டிலேக்கு சாரி கண்ணடக்கிறது. ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഹൈ ഓണ ഓണസദ്യാണേ, ഓണസദ്യാന്ന് പറഞ്ഞാ മടെ വഴയുടെ നമ്പൂതിരിയുടെ സദ്യയാണേ. യു എയിൽ നിന്നിട്ട് അതോർത്ത് വെള്ളം ഊറിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മട ലുലൂല് പഴയുടെ മോനെ നമ്പൂതിരി ഒരുക്കണ ഓണസദ്യ ഉണ്ടത്രേ.
6: രണ്ട് പായസം ഉൾപ്പെടെ 24 ഐറ്റം കൊതിയോറും വിഭവങ്ങളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി ചമയ്ക്കുന്ന ഓണസദ്യ ഇപ്പോൾ ലുലുവിൽ നിന്നും പ്രീ ബുക്ക് ചെയ്യാം. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ ഓണസദ്യ ലഭ്യമാണ്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ലുലു സ്റ്റോർ സന്ദർശിച്ചോ ലുലു ആപ്പിലൂടെയോ പ്രീ ഓർഡർ ചെയ്യാം.
7: ലുലു, where the world comes to shop.
8: You are listening to Home 92.2 FM. Home is a feeling.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: അമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. പ്രസന്റഡ് ബൈ ഡൂപേ, ദ ഓൾ ഇൻ വൺ മണി ആപ്പ്. ഡൗൺലോഡ് ഡൂപേ ആൻഡ് സെൻഡ് മണി ടു ഇന്ത്യ അറ്റ് അമേസിംഗ് റേറ്റ്സ്. ബ്രോട്ട് യു ബൈ എൻചാന്റർ, ദ ഫ്രേഗ്രൻസ് ഓഫ് ഫ്രഞ്ച് റൊമാൻസ്. യാഡ്ലേ, ഓൺ യുവർ സിഗ്നേച്ചർ സെന്റ്. പവർഡ് ബൈ വാൾക്കിനോ LED ഡിസ്പ്ലേ, പ്രൊഫഷണൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ LED ഡിസ്പ്ലേ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഇൻ ദി UAE. കോൾ 052-5242017.
3: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
4: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
5: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
6: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
5: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
7: ട്യൂൺ ചെയ്യല്ലയോ?
2: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് ടു യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.

0: ആയിരത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
4: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's
10: 055-666-5859.
11: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.
12: ഇതെന്തേ

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
6: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.
4: You are listening.

You're listening to Home 92.2 FM. Home is a feeling.